പ്രഭാത ഗീതങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി.

ജീവിതം നാടകമെന്നും അതിലെ വെറും അഭിനേതാക്കൾ മാത്രമാണ് നാമെന്നും, കർട്ടൻ താഴുമ്പോൾ അഭിനയം കഴിയും എന്നൊക്കെ വളരെ കാവ്യാത്മകമായി നാം പറയാറുണ്ട്. ശരിക്കും വ്യക്തമായി ഒന്ന് നിരീക്ഷിച്ചാൽ വളരെ ശരിയാണെന്ന് കാണാം. നാം ഓരോ ദിവസവും

ഓരോ വേഷങ്ങൾ അണിഞ്ഞ് വിവിധ വേദികളിൽ വളരെ വിദഗ്ധമായി അഭിനയിച്ച് തകർക്കുകയാണ്. ഓരോരുത്തരും മത്സര അഭിനയമാണ്. ആത്മാർത്ഥമായും മികച്ച അഭിനയ തികവോടും ഓരോ ഭാവങ്ങൾ കാഴ്ചവെക്കുന്നു. ഒരുപക്ഷെ മനുഷ്യൻ്റെ ജീവിതത്തിലെ അഭിനയത്തിന് അവാർഡ് ഏർപ്പെടുത്തിയാൽ കടുത്ത മത്സരമാകും ഉണ്ടാവുക. അവാർഡിൻ്റെയും വിഭാഗങ്ങൾ ഏതൊക്കെ എന്നുള്ളതിനും എണ്ണം കൂട്ടേണ്ടിയും വരും. ഇടയ്ക്ക് സ്വയം അവലോകനമാകാം. നമ്മൾ ദിവസവും ഏതൊക്കെ വേഷമണിഞ്ഞ് എവിടെയൊക്കെ ആരോടെല്ലാം അഭിനയിക്കുന്നു എന്ന് ജീവിതത്തിൽ അല്പം ആത്മാർത്ഥതയോടെ ഒരു നിമിഷമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അഭിനയിക്കാൻ എടുക്കുന്ന പ്രയത്നം ഒട്ടും വേണ്ടി വരില്ല ആത്മാർത്ഥമായ പെരുമാറ്റത്തിന്. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കവിധരയിൽ സുഗതകുമാരി ടീച്ചറുടെ ഒറ്റയ്ക്ക് എന്ന കവിതയാണ് ആലപിക്കുന്നത് പത്മിനി നാരായണൻ ആറളം. തുടർന്ന് നാട്ടുവിശേഷം വചനാമൃതം. 6:15 ചരിത്രപഥം വചനാമൃതം, സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥ ഗാനലയം. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ് ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജയ് ജവാൻ. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 മധുരഗീതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു രാമകൃഷ്ണൻ പഴശ്ശി. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:15 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന അറിയിപ്പ് കേൾക്കാം. തുടർന്ന് നാട്ടുവിശേഷം. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങളാണ്. 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 രാവിലെ പ്രക്ഷേപണം ചെയ്ത ജയ് ജവാൻ പരമ്പരയുടെ പുനഃപ്രക്ഷേപണം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ സുഗതകുമാരിയുടെ കവിത ഒറ്റയ്ക്ക്, ആലപിക്കുന്നത് പത്മിനി നാരായണൻ ആറളം.
1: ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ കുറ്റിരുട്ടിൽ, കൊടുങ്കാട്ടിലെന്റേതാകും ഒറ്റ മരത്തിൻ ചുവട്ടിൽ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുഗതകുമാരിയുടെ ഒറ്റയ്ക്ക് എന്ന കവിത, ആലപിച്ചത് പത്മിനി നാരായണൻ ആറളം. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0492-471-400-7025-9000-18.
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 1.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
4: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
4: ഫോൺ നമ്പർ 9656120022.
5: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ചരിത്രപഥം, ചരിത്രത്തിൻ്റെ വഴികളിലൂടെ.
1: ഇന്ന് ഓഗസ്റ്റ് 13. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 13 വർഷത്തിലെ 220-ാം ദിനമാണ്. ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമാണ്. പേരുപോലെ തന്നെ അവയവദാനത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ വളർത്തുകയും ഉയർത്തുകയുമാണ് ഈ ദിനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓഗസ്റ്റ് 13 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1913 ഹാരി ബിയർലി സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടുപിടിച്ചു. 1947 തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയൻ ലയന കരാറിൽ ഒപ്പിട്ടു. 1961 ജർമ്മൻ മതിലിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2004 ഗ്രീസ് ഒളിമ്പിക്സിന് തുടക്കമായി. 2009 ആസിയാൻ കരാർ ഒപ്പിട്ടു. ബ്രിട്ടീഷ് ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായിരുന്ന സർ ആൽഫ്രഡ് ജോസഫ് ഹിച്ച്കോക്ക്, ഇന്ത്യൻ സിനിമയിലെ ആദ്യ വനിതാ സൂപ്പർ താരമായി അറിയപ്പെടുന്ന ശ്രീദേവി, കേരളത്തിലെ ഭാഷാ പണ്ഡിതനും എഴുത്തുകാരനുമായിരുന്ന പന്മന രാമചന്ദ്രൻ നായർ, പാവങ്ങളുടെ ഡോക്ടർ എന്നറിയപ്പെട്ടിരുന്ന ഡോക്ടർ പി കെ രാഘവ വാര്യർ തുടങ്ങിയവരുടെ ജന്മദിനവും, അഷ്ടപതി സോപാന സംഗീത കലാകാരനായിരുന്ന ഞെരളത്ത് രാമപൊതുവാൾ, 1997 ദേശീയ അധ്യാപക പുരസ്കാരം നേടിയ നാടക പ്രവർത്തകൻ കൂടിയായ ഒ കെ കുറ്റിക്കോൾ തുടങ്ങിയവരുടെ ചരമദിനവും ഓഗസ്റ്റ് 13.
0: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വിജയത്തിലൂടെ കൈവരുന്നതല്ല ശക്തി, നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ശക്തിയെ രൂപീകരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ സ്വയം അടിയറവ് പറയില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതാണ് ശക്തി. ഗാന്ധിജി.
1: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900180. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111330, 9496974141.
2: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ, എല്ലാം ഒരു കുടക്കീഴിൽ, ഗുണനിലവാരത്തിലും രുചിയിലും. എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ്, മട്ടന്നൂർ, പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521, 6238180381.
3: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
4: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
3: ഉണ്ട്.
4: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 4 വരെ. SM ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരായ സമരത്തെ പിന്തുണച്ചതിന്റെ പേരിൽ രണ്ട് സന്നദ്ധ സംഘടനകളുടെ FCRA രജിസ്ട്രേഷൻ പുതുക്കാതിരുന്ന കേന്ദ്ര സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി. സമാധാനപരമായ പ്രതിഷേധത്തെ പിന്തുണച്ചതിന്റെ പേരിൽ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള അപേക്ഷ നിഷേധിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നതാണെന്ന് കോടതി നിരീക്ഷിച്ചു. വിവാദമായ വിദേശ സംഭാവന നിയന്ത്രണ ചട്ട ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിശോധനയ്ക്ക് കേന്ദ്ര സർക്കാർ സമർപ്പിച്ചു. വിദേശ നാണ്യം രാജ്യത്തിന് പുറത്തേക്ക് കടത്താൻ മാത്രം ലക്ഷ്യമിട്ടാണ് അർജന്റീന ടീമിന്റെയും ലയണൽ മെസ്സിയുടെയും കേരള സന്ദർശനം ആസൂത്രണം ചെയ്തതെന്ന് സർക്കാർ. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനം. ഔദ്യോഗിക വസതിയിൽ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ കേസിൽ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ എല്ലാ ആരോപണങ്ങളും ശരിയെന്ന് തെളിഞ്ഞെന്ന് ലോക്സഭ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ. തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും വിശദീകരണം തൃപ്തികരമല്ലെന്നും കമ്മീഷൻ കണ്ടെത്തി. സാമൂഹിക മാധ്യമ കാലത്ത് ചരിത്രമറിയാൻ ജീവചരിത്രങ്ങൾ വായിക്കണമെന്ന് യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റീൽസിന്റെ കാലമാണ് ഇതെങ്കിലും കുറുക്കുവഴികൾ നിങ്ങളുടെ വഴിയടയ്ക്കുമെന്ന് ഓർമ്മിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥയായ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ വിജയം, എന്റെ ജീവിതം, എന്റെ പോരാട്ടങ്ങൾ പ്രകാശനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഖനനാനുമതിക്ക് സെസ്സോ അധിക നികുതിയോ ഈടാക്കാനുള്ള അധികാരം എടുത്തു കളയുന്ന ബിൽ ചർച്ചയില്ലാതെ നിമിഷങ്ങൾക്കകം പാസാക്കി ലോക്സഭ. കേരള എന്നത് കേരളം എന്നാക്കുന്ന ബിൽ മലയാളികൾ അടക്കമുള്ള പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയ ശേഷം ശബ്ദവോട്ടോടെ രാജ്യസഭയും പാസാക്കി. ഇനി ബിൽ നിയമമാവും. ചാരവൃത്തി നടത്തിവന്ന പൗരനെ പശ്ചിമബംഗാൾ പോലീസിന്റെ പ്രത്യേക ദൗത്യസേന അറസ്റ്റ് ചെയ്തു. ബൻഗാവ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ഹാബ്രയിൽ നിന്നാണ് റാണ റൌഫ് എന്ന് വിളിക്കപ്പെടുന്ന വഹാബ് ആലം അറസ്റ്റിലായത്. മുഖ്യമന്ത്രി VD സതീശനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ മെറ്റ നീക്കിയതിൽ വിവാദം. സംഭവത്തിൽ പങ്കില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും സൈബർ വിഭാഗവും അറിയിച്ചു. ഗ്രാമീണ മേഖലകളിലെ സർക്കാർ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂൾ ടീ ഖരോ പ്രചാരണ പരിപാടി ആരംഭിക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടി. ശബരിമല സന്നിധാനത്തേക്ക് തിരുവനന്തപുരം മേഖല മിൽമയിൽ നിന്ന് വാങ്ങിയ നെയ്യ് പമ്പയിൽ നിന്ന് ട്രാക്ടറിൽ കൊണ്ടുപോയതിന് രേഖകളില്ല. നെയ്യ് സന്നിധാനത്ത് എത്തിയതായി ലെഡ്ജറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അനുബന്ധ രേഖകളൊന്നും ദേവസ്വം വിജിലൻസിന് മുൻപിൽ ഹാജരാക്കാൻ പമ്പയിലെ സ്റ്റോർ ചുമതലക്കാർക്ക് കഴിഞ്ഞില്ലെന്ന് റിപ്പോർട്ട്. കൊളംബിയ ഭൂകമ്പം, മരണം 240. തിങ്കളാഴ്ചയാണ് കൊളംബിയയെ നടുക്കിയ ഭൂകമ്പമുണ്ടായത്. അർജുൻ ആയങ്കി പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യാൻ ഉപയോഗിച്ച ഐഫോൺ കണ്ടെത്തി. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ അതിരഹസ്യമായി നടത്തിയ തെളിവെടുപ്പിലാണ് അർജുൻ ആയങ്കിയെ പിടികൂടിയ അപ്പാർട്ട്മെന്റിന് മുൻവശത്തെ ഷൂ റാക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെടുത്തത്. മുട്ടിൽ മരമുറിക്കേസിൽ ചോറ്റാനിക്കര കോടതി ജാമ്യമില്ല വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് 2-ഉം 3-ഉം പ്രതികളായ ജോസുകുട്ടി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും ചൊവ്വാഴ്ച വൈകിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി. കാവേരി ജലതർക്കത്തിൽ ചില കന്നഡ സംഘടനകൾ ആഹ്വാനം ചെയ്ത കർണാടക ബന്ദ് ഇന്ന് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ. മുംബൈ ഘാട്കോപ്പറിലെ ചിരാഗ് നഗറിന് സമീപമുള്ള ഗൌസിയ ചാളിൽ ഇന്നലെ പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 3 കുട്ടികളടക്കം 7 പേർ മരിച്ചു, 4 പേർക്ക് പരിക്കേറ്റു. ശക്തമായ മഴയിൽ കുന്നിൻ ചെരുവിൽ നിന്ന് കല്ലും മണ്ണും താഴെയുള്ള വീടുകളിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. വിവാഹനിശ്ചയം കഴിഞ്ഞ യുവാവിനെയും യുവതിയെയും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് പൂച്ചക്കാട്ടെ പി അനുശ്രീ, ഇരിട്ടി വിളമന അമ്പലത്തട്ടിലെ വി അമൽ എന്നിവരാണ് മരിച്ചത്. അനുശ്രീ കർണാടകയിലെ ഹുൻസൂരിലും അമൽ എറണാകുളത്തും സ്റ്റേറ്റ് ബാങ്ക് ഉദ്യോഗസ്ഥരാണ്. ദുർബല വിഭാഗങ്ങൾക്കുള്ള ഓണക്കിറ്റിന് പുറമെ 1000 രൂപയ്ക്കുള്ള അത്തം ഓണസമ്മാന കിറ്റുമായി സപ്ലൈകോ. ജാർഖണ്ഡിൽ നിയമന

0: പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം രൂക്ഷമാവുന്നു. പ്രതിഷേധം ഇന്ന് 20-ാം ദിവസത്തിലേക്ക് കടന്നു. കൊൽക്കത്തയിൽ നിന്ന് വന്ന ഇൻഡ്യോ വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തിരമായി ഇറക്കി. സാങ്കേതിക പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം വിമാനം സർവീസ് പുനരാരംഭിക്കുമെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. മേലെ ചൊവ്വ മേൽപ്പാലം നിർമ്മാണത്തിന്റെ പൈലിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു. ചൊവ്വ ഹൈസ്കൂൾ ഭാഗത്ത് പൈലിംഗ് നടത്തുന്നതിന് കഴിഞ്ഞ ദിവസം പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഓണക്കാലത്ത് കണ്ണൂർ നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മർച്ചന്റ്സ് ചേംബർ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കോർപ്പറേഷനും ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റും ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി. വാളയാറിൽ ചാവടിപ്പാറ പുതുപ്പതിയിൽ തീവണ്ടിയിടിച്ച് കാട്ടാനിയും കുട്ടിയും ചെരിഞ്ഞു. ഇന്നലെ പുലർച്ചെ 12:30 അപകടം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള നടപടി ആരംഭിച്ചെന്ന് പുതുച്ചേരി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കൂട്ടുപുഴ അതിർത്തിയിൽ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പരിശോധന ശക്തമാക്കി. ഓണാഘോഷത്തിന്റെ മറവിൽ കർണാടകയിൽ നിന്ന് മാക്കൂട്ടം ചുരം പാത വഴി കേരളത്തിലേക്ക് സിന്തറ്റിക് ലഹരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കടത്തുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് ഇത്. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി 24 മണിക്കൂറും പരിശോധന തുടരുകയാണ്. തലശ്ശേരി മാഹി ദേശീയപാതയിൽ പുന്നോൽ പെട്ടിപ്പാലത്ത് സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ കൂട്ടിയിടിച്ച് ബസ് ഡ്രൈവർമാർ ഉൾപ്പെടെ 73 പേർക്ക് പരിക്കേറ്റു. 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. 4 പേരുടെ പരിക്ക് ഗുരുതരം. തലശ്ശേരി കുടുംബക്കോടതി വരാന്തിയിൽ അഭിഭാഷകയെ കയ്യേറ്റം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി സെഷൻസ് ജഡ്ജി എം മനോജ് തള്ളി. സി കെ പണിക്കർ സ്മാരക വൈഖരിയം പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായികയും സംഗീതാധ്യാപികയുമായ എൻ ലതികയ്ക്ക്. മാടായിപ്പാറയിൽ ഇക്കോ പാർക്ക് എന്ന പേരിൽ അടുത്തിടെ നിർമ്മിച്ച ടൂറിസം പാർക്ക് 15-ാം തീയതി പരിസ്ഥിതി സ്നേഹികൾ ഉപരോധിക്കുമെന്ന് മാടായിപ്പാറ സംരക്ഷണ സമിതി അറിയിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്ന നിയമവിരുദ്ധ സ്ഥിര നിയമനങ്ങളെക്കുറിച്ച് അന്വേഷണം വരുന്നുവെന്ന് റിപ്പോർട്ട്. ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ രാജിവെച്ചു. അരുണാചൽ പ്രദേശ് അതിർത്തിക്കു സമീപം ചൈന സൈനിക നീക്കം ശക്തമാക്കിയെന്ന റിപ്പോർട്ടുകളോട് പ്രതികരിക്കാൻ വിസമ്മതിച്ച് ചൈന. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കോപ്പ അമേരിക്ക ഫുട്ബോൾ ഇനി 4 വർഷത്തിൽ നടത്താൻ തീരുമാനം. ചെറിയ ഇടവേളയിൽ നടത്തുന്നത് ചാമ്പ്യൻഷിപ്പിന്റെ മൂല്യം കുറയ്ക്കുമെന്ന അഭിപ്രായത്തെ തുടർന്നാണ് പുതിയ തീരുമാനം. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിന് യോഗ്യത നേടി ഈസ്റ്റ് ബംഗാൾ. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബൊട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880-8111-933-600. സി എം വിസ്താര,
2: സി എം വിസ്താര നെല്ലൂന്നി.
3: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497-697-664.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ആഗസ്റ്റ് 15 എന്ന പരിപാടി?
3: ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം.
2: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
3: അത് ടോയ്സം പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
2: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്താ ഇത്ര പ്രത്യേകത?
3: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21 ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സം പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിലെ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കൊപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
2: ആരാ?
3: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്.
2: അത് കലക്കി.
3: ആഗസ്റ്റ് 15 വൈകിട്ട് 4 ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവു ഉണ്ട്.
2: എന്നാ ഞാൻ വരട്ടെ.
4: ടോയ്സം തവക്കൽ കോംപ്ലക്സ് നിയർ HNC ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ഫോൺ 8282823383. 8606164616.
5: രാമകഥാഗാനലയം.
6: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

രാമകഥ ഗാനലയം. 28-ാം ദിവസമായ ഇന്ന് അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലെ രാമരാവണ യുദ്ധം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു രേഷ്മ ടീച്ചർ.

അതികായൻ തുടങ്ങിയ രാക്ഷസന്മാരും മഹത്തായ സൈന്യവും നഷ്ടമായെന്ന് പറഞ്ഞ് രാവണൻ അതീവ ദുഃഖിതനായി വർദ്ധിച്ച കോപത്തോടെ ലങ്കയെ രക്ഷിക്കുന്നതിനായി ഇന്ദ്രജിത്തിനെ നിയോഗിച്ചു.

ആ മഹാശക്തിയാകട്ടെ ലക്ഷ്മണന്റെ ദേഹത്തിൽ ചെന്നു തറച്ചു. അദ്ദേഹം ബോധമറ്റ് ഭൂമിയിൽ പതിച്ചു. ഹനുമാൻ ക്രുദ്ധനായി രാവണന്റെ മാറത്ത് വജ്രായുധ തുല്യമായ തന്റെ മുഷ്ടി കൊണ്ട് ഒരു ഇടി കൊടുത്തു. മുഷ്ടിപ്രഹരമേറ്റ രാവണൻ നിലംപതിച്ചു. രാവണനാൽ പീഡിപ്പിക്കപ്പെട്ട ലക്ഷ്മണനെയെടുത്ത് ഹനുമാൻ ശ്രീരാമസന്നിധിയിലേക്ക് പോയി. ബോധം തെളിഞ്ഞ രാവണൻ ക്രോധത്തോടുകൂടി തന്റെ വില്ലെടുത്ത് ശ്രീരാമന്റെ നേർക്ക് തിരിഞ്ഞു. ശ്രീരാമനാകട്ടെ അതിബലവാനായ ഹനുമാന്റെ തോളിൽ കയറിയിരുന്ന് രാവണന്റെ നേർക്ക് തിരിഞ്ഞു. തീക്ഷ്ണമായ ശരങ്ങൾ കൊണ്ട് രാവണൻ ഹനുമാനെ താടിച്ചു. ഹനുമാന് ക്ഷതമേറ്റതായി കണ്ട രഘുത്തമൻ മറ്റൊരു സംഹാരരുദ്രനെ പോലെ നിശിത ശരങ്ങളാൽ രാവണന്റെ കുതിരകൾ, രഥം, ധ്വജം, സൂതൻ എന്നിവയെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. രാമബാണത്താൽ പ്രഹരിക്കപ്പെട്ട രാവണൻ ലജ്ജിച്ചുകൊണ്ട് ലങ്കയിലേക്ക് തിരിച്ചുപോയി. ക്ഷീണിച്ചു കിടക്കുന്ന ലക്ഷ്മണനെ കണ്ട് ശ്രീരാമൻ ഹനുമാനോട് പറഞ്ഞു, മുമ്പ് മഹൌഷധി കൊണ്ടുവന്ന് വാനരന്മാരെ ജീവിപ്പിച്ച പോലെ ഇപ്പോൾ ലക്ഷ്മണനെയും ജീവിപ്പിക്കണം. ഹനുമാൻ ക്ഷണനേരം കൊണ്ട് സമുദ്രം തരണം ചെയ്ത് വായുവേഗത്തിൽ യാത്ര തുടർന്നു. രാവണന്റെ ചാരന്മാർ ചെന്ന് അദ്ദേഹത്തെ ഈ വിവരം അറിയിച്ചു. രാവണൻ കാലനേമിയെ ചെന്ന് കണ്ടു. ഹനുമാന്റെ യാത്രയ്ക്ക് വിഘ്നമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടു. കാലനേമി ഹനുമാന്റെ മാർഗവിഘ്നത്തിനായി പുറപ്പെട്ടു. ഹനുമാന്റെ മാർഗത്തിൽ ഒരു തപോവനം നിർമ്മിച്ച് മുനിവേഷധാരിയായി അവിടെ വർത്തിച്ചു. തന്റെ മാർഗത്തിൽ ഒരാശ്രമം കണ്ട വായുപുത്രൻ, ഇവിടെ ഇപ്രകാരം ഒരാശ്രമം ഞാൻ പണ്ടു കണ്ടിട്ടില്ല, എനിക്ക് വഴിതെറ്റിയതാണോ എന്ന ചിന്തയിലായി. ആശ്രമത്തിൽ നിന്ന് മുനി ഇറങ്ങി വന്ന് ഹനുമാനെ സ്വീകരിച്ചു. ഹനുമാനെ കുടിക്കാൻ തന്റെ കമണ്ഡലുവിൽ നിന്ന് ജലം കൊടുക്കുകയും ചെയ്തു. കമണ്ഡലുവിലെ ജലം കൊണ്ട് ദാഹം തീരാത്തതുകൊണ്ട് ഒരു ജലാശയത്തിലേക്ക് ഹനുമാനെ ആനയിച്ചു. അവിടെ കണ്ണുകളടച്ച് വെള്ളം കുടിക്കുവാനാരംഭിച്ചപ്പോൾ ഘോരരൂപിണിയായ ഒരു മുതല വന്ന് അദ്ദേഹത്തെ വിഴുങ്ങാൻ പുറപ്പെട്ടു. ഹനുമാൻ അതിന്റെ വായ പിടിച്ച് രണ്ടായി പിളർന്ന് കൊന്നുകളഞ്ഞു. പെട്ടെന്ന് ആകാശത്തിൽ ദിവ്യരൂപിണിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. ധന്യമാലി എന്ന വിഖ്യാതിയായ അവൾ ഹനുമാനോട് പറഞ്ഞു, ഹേ കപീശ്വര, ഭവൽപ്രസാദത്താൽ ഞാൻ ശാപവിമുക്തയായി. ഭവാന്റെ മാർഗത്തിൽ വിഘ്നം സൃഷ്ടിക്കാൻ രാവണനാൽ അയക്കപ്പെട്ട കാലനമി എന്ന രാക്ഷസനാണ് മുനിവേഷം ധരിച്ച് അങ്ങയെ സൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതറിഞ്ഞ ഹനുമാൻ കാലനമി എന്ന രാക്ഷസനെ കാലപുരിക്കയച്ചു. ഔഷധങ്ങളുമായി രാമസന്നിധിയിൽ തിരിച്ചെത്തി. ലക്ഷ്മണൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവനെ പോലെ ബോധം തിരിച്ചു കിട്ടി. രാവണൻ സഹോദരനായ കുംഭകർണനെ ഉണർത്താൻ ആളുകളെ അയച്ചു. കുംഭകർണൻ രാവണ സവിധം വന്ന് സാരോപദേശങ്ങൾ നൽകി. ശ്രീരാമനോട് സന്ധി ചെയ്ത് സീതാദേവിയെ തിരിച്ചു കൊടുക്കണമെന്നാണ് കുംഭകർണൻ പറഞ്ഞത്. കുംഭകർണന്റെ വാക്കുകൾ കേട്ട് രാവണൻ കോപിഷ്ഠനായി. രാവണന്റെ ആജ്ഞ അനുസരിച്ച് കുംഭകർണൻ യുദ്ധത്തിനായി പുറപ്പെട്ടു. യുദ്ധഭൂമിയിൽ വിഭീഷണനെ കണ്ട കുംഭകർണൻ തന്റെ സഹോദരനെ ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, രാമചന്ദ്രാശ്രിതനായ നീ രാക്ഷസന്മാരുടെ ഹിതത്തിനായിട്ടും കുലസംരക്ഷണത്തിനായിട്ടും നീണാൾ വാഴുക. കുംഭകർണനുമായി ശ്രീരാമൻ ഏറ്റുമുട്ടി. ശ്രീരാമൻ ദിവ്യാസ്ത്രം കൊണ്ട് കുംഭകർണനെ വധിച്ചു.

0: ലയം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095.

0: 84071 6.
1: മറ്റൊരു നമ്പർ 83019939542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
4: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
5: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
6: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
5: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026
6: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
7: എല്ലാ ആഗസ്റ്റ് 15 എന്ന പരിപാടി?
8: ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം.
7: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
8: അത് ടോയ്സ് ആൻഡ് പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
7: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്നാ ഇത്ര പ്രത്യേകത?
8: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21 ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സ് ആൻഡ് പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിലെ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കൊപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
7: ആരാ?
8: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്.
7: അത് കലക്കി.
8: ആഗസ്റ്റ് 15 വൈകിട്ട് 4 ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവു ഉണ്ട്.
7: എന്നാ ഞാൻ വരട്ടെ.
6: ടോയ്സം, തവക്കൽ കോംപ്ലക്സ്, നിയർ HNC ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ഫോൺ 8282823383, 8606164616.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.
1: വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. സംസ്ഥാനത്ത് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. KSRTCയുടെ ബസ് റീഫർബിഷ്മെന്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ഇന്ന് ലോക അവയവദാന ദിനം. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് സെമിഫൈനൽ മത്സരങ്ങൾ പുലർച്ചെ ആരംഭിച്ചു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. വിജ്ഞാൻ ഭവനിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ 115 കലാകാരന്മാർ പുരസ്കാരങ്ങൾ സ്വീകരിക്കും. കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്, സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. അക്കാദമി പുരസ്കാരങ്ങൾ മികവിന്റെയും നേട്ടങ്ങളുടെയും ഉന്നത നിലവാരത്തെ പ്രതിനിധീകരിക്കുന്നതിനൊപ്പം വ്യക്തികളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളെയും സംഭാവനകളെയും അംഗീകരിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടയിലും ലോക്സഭ ഇന്നലെ ഖനന ധാതു വികസന നിയന്ത്രണ ഭേദഗതി ബിൽ പാസാക്കി. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബില്ലും ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും രാജ്യസഭ പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ കൂടുതൽ പരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നതിന് ലോക്സഭയും രാജ്യസഭയും അംഗീകാരം നൽകി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കൽ ഘട്ടത്തിലാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. കെ ഫ്രാൻസിസ് ജോർജ് MP ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് ഗവൺമെന്റ് ഇക്കാര്യം അറിയിച്ചത്. തുറമുഖത്തിന്റെ ചരക്ക് കൈകാര്യശേഷിയും ബഹുമുഖ ലോജിസ്റ്റിക് സംവിധാനവും ശക്തിപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും ഗവൺമെന്റ് അറിയിച്ചു. 10.7 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റെയിൽപാത വിഴിഞ്ഞം തുറമുഖത്തെ ദക്ഷിണ റെയിൽവേയിലെ ബാലരാമപുരം സ്റ്റേഷനുമായി ബന്ധിപ്പിക്കും. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാവും. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി രാവിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. മൈ പോലീസ് സ്റ്റേഷൻ ലോഗോയുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ആധുനിക ജനാധിപത്യ സമൂഹത്തിന് അനുയോജ്യമായ വിധത്തിൽ സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തി പോലീസിന്റെ പ്രവർത്തനവും പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനവും പടിപടിയായി മെച്ചപ്പെടുത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. KSRTCയുടെ വാഹനശേഷി മെച്ചപ്പെടുത്തുന്നതിനും യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതത്വവും സൌകര്യപ്രദവുമായ യാത്രാനുഭവം ഉറപ്പാക്കുന്നതിനുമായി നടപ്പാക്കുന്ന ബസ് റീഫർബിഷ്മെന്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയ 14 ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് രാവിലെ 11 തിരുവനന്തപുരത്ത് മന്ത്രി CP ജോൺ നിർവഹിക്കും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: കാലപ്പഴക്കം വന്നെങ്കിലും സാങ്കേതികമായി മികച്ച രീതിയിൽ പുനരുപയോഗിക്കാൻ സാധിക്കുന്ന പഴയ ബസ്സുകളെയാണ് റീഫർബിഷ്മെന്റ് പദ്ധതിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവയുടെ വിവിധ ഭാഗങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് ആവശ്യമായ അറ്റകുറ്റപ്പണികളും നവീകരണ പ്രവർത്തനങ്ങളും നടത്തി മികച്ച നിലവാരത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നിലവിൽ BS3, BS4 വിഭാഗങ്ങളിൽപ്പെടുന്ന ബസ്സുകളാണ് റീഫർബിഷ് ചെയ്യുന്നത്. പ്രകടനത്തിൽ പിന്നാക്കം നിൽക്കുന്ന എഞ്ചിനുകൾ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കി റീകണ്ടീഷൻ ചെയ്യും. ഇത് വാഹനങ്ങൾ ുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം മലിനീകരണം കുറയ്ക്കാനും സഹായിക്കും. മികച്ച സാങ്കേതിക നിലവാരമുള്ള പഴയ ബസ്സുകളെ പുനരുജ്ജീവിപ്പിച്ച് കൂടുതൽ കാലം സർവീസിൽ നിലനിർത്താൻ പദ്ധതിയിലൂടെ സാധിക്കും.
1: ജർമ്മൻ കമ്പനിക്കായി കൊച്ചി കപ്പൽശാല നിർമ്മിച്ച MS മരിയ കപ്പൽ കൈമാറി. 8 HS ഇക്കോ ഫൈറ്റർ ശ്രേണിയിലെ ബഹുമുഖ ചരക്ക് കപ്പലുകളിൽ രണ്ടാമത്തേതാണിത്. മഞ്ഞുപ്രദേശങ്ങളിലൂടെയും സഞ്ചരിക്കാൻ കഴിയുന്ന കപ്പലിന് 7,000 മെട്രിക് ടണ്ണാണ് ചരക്കുശേഷി. അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകാനും കപ്പലിൽ സൌകര്യമുണ്ട്. ഉയർന്ന വേഗതയും ഇന്ധനക്ഷമതയും ഉറപ്പാക്കുന്ന ഗ്രൂട്ട് ക്രോസ്ബോ രൂപകൽപ്പനയാണ് കപ്പലിന്റെ പ്രധാന സവിശേഷത. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സായുധ സേനാ ബാൻഡ് സംഘങ്ങൾ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടികൾ ഇന്ന് സംസ്ഥാനത്ത് 3 ഇടത്തായി നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സംഗീതത്തിന്റെ ശക്തിയിലൂടെ ദേശീയ ഐക്യം വളർത്തുക എന്ന ലക്ഷ്യവുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സായുധ സേനാ ബാൻഡുകൾ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടികളുടെ ഭാഗമായാണ് തിരുവനന്തപുരത്തും കണ്ണൂരും കൊച്ചിയിലും ഇന്ന് നാവിക വ്യോമസേനാ ബാൻഡുകൾ അരങ്ങേറുന്നത്. അതീവ കൃത്യതയോടുള്ള ചലനങ്ങളും ഏകോപനവും അച്ചടക്കവും പശ്ചാത്തലമാക്കി ദേശഭക്തി ഗാനങ്ങളും ജനപ്രിയ ഗാനങ്ങളും ഈ പരിപാടിയിൽ അവതരിപ്പിക്കും. തിരുവനന്തപുരത്ത് നിശാഗന്ധിയിൽ വ്യോമസേനാ ബാൻഡും എറണാകുളം ലുലു മാളിൽ കൊച്ചി ദക്ഷിണ നാവിക കമാൻഡ് ബാൻഡും കണ്ണൂർ താഴെ ചൊവ്വയിൽ ഏഴിമല നാവിക അക്കാദമി ബാൻഡും ഇന്ന് വൈകിട്ട് 6 മണിക്ക് പരിപാടികൾ അവതരിപ്പിക്കും.
1: 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെയും ഹർ ഘർ തിരംഗ ക്യാമ്പയിന്റെയും ഭാഗമായി വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ മോട്ടോർ സൈക്കിൾ റാലിയും തിരംഗയാത്രയും സംഘടിപ്പിച്ചു. സ്റ്റേഷൻ കമാൻഡർ കമാൻഡന്റ് സുരേഷ് ആർ കുറുപ്പ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യ യുഎസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ സമാപിക്കും. ദക്ഷിണ നാവിക കമാൻഡിലാണ് പ്രകടനങ്ങൾ നടക്കുന്നത്. ക്രോസ് ട്രെയിനിംഗ് ഉപകരണങ്ങളുടെ പ്രദർശനം, വിഷയവിദഗ്ധ കൈമാറ്റങ്ങൾ, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും തെറ്റിദ്ധാരണകളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനുമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത്. അവയവദാനം മഹാദാനം, ഒരു ജീവൻ രക്ഷിക്കുക, പുതിയ ജീവിതം നൽകുക എന്നതാണ് ദിനാചരണ സന്ദേശം. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും യുണിസെഫിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലെ ലൈഫ് കോഴ്സ് സമീപനം എന്ന വിഷയത്തിൽ ദേശീയ കോൺക്ലേവ് ഇന്നും നാളെയും തിരുവനന്തപുരത്ത് നടത്തും. മന്ത്രി കെ മുരളീധരൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ ഡോക്ടർ എം കെ സി നായർ ഓഡിറ്റോറിയത്തിലാണ് കോൺക്ലേവ്. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 2 സഹോദരങ്ങളുടെ ദത്തെടുക്കൽ നടപടികൾ വിജയകരമായി പൂർത്തിയാക്കിയതായി മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. സംസ്ഥാനത്ത് ഫോസ്റ്റർ കെയർ പദ്ധതിയുടെ ഭാഗമായി കഴിയുന്ന 228 കുട്ടികളെ ദത്തെടുക്കുന്ന സാധ്യതകൾ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. കുടുംബ അന്തരീക്ഷം ലഭിക്കേണ്ട ഓരോ കുട്ടിക്കും അത് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനിതാ ശിശു വികസന വകുപ്പ് പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് സെമി ഫൈനൽ മത്സരങ്ങൾ പുലർച്ചെ ആരംഭിച്ചു. പുരുഷ സിംഗിൾസിൽ അമേരിക്കൻ താരം ബ്രാൻഡൻ നകാഷിമ സ്പാനിഷ് താരം റാഫേൽ ജോദാറിനെ തോൽപ്പിച്ചു. വനിതാ സിംഗിൾസിൽ പോളണ്ടിന്റെ ഇഗ സ്വിയാടെക് ഉക്രൈനിന്റെ എലീന സ്വിറ്റ്ലോണിയെ നേരിടുകയാണ്. കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിന അമേരിക്കയുടെ കോക്കോ ഗൌഫിനെ അല്പസമയത്തിനകം നേരിടും. മറ്റൊരു സെമിഫൈനലിൽ കനേഡിയൻ താരം ബെൻ ഷെൽട്ടൺ അമേരിക്കയുടെ ലേണർ ടിയനിയുമായും ഏറ്റുമുട്ടും. ഇന്ത്യക്കെതിരായ 2 മത്സര പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന് 16-അംഗ ടീമിനെ ശ്രീലങ്കൻ ക്രിക്കറ്റ് പ്രഖ്യാപിച്ചു. ധനഞ്ജയ ഡി സിൽവയാണ് ടീമിനെ നയിക്കുക. വിക്കറ്റ് കീപ്പർ ബാറ്റർ നിരോഷൻ ഡിഗ്വെലയും ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തും. ശ്രീലങ്കയിലെ ഗാലി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഈ മാസം 15 മുതൽ 19 വരെയാണ് ആദ്യ ടെസ്റ്റ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ 2024-25 വാർഷിക റിപ്പോർട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് സമർപ്പിച്ചു. ഭരണഘടനാ വ്യവസ്ഥകളിൽ പട്ടികജാതിക്കാർക്കായി നടപ്പാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ അവലോകനമാണ് റിപ്പോർട്ടിൽ അവതരിപ്പിച്ചതെന്ന് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം അറിയിച്ചു. പട്ടികജാതിക്കാർക്ക് ഭരണഘടനാപരമായ സംരക്ഷണങ്ങളും ക്ഷേമ നടപടികളും ഫലപ്രദമായി നടപ്പിലാക്കാൻ നിലവിലെ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാൻ രാഷ്ട്രപതി കമ്മീഷനോട് നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി യോഗത്തിൽ പങ്കെടുത്തു. ഈ സാമ്പത്തിക വർഷം മുതൽ 2030-31 വരെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം തുടരുന്നതിന് നിർദ്ദേശം ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചതെന്ന് പ്രഹ്ലാദ് ജോഷി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കൈത്തറി മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ന്യൂഡൽഹിയിൽ ശ്രീജൻ വോയ്സസ് ഫ്രം ദി ലൂം എന്ന പേരിൽ ഒത്തുചേരൽ സംഘടിപ്പിക്കും. സെഷനിൽ 6 കൈത്തറി ക്ലസ്റ്ററുകളിൽ നിന്ന് 100-ലധികം വനിതാ നെയ്ത്തുകാർ ഇന്ത്യയുടെ നെയ്ത്ത് പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അവരുടെ പങ്കിനെക്കുറിച്ച് സംസാരിക്കും. CBSE 12-ാം ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. ഡിജി ലോക്കർ പോർട്ടലിലൂടെ വിദ്യാർത്ഥികൾക്ക് ഫലം പരിശോധിക്കാം. ഈ വർഷത്തെ +1 പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷന് വൈകിട്ട് 4 വരെ അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. സംസ്ഥാനത്ത് മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാവും. കെ KSRTCയുടെ ബസ് റീഫർബിഷ്മെന്റ് പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. ഇന്ന് ലോക അവയവദാന ദിനം. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് സെമിഫൈനൽ മത്സരങ്ങൾ പുലർച്ചെ ആരംഭിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. अथ वार्ताः. संसदा राष्ट्रीय सहकारी विकास निगम विधेयकं 26,000 सर्वसम्मत्या पारितम्. अनेन विधेयकेन निगमाय स्वकीयानि कार्याणि औद्योगिक पण्येषु अपि विस्तारयितुम् अनुमन्यन्ते. अथ च राज्य सर्वकाराः सहकारिता विकास कार्ये संस्थापिताय कस्मैश्चित् अपि निकायाय अस्याः संस्थायाः वित्तीय साहाय्यं दातुम् अधिकृताः. एतद् अतिरिच्य संसदा संविधानस्य प्रथम अनुसूच्यां केरल इति राज्यस्य नाम परिवर्त्य केरलम् इति विधातुं केरल नाम परिवर्तन विधेयकं 26,000 अपि स्वीकृतम्. अपरतः वैदेशिक अनुदानानाम् उपयोगम् अधिकाधिकं पारदर्शिकं उत्तरदायित्वपूर्णं च विधातुम् आनीतम्. वैदेशिक अंशदान संशोधन विधेयकं 26,000 विस्तृत सूक्ष्म परीक्षणार्थं संयुक्त संसदीय समितये प्रेषितम्. संसदीय कार्य मंत्री किरेन रिजिजुः अवदत् यत् गृहमंत्री अमित शाहः लोकसभाध्यक्षाय ओम बिरला महोदयाय पत्रं लिखित्वा नीट प्रश्नपत्र गोप्यता भंग विषये प्रदर्शनकाले घटितानां विविधानां घटनानां उपरि पुनः एकवारं विस्तृत चर्चायै स्वकीयां सम्मतिं प्राकटयत्. संसद परिसरे पत्रकारैः सह सम्भाषमाणः मन्त्री अकथयत् यत् सर्वकारः स्वयं वदति यत् सः चर्चायै सन्नद्धः अस्ति तथा च प्रश्नानाम् उत्तराणि दास्यति. किन्तु विपक्षः उत्तराणि श्रोतुं न वाञ्छति, चर्चायाश्च पलायनं करोति.
5: सरकार डिस्कशन चाहते हैं पार्लियामेंट में और ओपोजिशन भाग रहे हैं, ये कल्पना करना मुश्किल है क्योंकि पार्लियामेंट डेमोक्रेसी में ओपोजिशन पार्टी डिस्कशन के लिए डिमांड करते हैं और सरकार जवाब देते हैं. यहाँ तो सरकार खुद ही कह रहे हैं कि हम डिस्कशन करेंगे, जवाब देंगे और ओपोजिशन जवाब सुनना नहीं चाहते और भाग रहे हैं. ऐसा परिस्थिति आप कल्पना कर सकते हैं? लोकतंत्र के लिए ठीक नहीं है.
4: भारतीय रेल विभागेन पश्चिम रेल विभागस्य गेरातपुर अहमदाबाद खण्डे चतुर्मार्गीय उपरि सेतोः निर्माणार्थं 53,00,000 कोटि रूप्यकाणां परियोजना स्वीकृतास्ति. रेलमन्त्रालयेन सूचितं यत् एषा परियोजना पश्चिम रेल विभागस्य अम्ब्रेला वर्क इत्याख्यस्य छत्रक कार्यक्रमस्यान्तर्गतं मार्गीय परिष्कारार्थं सेतूनां पुनर्निर्माणार्थं स्वीकृता अस्ति. मन्त्रालयेन उक्तं यत् रेल सेतु भागस्य समग्र दीर्घता 100+100 मीटर भविष्यति. अस्मिन् 53 मीटर परिमितं प्रत्येकमपि द्वौ संयुक्त गीडर भागद्वयं समाविष्टमस्ति. हरघर तिरंगा इत्यभियानस्य भागरूपेण जम्मू कश्मीरस्य रियासी मण्डल प्रशासनेन जनसामान्यानां हृदयेषु देशभक्ति भावनायाः संवर्धनाय चिनाब नद्याम् एका विशाल तिरंगा नौका यात्रा आयोजिता. स्वतंत्रता दिवसात् पूर्वम् एतत् अभियानं समग्रे देशे तीव्रगतिं भजते, यत्र विविध प्रदेशेषु देशभक्तिपूर्ण यात्राणां सांस्कृतिक कार्यक्रमाणां अन्येषां च विविधानां आयोजनानां उत्सवः आचर्यते. भारत ऋतु विभागेन उत्तर बंगाल खात्याः उपरि न्यून चाप क्षेत्रस्य निर्माणस्य पूर्वानुमानं प्रकटितमस्ति, येन अद्य ओडिशा राज्ये गांगेय पश्चिम बंगाल प्रदेशे च अत्यधिक वृष्टिः भवितुम् अर्हति. ह्यः नाइजीरिया देशस्य लागोस नगरे कॉमनवेल्थ चैंपियनशिप क्रीडायाः तृतीये दिने भारतीय फेंसिंग इत्यनेन दलेन विभिन्नेषु वरिष्ठ व्यक्तिगत स्पर्धासु त्रीणि स्वर्ण पदकानि एकं रजत पदकं एकं कांस्य पदकं च प्राप्तम् इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. മത്സ്യബന്ധന വകുപ്പ് മത്സ്യത്തൊഴിലാളികളുടെ ഭവന പുനരുദ്ധാരണ പദ്ധതി 2026-27 പ്രകാരം അപേക്ഷ ക്ഷണിച്ചു. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് FIMS ഐഡന്റിഫിക്കേഷൻ നമ്പർ ലഭിച്ച മത്സ്യത്തൊഴിലാളികൾക്കും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കും പെൻഷൻ വാങ്ങുന്നവർക്കും അപേക്ഷിക്കാം. മത്സ്യത്തൊഴിലാളിയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ പേരിൽ ഉടമസ്ഥാവകാശമുള്ള 8 വർഷത്തിൽ കുറയാത്ത കാലപ്പഴക്കമുള്ള വീടുകളുടെ പുനരുദ്ധാരണത്തിനാണ് ആനുകൂല്യം നൽകുന്നത്. അപേക്ഷകൾ ഈ മാസം 31-നകം തലശ്ശേരി, കണ്ണൂർ, അഴീക്കോട്, മാടായി എന്നിവിടങ്ങളിലെ പ്രാദേശിക മത്സ്യഭവൻ ഓഫീസുകളിൽ നൽകണം. ഫോൺ നമ്പർ 0497273108. തപാൽ സ്റ്റാമ്പുകളിലെ അഭിരുചിയും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് തപാൽ വകുപ്പ് സംഘടിപ്പിക്കുന്ന ദീൻദയാൽ സ്പർശ് യോജന 2026-27 സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. കേരള തപാൽ സർക്കിളിലെ 40 വിദ്യാർത്ഥികൾക്ക് 6,000 രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്നതാണ്. 6 മുതൽ 9-ാം ക്ലാസ് വരെ പഠിക്കുന്ന ഏറ്റവും ഒടുവിൽ നടന്ന പരീക്ഷയിൽ 60% മാർക്ക് നേടിയവരായിരിക്കണം. കൂടാതെ സ്കൂൾ ഫിലാറ്റലി ക്ലബ് അംഗം അല്ലെങ്കിൽ കേരള തപാൽ സർക്കിളിലെ ഏതെങ്കിലും ഫിലാറ്റലി ബ്യൂറോയിൽ ഫിലാറ്റലിക് അക്കൗണ്ട് ഉള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. ക്വിസ്, ഫിലാറ്റലി പ്രൊജക്ട് എന്നിങ്ങനെ 2 ഘട്ടങ്ങൾ മത്സരത്തിനുണ്ട്. ആദ്യഘട്ട ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അപേക്ഷ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസസ് കണ്ണൂർ എന്ന വിലാസത്തിൽ ഈ മാസം 30-നകം സ്പീഡ് പോസ്റ്റ് മുഖേന മാത്രം സമർപ്പിക്കണം. അപേക്ഷാ ഫോമിനും കൂടുതൽ വിശദവിവരങ്ങൾക്കും അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടാം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ നടപ്പാക്കുന്ന CDSL സംരംഭം എന്ന പദ്ധതിയിലേക്ക് വനിതാ ഗ്രൂപ്പുകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പ്രൊജക്ടിന്റെ 75% രൂപയായിരിക്കും സബ്സിഡിയായി അനുവദിക്കുന്നത്. അപേക്ഷാ ഫോം പഞ്ചായത്ത് ഓഫീസുകളിലും കുടുംബശ്രീ CDS ഓഫീസുകളിലും ലഭിക്കും. അപേക്ഷ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലോ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെ ഓഫീസിലോ ഈ മാസം 24-നകം നൽകണം. ഫോൺ നമ്പർ 0497272080. ഹജ്ജ് തീർത്ഥാടകർക്ക് പരിശീലനം നൽകുന്നതിനായി ട്രെയിനർമാരെ തിരഞ്ഞെടുക്കുന്നതിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 23 വരെ അപേക്ഷ സ്വീകരിക്കും. ഓഗസ്റ്റ് 30 പരീക്ഷയും സെപ്റ്റംബർ 1 മുതൽ 6 വരെ അഭിമുഖവും നടക്കും. 25 മുതൽ 60 വയസ്സ് വരെയുള്ള ഹജ്ജ് നിർവഹിച്ചവർക്കായിരിക്കും അവസരം. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രമാണ് അപേക്ഷ നൽകേണ്ടത്. സർക്കാർ മെഡിക്കൽ അനുബന്ധ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ OBC വിഭാഗത്തിൽപ്പെട്ട അമ്മയെയോ അച്ഛനെയോ ഇരുവരെയുമോ നഷ്ടപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നൽകുന്ന പ്രത്യേക ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി സെപ്റ്റംബർ 15. കൂടുതൽ വിവരങ്ങൾക്ക് egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതീ യുവാക്കൾക്കായി നടപ്പാക്കുന്ന തൊഴിൽ നൈപുണ്യ പരിശീലന പദ്ധതിയിൽ പരിശീലനം നൽകുന്നതിന് യോഗ്യതയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. പരിശീലനം നൽകുന്ന സ്ഥാപനം ഗവൺമെന്റ് രജിസ്ട്രേഷൻ ഉള്ളതും മുൻപരിചയമുള്ളവരുമായിരിക്കണം. ഈ മാസം 31 വൈകിട്ട് 5 മണിക്ക് മുൻപ് കണ്ണൂർ സിവിൽ സ്റ്റേഷനിലെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ എത്തിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 0497272700596. യുവതീ യുവാക്കൾക്ക് യൂണിഫോം സേനയിലേക്ക് പ്രവേശനം നേടുന്നതിന് പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ചു. മേഖലയിൽ മുൻകാല പരിചയവും ഉദ്യോഗാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുന്നതിനുള്ള സൗകര്യമുള്ളതും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നതുമായ സ്ഥാപനങ്ങൾ താൽപര്യപത്രം നാളേക്ക് മുൻപ് ITDP പ്രൊജക്ട് ഓഫീസർ മുൻപാകെ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0497272700357. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഒഴിവുള്ള കുക്ക്, സാനിറ്റേഷൻ വർക്കർ, ഫുൾ ടൈം സ്വീപ്പർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. യോഗ്യത 7ാം ക്ലാസ്. പ്രായപരിധി 50 വയസ്സാണ്. സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡ് എന്നിവ സഹിതം നാളെ രാവിലെ 10:30 താണയിലുള്ള ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ എത്തണം. ഫോൺ നമ്പർ 0497270666. കടമ്പൂർ പഞ്ചായത്തിലെ 1, 3, 11, 12 വാർഡുകളിലേക്ക് ആശാ വർക്കർമാരെ നിയമിക്കുന്നുണ്ട്. കടമ്പൂർ പഞ്ചായത്തിൽ സ്ഥിരതാമസമാക്കിയ 25നും 45നും ഇടയിൽ പ്രായമുള്ള 10ാം ക്ലാസ് പാസായ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. ഈ മാസം 18ാം തീയതി രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് അഭിമുഖം. പായം പഞ്ചായത്തിലെ വള്ളത്തോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന ഒപിയിൽ ഡോക്ടറെ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് കലക്ട്രേറ്റിൽ. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. കണ്ണൂർ ചെറുശ്ശേരി സാഹിത്യവേദി ഈ മാസം 16ാം തീയതി മഹാത്മാ മന്ദിരത്തിൽ അധ്യാത്മരാമായണ സുന്ദരകാണ്ഡ പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നുണ്ട്. കർഷക ദിനം, നാടിന്റെ ഐശ്വര്യം എന്ന മുദ്രാവാക്യമുയർത്തി കണ്ണൂർ ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ചിങ്ങം 1 കർഷക ദിനം ആചരിക്കും. കൂടാളി താറ്റിയോട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാളെ നിറപ്പുത്തരി ഉണ്ടായിരിക്കും. 172ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ഈ മാസം 22ന് പാനൂർ ഗുരുസന്നിധിയിൽ സാഹിത്യ മത്സരങ്ങൾ നടക്കും. തളിപ്പറമ്പ് എളമ്പേരം മുത്തപ്പൻ മടപ്പുരയിൽ 15, 16 തീയതികളിൽ നേർച്ച തിരുവപ്പന വെള്ളാട്ടം ഉണ്ടായിരിക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം
1: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999447-6836, 9447-371-836, 8078-502-836.
4: എല്ലാ ആഗസ്റ്റ് 15 എന്ന പരിപാടി?
5: ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം
4: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
5: അത് ടോയ്സ് ആൻഡ് പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
4: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്താ ഇത്ര പ്രത്യേകത?
5: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21ലധികം ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സ് ആൻഡ് പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിലെ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കും ഒപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
4: ആരാ?
5: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്.
4: അത് കലക്കി.
5: ആഗസ്റ്റ് 15 വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവു ഉണ്ട്.
4: എന്നാ ഞാനും വരട്ടെ.
1: ടോയ്സം, തവക്കൽ കോംപ്ലക്സ്, നിയർ HNC ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ഫോൺ 8282823383, 8606164616.
2: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് ജയ് ജവാനിൽ തില്ലങ്കേരിയിലെ റിട്ടയേർഡ് സുബേദാർ ശ്രീ വി സി ശിവദാസൻ തന്റെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ദീപാവലി ആഘോഷമുണ്ട്, ഇപ്പോൾ രണ്ട് മൂന്ന് പിന്നെ കോമ്പറ്റീഷൻസ് ഡെമോൺസ്ട്രേഷൻ കൊടുക്കണോ, ഇതെല്ലാം ചെയ്യണോ, ഒന്നും റെജിമെൻറ്റിൽ ഒരു നമ്മളുടെ വേട്ടയിൽ എല്ലാ വേട്ടയിലും നല്ല ഇതായിട്ട് നടന്നിട്ടുണ്ട്, നമ്മളതിൽ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അന്ന് ദീപാവലി ആയിട്ട് ലീവ് വന്ന്, അപ്പോൾ ലീവായാലും നമുക്ക് ഡയറക്റ്റ് വന്നിട്ട് ഇവരെ വിളിച്ച് പണിയെടുപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അന്ന് ഓൺലൈൻ ഷോവിനെ പറഞ്ഞു, ബി സി ബാറ്ററി കമാൻഡർ അടുത്ത് വിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പിന്നെ ഇന്ന് പണിയെടുപ്പിക്കട്ടെ, ഇവിടെ ഒന്നും പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, ആമിനേഷൻ ബങ്കറിൻ്റെ ഡെമോൺസ്ട്രേഷൻ കൊടുക്കണം, ഡിവിഷന് പിന്നെ സി എം ഇ ഇൻസ്പെക്ഷൻ ഉണ്ട്, അതിനൊന്നും ചെയ്തിട്ടില്ല, എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ പണിയെടുപ്പിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ ഓഫീസിൽ പോയി, ഓഫീസിലുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞ് പിന്നെ ഓരോ സെക്ഷനിലും ചെന്നു. അപ്പോൾ ഡ്രൈവർ സെക്ഷനിൽ ചെല്ലുന്ന സമയത്ത് പിന്നെ ഒരു നാഗരാജനുണ്ട്, നല്ല ഹാർഡ് വർക്കറാണ്, അവനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നാഗരാജൻ എവിടെയെന്ന് ചോദിച്ചു, അവന് വയറ്റുന്നു പോകുന്നു, അവൻ വയറ്റുന്നു പോകും, ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്നെല്ലാം കൂടി ഞാൻ പറഞ്ഞു, ഇന്ന് മതിയാക്കി കളി, നമുക്ക് നാളെ തൊട്ടിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുക, ഇന്ന് വിട്ടേക്ക്, എല്ലാവരെയും വിട്ടേക്ക് എന്ന് പറഞ്ഞ് എല്ലാവരെയും വിട്ടു. അവിടുന്ന് നേരെ ഗവർണർ സെക്ഷനിലേക്ക് വന്ന്, അവിടെ വന്ന് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ഒരു ഡി തോമസ് ഉണ്ട്, തമിഴനാണ്, നല്ല ഹാർഡ് വർക്കറും നല്ല ഇതും ആയിട്ടുള്ള ആളാണ്. അങ്ങനെ അയാളോട് അയാളെ കാണുന്നില്ല. ഞാൻ ചോദിച്ചോ, തോമസ് എവിടെ? അപ്പോൾ എന്ത് വർക്കുണ്ടെങ്കിലും തോമസിനെ ഞാൻ എടുക്കില്ല, ഒരു സെക്ഷനിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ആ നോക്കുമ്പോൾ അവരും വയറ്റുന്ന് പോകുന്നു, അങ്ങനെ ചെന്ന് ടി എ സെക്ഷനിൽ ചെന്നു. ടി എ സെക്ഷനിൽ ചെല്ലുന്ന സമയത്ത് അവിടെ പ്രഭാകരനാണ്, പ്രഭാകരൻ പിന്നെ നല്ലൊരു ഒബീഡിയൻ്റ് എൻ സി ഒ ആണ്. അങ്ങനെ അയാൾ അയാളെ പണിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അവർ തന്നെ അവരെ ഇഷ്ടത്തിന് എല്ലാവരെയും വിട്ടു കഴിഞ്ഞിരുന്നു. ഒ പി ആർ സെക്ഷനിൽ പണിയൊന്നും നടന്നിട്ടില്ല, അവിടെ അവരെയും വിട്ടു. അങ്ങനെ ഞാൻ ലാസ്റ്റ് കൊക്കോസിൽ ചെന്നു. കൊക്കോസിൽ ചെന്ന് എനിക്ക് തോന്നി ഫുഡ് പോയ്സൺ തന്നെയാണെന്ന്. അവിടുന്ന് കുക്ക് ഒരു ഗോവിന്ദനാണ്, അവനെ പിടിച്ച് നാല് പറഞ്ഞു, എന്താ നീ ചെയ്തത്? അപ്പോൾ പിറ്റേ അതിൻ്റെ മുന്നിലേത്ത ദിവസം ഭക്ഷണം പിന്നെ ഈ ഇറച്ചിയെല്ലുള്ള ദിവസമാണ്, നീ എന്തെങ്കിലും ഇത് ചെയ്തിനോ, പിന്നെ ഇവർ വേഗം വേഗം വേണ്ടിയിട്ട് പനസാരയിടും, അങ്ങനെയുള്ള സംഗതികൾ ചെയ്യും, അങ്ങനെ വല്ലതും ചെയ്തോ എന്താണ് നീ കുറേ പറഞ്ഞു. ഞാൻ പറഞ്ഞ് അവിടുന്ന് ഞാൻ നേരെ മെസ്സിൽ വന്ന്, മെസ്സിന്ന് ഞാൻ ഭക്ഷണവും കഴിച്ച് പോയി, ലൈനിൽ പോയി കിടന്നിട്ടേ ഉള്ളൂ. യൂണിഫോം അഴിച്ചിട്ട് വൈറ്റ് ഡ്രസ്സും എടുത്തിട്ടിട്ട് അവിടെ കിടന്നു. അപ്പോഴത്തേക്കാണ് ഓൺലൈൻ ഇൻഷ്യൂ വന്നിട്ട് പറയുന്നത്, നമ്മളെ ബാറ്ററിയിൽ 10-20 ആളുകൾക്ക് വയറ്റുന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അതേപടി ഞാൻ അവിടെ നിന്ന് ഓടി ഓടി വന്ന് സുബദാർ അഡ്ജുഡൻ്റ് ഒരു രാഘവൻ, അയാളെ വിളിച്ചു, അയാളെയും വിളിച്ചു പോയി പിന്നെ ഓഫീസിൽ ചെന്ന് ലൈനിൽ ചെന്ന് ഈ വയറ്റുന്ന പോകുന്നവരെ മുഴുവൻ ഒരു റൂമിലേക്കാക്കി, ബാക്കി ഒന്നും ഇല്ലാത്തവരെ വേറൊരു റൂമിലേക്ക് മാറ്റി മാറ്റി അങ്ങനെയുള്ള ഇതെല്ലാം ചെയ്തു. ഒരു വണ്ടി കൊണ്ടുവന്ന് സ്റ്റാൻഡ് ബൈ അവിടെ നിർത്തി. നിർത്തിയിട്ട് 10-35 ആളാകുമ്പോൾ എനിക്ക് ഒരാളാ രണ്ടാളാണെങ്കിൽ ജെ സി ഒന്നുള്ള നിലയിൽ എനിക്ക് എനിക്ക് അയക്കാൻ കഴിയും. ഇത് 10-35 ആളാകുമ്പോൾ എനിക്ക് എം എച്ച് ലേക്ക് അയക്കാനും പറ്റില്ല. ഞാൻ അതുപോലെ തന്നെ എന്ത് ചെയ്തു, അപ്പോഴത്തേക്ക് സുബദാർ മേജർ വന്നു. സുബദാർ മേജർ പറഞ്ഞു, ഇതുപോലെ പിന്നെ സി ഒന് വിവരം കൊടുക്കണമെന്ന് പറഞ്ഞു. സി ഒന് വിവരം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഹൈ ലെവലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു, എന്നാൽ നമ്മളെ ബാറ്ററി കമാൻഡർക്കും റിപ്പോർട്ട് ചെയ്തേക്ക് എന്ന് പറഞ്ഞു, നമ്മളെ എൻ സി ഒനെ ഞാൻ വിട്ടു അതേ വണ്ടിയിൽ. അങ്ങനെ അവരും വന്നു, സി ഒ എല്ലാവരെയും അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തതിന് ശേഷം വന്നിട്ട് പിന്നെ പിറ്റേത്തെ ദിവസം കാലത്ത് എന്തോ ഒരു നല്ല കാലം ഞാൻ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, പിന്നെ പോകുന്നവരുടെ എല്ലാം പേരും ടൈമും ഇവരെ എം എച്ചിലേക്ക് അയക്കുന്ന ടൈമും ഞാൻ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കൂസിൽ നിന്ന് ആരൊക്കെ ഭക്ഷണം കഴിച്ചിരിക്കുന്നു അവർക്ക് മുഴുവനും ഉണ്ട് ഇത്, ഈ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇല്ലാണ്ടുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് ആ കുക്കൂസ് സീൽ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഡീവ് എന്നാണ് എനിക്ക് വരുന്നത്. അങ്ങനെ കുക്കൂസ് സീൽ ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടുന്ന മെസ്സേജ്, കുക്കൂസ് വളരെ ക്ലീനാക്കണോ എന്നാണ് എന്നോട് പറയുന്നത്. ആളില്ല, ഞാൻ കുറച്ചാളുകളെ വെച്ചിട്ട് എങ്ങനെയല്ലോ കുക്കോസ് കഴുകുകയും പിടിക്കുകയും എല്ലാം ചെയ്തു. പിറ്റേത്ത ദിവസം രാവിലെ ഡെപ്യൂട്ടി കമാൻഡർ വന്നു. പിന്നെ അയാൾ പറഞ്ഞ വാക്കുകൾ നിങ്ങളോട് പറയാൻ പറ്റാത്ത വാക്കുകളാണ്, ഹിന്ദിയിലുള്ള വാക്കാണ്. അപ്പം അത് കഴിഞ്ഞ് ഉടനെ എല്ലാം നോക്കിയിട്ട് കൊക്കോസ് ഓപ്പൺ ചെയ്യാൻ ആരാ പറഞ്ഞത്, സീൽ ചെയ്യാൻ പറഞ്ഞത്, എന്തുകൊണ്ട് തുറന്നു? ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയാണ് ഓർഡർ കിട്ടിയത്, ഞാൻ അതുകൊണ്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ തന്നെ അവർ പിന്നെ ആർമി ആക്ട് 83 അനുസരിച്ചിട്ട് കോട്ട് ഓഫ് എൻക്വയറി വെച്ചു. കോട്ട് ഓഫ് എൻക്വയറി വെച്ചത് ഒരു ബ്രിഗേഡിയർ മൈനിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി അതിലൊരു പണിഷ്മെൻറ്റ് കിട്ടി. പണിഷ്മെൻറ്റ് കിട്ടി പിന്നെ അവർ പിന്നെ ആർമി ആക്ട് 83 പ്രകാരം 3 വർഷത്തേക്കുള്ള റെപ്രിമെൻറ്റ്. അതുകൊണ്ടാണ് എനിക്ക് സുബധാരൻ്റെ മേലെ പോകാൻ പറ്റാണ്ടായിപ്പോയത്, റെപ്രിമെൻറ്റ് കിട്ടി. അപ്പോൾ എനിക്ക് ACR ഡൗൺ ആയിപ്പോയി. അപ്പോൾ ACR ഡൗൺ ആകാൻ പാടില്ല, ഒരേ ലെവലിൽ പോകണം, അത് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ കോട്ട് ഓഫ് എൻക്വയറി കഴിഞ്ഞു. കോട്ട് ഓഫ് എൻക്വയറി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ CO-നും കിട്ടി പണിഷ്മെൻറ്റ്, പിന്നെ നമ്മളെ സുബധാരൻ മേജർക്ക് കിട്ടി, എനിക്ക് കിട്ടി, പിന്നെ കുക്കിന് കിട്ടി, എല്ലാവർക്കും പണിഷ്മെൻറ്റ് കിട്ടി. പണിഷ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് ബ്രിഗേഡിയറെ മുമ്പിൽ ആണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതുവരെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ബെൽറ്റ് അഴിക്കണം, അത് പിന്നെ സുബധാരൻ മേജറാണ് അഴിക്കേണ്ടത്. സുബധാരൻ മേജർ അഴിക്കുന്നില്ല എന്നോട് പറഞ്ഞു, നിങ്ങൾ ബെൽറ്റ് അഴിച്ചിട്ട് വരികയാണ്. അങ്ങനെ ഞാൻ ബെൽറ്റ് അഴിച്ച് സുബധാരൻ മേജറെ കൈ കൊടുത്തു. ബ്രിഗേഡിയർ മൈനീൻ്റെ മുമ്പിൽ പോയി, നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തോ മൈനി അങ്ങനെ ഈ ബ്രിഗേഡിയർ വന്നിട്ട് അങ്ങ് ഡൗണിൽ ഒരു ഒരു കുഴിയിലിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. എന്തോ ഒരു ബെറയോ എന്തല്ലോ എന്നോട് പറഞ്ഞു, ഒറ്റ വാക്കേ പറഞ്ഞല്ലോ, ഒരു വാക്ക് പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഒരു പണിഷ്മെൻറ്റും ഒന്നും വാങ്ങാത്ത ഒരു ബാഡ് ഇതില്ലാത്ത ഒരാളാണ്, ഇതുവരെ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങളതിൽ നിന്ന് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ആർമി ആക്ട് 83 പ്രകാരം 3 വർഷത്തെ സിവിയർ റിപ്രമെൻ്റ് എന്ന് പറഞ്ഞു. ഞാൻ പുറത്തു വന്നു. പുറത്തു വന്ന് അപ്പോഴത്തേക്ക് എന്നെ കാണാൻ വേണ്ടി മുഴുവൻ നമ്മളെ ബാറ്ററിയിലുള്ള അവർ ലീവിൻ്റെ റിപ്പോർട്ട് അത് ഇത് ആയിട്ട് കംപ്ലയിൻറ്റും കൊണ്ട്. ഞാൻ പറഞ്ഞു ഒരു സംഗതിയില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പാട് റൂമിൽ പോയി, ആർക്കും ലീവും ഇല്ല, ഒരു സംഗതിയില്ല, ഞാൻ പോകാമെന്ന്. അങ്ങനെ പോകാൻ പാടില്ല. പക്ഷേ അപ്പോഴത്തേക്ക് ബാറ്ററി കമാൻഡർ കാണാൻ വീട്ടിൽ വരുന്നു, നമ്മളെ റൂമിലേക്ക് വരുന്നു. വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങളിതിനകത്ത് എന്താ തെറ്റ് ചെയ്ത്? ഒന്നുമില്ലല്ലോ, നിങ്ങൾക്ക് ഞാൻ എല്ലാ സഹായവും ചെയ്യാം, നമുക്ക് കേസ് ചെയ്യാമെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ കേസിനില്ല എന്നു, കേസ് കൊടുക്കാൻ ഞാൻ തയ്യാറില്ല. കാരണം നമ്മളുടെ സബോർഡിനേറ്റ് ഒരുത്തം മരിച്ചു, അവനെ ഇന്ന് ആര് നോക്കുന്നുണ്ട്, അവരുടെ ഗതി എന്താണ്, അവരെ കുടുംബത്തിൻ്റെ ഗതി എന്താണെന്ന് ഞാൻ അറിയില്ല. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് കിട്ടിയ പണിഷ്മെൻറ്റ് ചെറിയ പണിഷ്മെൻറ്റാണ്. ഒരുപക്ഷെ ഞാൻ കേസിന് പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ തിന്നേണ്ട പെൻഷൻ പോലും എനിക്ക് കിട്ടാത്തൊരു സാഹചര്യം വരും, അതുകൊണ്ട് ഞാൻ കേസിനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതും അങ്ങോട്ട് തീർന്നു. അങ്ങനെ ഒരുപാട് സീനിയർ JCO ആയപ്പോഴും ഒരുപാട് കഷ്ടപ്പെട്ട്, ജവാൻസിലോ NCO-യിലോ എനിക്ക് അങ്ങനെ കഷ്ടം ഉണ്ടായിട്ടില്ല. സീനിയർ JCO ആയതിന് ശേഷം ഒരുപാട്, കാരണം ഭയങ്കര ബോധറേജുള്ള ഡ്യൂട്ടിയാണ്, ഒരുപാട് പിന്നെ 100-135 ആളുകളുടെ കൺട്രോൾ ചെയ്യേണ്ട, അവരുടെ വെൽഫെയർ നോക്കുക, അവരുടെ ഇത് ചെയ്യുക, എല്ലാം കുറേ വിഷമമുള്ളൊരു ഇത്. എന്തോ വിഷമമായിട്ടാണ് തോന്നിയത്.
2: പട്ടാള ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ യുദ്ധമുഖത്തെ സംഭവങ്ങളാണ് ഓർക്കുന്നതും പറയുന്നതും ഒക്കെ. പക്ഷേ ഇപ്പോൾ പറഞ്ഞത് തീർത്തും സാധാരണക്കാരൻ അറിയാത്ത പട്ടാള ജീവിതത്തിനുള്ളിലത്തെ ചില സംഭവങ്ങളാണ്. ആ സമയത്ത് ഒരു മേലുദ്യോഗസ്ഥൻ്റെ ചുമതല വഹിക്കുകയായിരുന്നു. പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും
1: വേണം. അതാണ്.
2: അപ്പോൾ ഇത്തരം പെട്ടെന്നുണ്ടാവുന്ന സഡൻ സിറ്റുവേഷനിലൊക്കെ, യുദ്ധമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ പോലെയുള്ള സന്ദർഭമായിക്കോട്ടെ, യുക്തിക്കനുസരിച്ച് പെരുമാറുക എന്നുള്ളതൊരു പട്ടാളക്കാരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും സംഭവങ്ങൾ?
1: അങ്ങനെയുള്ള ഒന്നുമില്ല, അത് തന്നെ ഉണ്ടാകും. എപ്പോഴും പെട്ടെന്നായിരിക്കും. അപ്പോൾ അതിനകത്ത് കൂടുതൽ സീനിയർ JCO-നാണ് കടമ വരുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഇന്നേതിക്കലേക്ക് ആളുകൾ അയക്കണം. ഇപ്പം ഉദാഹരണത്തിന് ഇവിടെ വിജയവാഡ ഫ്ലഡ് വന്നു, അപ്പോൾ അവിടത്തേക്ക് ആളുകൾ പോകണമായിരുന്നു. അപ്പോൾ അതിന് പെട്ടെന്ന് നമ്മളെ അടുത്ത് ആളുണ്ടായി എന്ന് വരില്ല, എന്നാലും നമ്മൾ ആളെ ഉണ്ടാക്കിയേ മതിയാവും. കാരണം പകുതി ആളുകൾ ലീവിൽ പോയിട്ടുണ്ടാവും, പകുതി ആളുകൾ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാവും, പകുതി ആൾ JOC ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ വളരെ ചുരുക്കം ആളുകളെ കൊണ്ട് ഡ്യൂട്ടി കംപ്ലീറ്റും ചെയ്യിക്കണം, നമ്മൾ ഇതും ചെയ്യണം. അതാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തെല്ലാം വേഗം തന്നെ കംപ്ലീറ്റ് ബാറ്ററിയെ സജ്ജമാക്കി ആളുകളെ ഡീറ്റെയിൽ ചെയ്ത് അയക്കേണ്ട ഒരു കടമ. അങ്ങനെയല്ലേ ഉള്ളൂ.
2: യുദ്ധം കൂടാതെ ഇപ്പൊ പറഞ്ഞൊരു കാര്യം ഫ്ലഡ്, ഈ നാച്ചുറൽ ഡിസാസ്റ്റർ വരുന്ന സമയത്തുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള ഏതൊക്കെ സന്ദർഭങ്ങളാണ് അഭിമുഖീകരിച്ചിട്ടുള്ളത്?
1: അങ്ങനെയുള്ള ഒന്നും വിജയവാഡ മാത്രമേ ഉള്ളൂ. വിജയവാഡ അവിടുത്തെ പ്രവർത്തനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും പിന്നെ ഈ അവിടെയുള്ള സിവിലിയൻസ് മുഴുവനും ചത്തൊടുങ്ങിയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അവരുടെ ബോഡി എടുക്കുക, കൊണ്ടുവരിക, അങ്ങനെ. പിന്നെ അതിൻ്റെ നടുവിൽ സിവിലിയൻസ് തന്നെ കാതിൽ കഴുത്തിൽ എല്ലാം മുറിച്ച് എടുത്തു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച, ഇതെല്ലാം കാണാൻ കഴിയുമായിരുന്നു.
2: അപ്പോൾ അവിടെ ഇങ്ങനെയൊക്കെയായിരുന്നു പ്രവർത്തനങ്ങൾ അല്ലേ? അപ്പോൾ ഒരു പട്ടാള ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കണോ അവിടെയൊക്കെ അങ്ങ് ഉണ്ടായിട്ടുണ്ട്?
1: എല്ലാം എത്തിയിട്ടുണ്ട്. അവസാനം ഞാൻ രജോറിയിലാണ് പോയത്. അവസാനം പിന്നെ ഇവിടെ ലീവ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കനക്ക് രജോറിയിലേക്ക് പോസ്റ്റിംഗ് വന്നിനായിരുന്നു. രജോറിയിൽ പോയതിന് ശേഷം ഞാൻ വിചാരിച്ചത് ഇനി ഏതായാലും ബാക്കിയാവില്ല, കാരണം അത്രയും ഐസ് വീഴുന്ന സ്ഥലമാണ്. ഏത് സമയവും വന്നിട്ട് പാകിസ്ഥാൻ്റെ ഫയറിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം, പിന്നെ വന്നിട്ട് ഹെലികോപ്റ്റർ എം എച്ചിൻ്റെ മുറ്റത്ത് തന്നെ ഹെലികോപ്റ്റർ വെച്ചിട്ടിരിക്കുന്നൊരു ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തോ എനിക്ക് ആഗ്രഹമില്ലാത്ത ഒരു എൻ സി സിയിലേക്ക് എനിക്കൊരു പോസ്റ്റിംഗ് കിട്ടിയത്, എസ് കെ ഒമായിട്ട്. പിന്നെ അങ്ങനെ ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു, പോകുന്നില്ല എനിക്ക് ഇതുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ പോയേ മതിയാവും, നിങ്ങളെ പേര് വന്നതാണ്, നിങ്ങൾ പോകണം പോകാൻ. അങ്ങനെ ഞാൻ കോലാറിൽ കെ ജി എഫിലാണ് വന്നത്. കെ ജി എഫിൽ എൻ സി സിയിൽ വന്നു, അവിടെ എസ് കെ ഒമായിട്ട് ഡ്യൂട്ടിയും ചെയ്തു, എസ് കെ ഒമായിട്ടും ചെയ്തു, കോളേജുകളിൽ ക്ലാസ് എടുക്കാനും പോയി. അങ്ങനെ ഒരു രണ്ടര വർഷം അവിടെ സർവീസ് ചെയ്തു. രണ്ടര വർഷത്തെ സർവീസും ചെയ്ത് അവിടെ നിന്ന് റിട്ടയർഡ് ആയിട്ട് വന്നു. പിന്നെ ഓണറി സുബേദാർ മേജർ കിട്ടിയിരിക്കുന്നു. അത് പിന്നെ ഞാൻ എവിടെയോ പുറത്ത് ഞാൻ കാണിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫിനാൻഷ്യൽ ഒരു ഇതുമില്ല, കാരണം വെറും പിന്നെ തമിഴ്നാട്ടിൽ പറയും കാട്ടുപാടിയിൽ ബോർഡ് എഴുതി വെക്കാൻ മാത്രം, ഓണറിക്ക് ഓണറി സുബേദാർ മേജർ എന്നും പറഞ്ഞിട്ട് വീട്ടിൻ്റെ മുമ്പിൽ ഒരു ബോർഡ് വെക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഒരു റെക്കാർഡിക്കലും കാണിച്ചിട്ടില്ല. അത് ഞാൻ വന്നിട്ട് ഒരു 9 മാസം റിട്ടയർഡ് ആയിട്ട് വന്ന് 9 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ പിന്നെ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയുടെ വെങ്കട്ടറാണ് അയാളുടെ ഒരു കമാൻഡർ ലെറ്റർ, അയാളത് വന്നു ഇങ്ങനെ സുബേദാർ മേജർ ആയിട്ട് അപ്പോയിൻമെൻ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പിന്നെ വലിയൊരു പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല.
2: അപ്പോൾ ഈ ഒരു പട്ടാള ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവങ്ങളെല്ലാം ഞങ്ങളുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെച്ചാൽ ഒത്തിരി സന്തോഷം. താങ്ക് യു.
0: റിട്ടയേർഡ് സുബേദാറായ തില്ലങ്കേരിയിലെ ശ്രീ വി സി ശിവദാസിൻ്റെ സൈനിക സേവനകാലത്തെ വിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന് റേഡിയോ മലബാറിന്റെ ആദരവ് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജയ് ജവാൻ ഇവിടെ പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.

0: ജയ് ജവാൻ വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ പ്രക്ഷേപണ പരമ്പര.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492471400 7220098.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521 6238180381.

0: ガチャバニ。നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരള പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഇരുസഭകളും അനുമതി നൽകി. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രേരക ശക്തിയായി പൊതുമൂലധനം മാറണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കോംഗോയിൽ എബോള രോഗബാധ അതിവേഗം വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മുന്നേറ്റം. 8 സ്വർണമുൾപ്പെടെ മെഡൽ നേട്ടം 29. വാർത്തകൾ വിശദമായി. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 115 പേർക്കാണ് പുരസ്കാരം. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും സഹമന്ത്രി റാവു ഇന്ദർജിത് സിംഗും പങ്കെടുക്കും. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്ന് മാറ്റുന്ന പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. രാജ്യസഭ ഇന്നലെ പാസാക്കിയ ബില്ലിന് ലോക്സഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, കേരളത്തിൽ നിന്നുള്ള എംപിമാരായ എ റഹീം, പി സന്തോഷ് കുമാർ, ഹാരിസ് ബീരാൻ, ജോസ് കെ മാണി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഇരുസഭകളും അനുമതി നൽകി. 2010 നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. വിദേശ സംഭാവനകളുടെ വിനിയോഗം കൂടുതൽ സുതാര്യവും ഉത്തരവാദിത്വമുള്ളതുമാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ലോക്സഭ സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുന്ന 21 അംഗങ്ങളും രാജ്യസഭാ അധ്യക്ഷൻ നാമനിർദ്ദേശം ചെയ്യുന്ന 10 അംഗങ്ങളുമാണ് സമിതിയിൽ ഉണ്ടാവുക. നീറ്റ് വിദ്യാർത്ഥി പ്രശ്നം ഉൾപ്പെടെ ഏത് വിഷയവും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ സർക്കാരിന് പൂർണ്ണ സമ്മതമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ശ്രീ ഷാ പറഞ്ഞു.
1: പക്ഷ സംസദ് കോ ചലനേ ഹി നഹീ ദേ രഹാ ഹൈ ദോനോ ഗ്രൂഹോ മേ തോ കോയി ജാകർ ക്യാ കരേഗാ. ജഹാൻ തക് ചർച്ച കാ സവാൽ ഹൈ, സർക്കാർ കി ഓർ സേ കിരൺ റിജിജു ജി നേ ബഹുത് സ്പഷ്ട കർ ദിയാ ഹൈ കി ജോ നീറ്റ് ആന്ദോളൻ കെ ഛാത്ര പ്രദർശൻ പർ സഭി പ്രകാർ കി ചർച്ച കർനേ കേ ലിയേ സർക്കാർ തയ്യാർ ഹൈ ഓർ ചർച്ച കേ ലിയേ സമയ സുനിശ്ചിത് കിയാ ജായേ ഓർ വിപക്ഷ തയ്യാർ ഹോ ജായേ.
0: സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രേരക ശക്തിയായി പൊതുമൂലധനം മാറണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ സ്വകാര്യ മൂലധനം സമാഹരിക്കുന്നതിൽ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പങ്ക് എന്ന വിഷയത്തിലുള്ള സെമിനാറിനെ ജയ്പൂരിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ആഗോള വളർച്ചയുടെ പ്രധാന ചാലക ശക്തികളിലൊന്നാണ് ബ്രിക്സ് രാജ്യങ്ങളെങ്കിലും സ്വകാര്യ മൂലധനം ആകർഷിക്കുന്നതിൽ ഇവ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും അവർ പറഞ്ഞു. മൂലധന ലഭ്യത ഉറപ്പാക്കുന്നതിനൊപ്പം നിക്ഷേപകരുടെ ആത്മവിശ്വാസം വളർത്തുക, സ്ഥിരത നിലനിർത്തുക തുടങ്ങിയവയ്ക്കും തുല്യ പ്രാധാന്യമുണ്ടെന്ന് ധനമന്ത്രി പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ അധ്യക്ഷതയിൽ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. നാഷണൽ മീൻസ് കം മെരിറ്റ് സ്കോളർഷിപ്പ് പദ്ധതി 2030-31 സാമ്പത്തിക വർഷം വരെ തുടരുന്നതിനുള്ള നിർദ്ദേശം ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചതെന്ന് മന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന പദ്ധതിയുടെ തുടർന്നുള്ള നടത്തിപ്പിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. ഇന്ത്യൻ കൈത്തറി മേഖലയുടെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുന്ന സ്ത്രീകളെ ആദരിക്കുന്നതിന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ സൃജൻ വോയ്സസ് ഫ്രം ദ ലൂം എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. കൈത്തറി മേഖലയിലെ സ്ത്രീകളുടെ പ്രചോദനാത്മകമായ ജീവിതയാത്രകളെയും രാജ്യത്തിന്റെ നെയ്ത്ത് പാരമ്പര്യത്തിന് അവർ നൽകിയ സംഭാവനകളെയും ഉയർത്തിക്കാട്ടുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ പോർട്ട് ലൂയിസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രംഗൂലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സുരക്ഷാ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. നാവികസേനാ സഹകരണം, സംയുക്ത പരിശീലനം, വിവര കൈമാറ്റ സംവിധാനങ്ങൾ എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളായെന്ന് ഇന്ത്യൻ നാവികസേന സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ഹർ ഘർ തിരംഗ ക്യാമ്പയിന്റെ ഭാഗമായി ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലാ ഭരണകൂടം ഇന്നലെ ചെനാബ് നദിയിൽ തിരംഗ ബോട്ട് റാലി സംഘടിപ്പിച്ചു. വന്ദേമാതരത്തിന്റെ 150th വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഛത്തീസ്ഗഡിലെ ബസ്തറിലും തിരംഗയാത്ര സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും ഇന്നുണ്ടാകും. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ നേവി ബാൻഡ് ഇന്ന് വൈകുന്നേരം കണ്ണൂരിൽ പ്രത്യേക സംഗീത പരിപാടി അവതരിപ്പിക്കും. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സ്വാതന്ത്ര്യത്തിന്റെ ആവേശവും രാജ്യസ്നേഹത്തിന്റെ അഭിമാനവും സംഗീതത്തിലൂടെ പകർന്നു നൽകുന്നതാവും കണ്ണൂർ താഴേച്ചൊവ്വയിലെ മോളിനു മുന്നിൽ നടക്കുന്ന ഈ പരിപാടി. മാസ്റ്റർ പെറ്റി ഓഫീസർ ആന്റണി രാജിന്റെ നേതൃത്വത്തിൽ ദേശഭക്തി ഗാനങ്ങളും ഹൃദയസ്പർശിയായ സംഗീതാവിഷ്കാരങ്ങളും ഉണ്ടാകും. 32 പേരടങ്ങുന്ന ടീമിൽ ഇന്ത്യൻ നേവി ബാൻഡിന്റെ മികവുറ്റ വാദ്യാവതരണം അരങ്ങേറും. വൈകിട്ട് 6 ആരംഭിക്കുന്ന സംഗീത പരിപാടി 1 നീണ്ടുനിൽക്കും. പ്രവേശനം സൌജന്യമാണ്.
0: ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള രോഗബാധ നിയന്ത്രണാതീതമായി അതിവേഗം വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. നിലവിലെ വ്യാപന നിരക്ക് തുടർന്നാൽ 2014-16 കാലഘട്ടത്തിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ 11,000+ പേരുടെ ജീവനെടുത്ത എബോള പ്രതിസന്ധിയേക്കാൾ മാരകമായി മാറുമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനം ഗബ്രിയസ് പറഞ്ഞു. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഇന്ന് ഒഡീഷയിലും പശ്ചിമബംഗാളിലെ ഗംഗാ സമതല മേഖലയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കർണാടകം, കിഴക്കൻ ഉത്തർപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട്, കാരയ്ക്കൽ, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഗോവ, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ദേശീയ നിർമ്മിത ബുദ്ധി നൈപുണ്യ സംരംഭത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച ആകെ രജിസ്ട്രേഷനുകളുടെ എണ്ണം 60,253 ആയതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പരിപാടിയുടെ ഒന്നാം ഘട്ടത്തിലെ 2 പൂർത്തിയാക്കിയവരുടെ എണ്ണം 4,620 ആണ്. 552 പേരാണ് ഒന്നാം ഘട്ടത്തിലെ 4 വിജയകരമായി പൂർത്തിയാക്കിയതെന്നും മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: 2 പഠന പ്ലാറ്റ്ഫോമുകളിലൂടെ ആകെ 33 ദൈർഘ്യമുള്ള 4 ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. AI അടിസ്ഥാന പാഠങ്ങൾ, പ്രോംപ്റ്റിംഗ് അടിസ്ഥാന പാഠങ്ങൾ, ജനറേറ്റീവ് AI എന്നിവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രായോഗികവും അടിസ്ഥാനപരവുമായ AI വൈദഗ്ധ്യം നൽകുന്നതിന് IICT സ്വകാര്യ മേഖലയിലെ പങ്കാളികളും സംയുക്തമായാണ് പാഠ്യപദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. AI സാക്ഷരത വർദ്ധിപ്പിക്കാനും വ്യവസായ മേഖലകൾക്ക് അനുയോജ്യമായ ഡിജിറ്റൽ ശേഷി വിദ്യാർത്ഥികളിൽ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് സംരംഭം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. വിവിധ ഇനങ്ങളിലായി 3 ഒരു വെള്ളിയും 1 ഇന്ത്യ സ്വന്തമാക്കി. ഇതോടെ 8 7 14 ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 29. യൂറോപ്പിലും UKയിലും കഴിഞ്ഞ 30 ഏറ്റവും വലിയ സൂര്യഗ്രഹണം ദൃശ്യമായി. തലമുറയിൽ ഒരിക്കൽ മാത്രം കാണാനാകുന്ന അപൂർവ പ്രതിഭാസത്തിന് ദശലക്ഷക്കണക്കിന് ആളുകൾ സാക്ഷിയായി. ഗ്രീൻലൻഡ്, ഐസ്ലൻഡ്, വടക്കൻ റഷ്യ, സ്പെയിൻ, പോർച്ചുഗൽ എന്നിവിടങ്ങളിൽ പൂർണ്ണ സൂര്യഗ്രഹണമാണ് ദൃശ്യമായത്. ഈ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമായിരുന്നില്ല. 2009 ജൂലൈ 22 ഇന്ത്യയിൽ അവസാനമായി പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായത്. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരള പുനർനാമകരണ ബിൽ പാർലമെന്റ് പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ ഇരുസഭകളും അനുമതി നൽകി. സ്വകാര്യ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രേരക ശക്തിയായി പൊതുമൂലധനം മാറണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കോംഗോയിൽ എബോള രോഗബാധ അതിവേഗം വ്യാപിക്കുന്നതായി ലോകാരോഗ്യ സംഘടന. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നൈജീരിയയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് മുന്നേറ്റം. 8 സ്വർണം ഉൾപ്പെടെ മെഡൽ നേട്ടം 29. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

ജീവിയാണ് പേൻ. വലിപ്പത്തിൽ ചെറുതാണെങ്കിലും അതിൻ്റെ ജീവിത രീതിയും ഭക്ഷണ രീതിയും വളർച്ചയും വ്യാപനവുമെല്ലാം അറിയാൻ കൗതുകകരമാണ്. പേൻ മനുഷ്യരുടെയും മറ്റ് സസ്തനികളുടെയും ശരീരത്തിൽ ജീവിക്കുന്ന ചെറിയ ചിറകില്ലാത്ത പരാദജീവിയാണ്. നമ്മൾ നിസാരമായി കാണുന്ന ഈ ചെറിയ ജീവിയെക്കുറിച്ച് അറിയാൻ തുടങ്ങിയാൽ പ്രകൃതിയിലെ ഓരോ ജീവിക്കും അതിൻ്റെതായൊരു ജീവിത ലോകമുണ്ടെന്ന് മനസ്സിലാകും. പേനിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് പെരുകുന്നത്, മനുഷ്യ ശരീരവുമായി അതിനുള്ള ബന്ധം എന്താണ്, ഈ കൗതുകകരമായ കാര്യങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് വിജയകുമാർ ബ്ലാത്തൂർ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് പരിചിതമായിട്ടും അധികമൊന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഈ ചെറുജീവിയുടെ ലോകത്തേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. കേൾക്കാം വിജയകുമാർ ബ്ലാത്തൂർ അവതരിപ്പിക്കുന്ന പേനിനെക്കുറിച്ചുള്ള ശാസ്ത്രവിശേഷങ്ങൾ.

നമുക്കിന്ന് പേനിനെ കുറിച്ച് സംസാരിക്കാം. ചിലപ്പോൾ തലയിൽ കുറച്ച് പേനുണ്ടാകുന്നത് ഭാഗ്യമായി വരും. തലമുടിയിൽ പരതി ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം പേനെടുത്തു കൊടുക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് അവർ തമ്മിലുള്ള പരസ്പര വ്യക്തിബന്ധങ്ങളെ കൂടുതൽ ഇഴയടുപ്പിക്കും എന്ന് ചില സോഷ്യോ ബയോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ചിലപ്പോൾ ഡൈവോഴ്സുകളുടെ എണ്ണം കുറക്കാൻ പോലും സാധിച്ചെന്നിരിക്കും. തമാശയല്ല, ഇതിൽ ഇത്തിരി കാര്യമുണ്ട്. പേനെടുക്കൽ അത്ര മോശം കാര്യമല്ല. ഈ പേനുകളും മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധത്തെയും ഈ കുടുംബം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉരുത്തിരിഞ്ഞതിനെയും പറ്റിയൊക്കെ ഡെസ്മണ്ട് മോറിസിനെ പോലെയുള്ള സോഷ്യോ ബയോളജിസ്റ്റുകൾ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ മനുഷ്യകുലം പരിണമിച്ചുണ്ടാകുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം. കാടുകളിൽ വേട്ടയാടിയും പെറുക്കിത്തിന്നും ജീവിച്ചിരുന്ന ഒരു കാലം. അന്ന് പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് ഇണചേർന്നതിന് ശേഷം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭകാലം, പ്രസവശേഷം തുടങ്ങിയ വളരെ പ്രതിസന്ധിയുള്ള ഒരു ഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലും അവരോട് ഒരു പ്രത്യേക ഇഷ്ടം നിലനിന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുടുംബം എന്ന പോലെ ഒരു പ്രത്യേക ഇഷ്ടം നിലനിന്നിരുന്നില്ലെങ്കിൽ ഈ നമ്മൾ പറയുന്ന മനുഷ്യകുലം ബാക്കിയാവില്ലായിരുന്നു. ആ സമയത്തും സെക്സിനപ്പുറമുള്ള ഏതോ ഒരു ഇഷ്ടം സ്ത്രീയോട് പുരുഷന് നിലനിർത്തിയത് പേനാണെന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ പേനെടുപ്പ് നിലനിർത്തിയിരുന്നു. ഇണയുടെ മുടിയിഴകളിൽ വിരലുകൾ ഓടിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു ഇക്കിളി കൊഞ്ചൽ സുഖമുണ്ട്, കഡ്ലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മനുഷ്യർക്ക് മാത്രമല്ല, പലതരത്തിലുള്ള സസ്തനികൾക്കും ഇത്തരത്തിലുള്ള ഒരു സുഖം അനുഭവിക്കുന്നുണ്ട്. അപ്പോഴുണ്ടാകുന്ന പലതരത്തിലുള്ള ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂടിയാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കണമെന്നും തുടരണമെന്നും നമുക്ക് തോന്നിപ്പിക്കുന്നത്. അത്തരത്തിൽ ചെയ്യുന്നതിനോട് ഒരു പ്രത്യേക ഇഷ്ടം നമുക്കുണ്ടാകുന്നത്, ഒരു പ്രത്യേക ബോണ്ട് ഉണ്ടാകുന്നത്. നമുക്ക് വളരെ പരിചിതമാണ്, പശു കിടാവിനെയോ അല്ലെങ്കിൽ പശുവിനെയോ ഇനി കൂടിയാൽ പറ്റുമെങ്കിൽ, ഒരു സിംഹത്തിൻ്റെ ജടകളിലൂടെയോ നമ്മളെ വിരലോടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മളോട് ചേർന്ന് നിന്ന് അനുസരണയോടെ അത് ആസ്വദിക്കുന്നത് കാണാം. അതായത് പേനെടുപ്പ് മറ്റൊരു തരത്തിലുള്ള ഒരു പ്രണയസുഖം നൽകുന്നുണ്ട്. കുരങ്ങുകളിൽ നമ്മളിപ്പോഴും നിരീക്ഷിക്കുന്ന ഈ പേനെടുപ്പ് സ്വഭാവം മനുഷ്യരിലേക്കും ഈ സ്വഭാവം വന്നതിൻ്റെ ഒരു തെളിവായിട്ട് ഡെസ്മണ്ട് മോറിസിനെ പോലുള്ളവർ ഉദാഹരിക്കുന്നുണ്ട്. തലയിൽ ആൾതാമസമുള്ളയാൾ എന്നൊരു പ്രയോഗം ഭാഷയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ബുദ്ധിയുള്ളവർ എന്ന് സൂചിപ്പിക്കാനാണല്ലോ. മണ്ണിൽ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലും തലയിൽ സ്ഥിരമായിട്ടുള്ള താമസമുള്ള ഒരാളായിട്ടാണ് തന്നെയാണ് പേനിനെ കണക്കാക്കുന്നത്. ഒരു പ്രാണിയായിട്ടുള്ള പേനുകൾ നമ്മുടെ ശരീരത്തിലും തലയിലുമൊക്കെ താമസിക്കാൻ തുടങ്ങിയത് ഏത് കാലം മുതലാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഏകദേശ ധാരണയൊക്കെ ശാസ്ത്രം ഗണിച്ചു കഴിഞ്ഞു. 5000 ചിറകില്ലാത്ത ഷഡ്പദങ്ങൾ ഉൾപ്പെടുന്ന തിറപ്റ്റെറ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് പേനുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊരു 4000 പേനുകൾ വർഗ്ഗങ്ങൾ കാണുന്നത് പക്ഷികളിലാണ്. ബാക്കി 1800 സസ്തനികളിൽ കാണപ്പെടുന്നുണ്ട്. ഉഷ്ണരക്ത ജീവികളായിട്ടുള്ള പക്ഷികളുടെയും സസ്തനികളുടെയും കൂടെ അവരുടെ തൂവലിനിടയിലും രോമത്തിനിടയിലും ഒക്കെ പരാദമായിട്ട് ജീവിക്കുന്നവയാണ് പേനുകൾ. അവയുടെ തീറ്റയും കുടിയും ഇണചേരലും മരണവും ഒക്കെ ഈ തലയിലോ ശരീരത്തിലോ തന്നെ. മനുഷ്യർക്കൊപ്പം 3 പേനുകളാണ് പരാദ ജീവികളായിട്ട് സുഖജീവിതം ആസ്വദിക്കുന്നത്. പെഡിക്കുലിയുടെ എന്ന കുടുംബത്തിൽപ്പെട്ടവരാണ് ഈ പേനുകൾ. തലയിൽ പാർക്കുന്ന തലപ്പേനുകൾ, ദേഹത്ത് പാർക്കുന്ന പേനുകൾ, കൂടാതെ മുഹ്യഭാഗത്ത് മാത്രം ജീവിക്കുന്ന പേനുകളുമുണ്ട്. പറക്കാൻ ചിറകില്ലാതെ തുള്ളി ചാടി എവിടേക്കും ഓടിപ്പോകാൻ പറ്റാത്ത ഒരു പ്രാണിയാണ് പേൻ. പെഡിക്കുലസ് ഹ്യൂമനസ് കാപ്പിറ്റിസ് എന്ന് പറയുന്ന ഇനം പേനുകളാണ് നമ്മുടെ തലയിൽ ജീവിക്കുന്ന പേൻ. ഈ സ്പീഷീസിനോട് സാമ്യമുള്ള സ്പീഷീസുകളെ നമ്മൾ കാണുന്നത് ചിമ്പാൻസികളിലും ബോണോബോസ് കുരങ്ങുകളിലുമാണ്. അതിൻ്റെ പേര് പെഡിക്കുലസ് ഷഫി എന്നാണ്. നമ്മുടെ ദേഹത്ത് ജീവിക്കുന്ന പേനുകൾ എന്ന് പറഞ്ഞല്ലോ 2 വിഭാഗം. അവ നമ്മുടെ ചോര കൂടാതെ നമ്മുടെ പൊഴിഞ്ഞു വീഴുന്ന സ്കിന്നിൻ്റെ ഭാഗങ്ങൾ കഴിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പെഡിക്കുലസ് ഹ്യൂമനസ് കോർപോറിസ് എന്നാണ് ഇത്തരത്തിലുള്ള ദേഹപ്പേനുകളുടെ പേര്. തലപ്പേനുകളെ പോലെയല്ല, ഈ ദേഹപ്പേനുകൾ രോഗം പരത്തുന്നവ കൂടിയാണ്. തലപ്പേനുകൾ മുട്ടിയിടുന്നത് മുടിനാരുകളുടെ ഇടയിലാണെങ്കിൽ, ദേഹപ്പേനുകൾ മുട്ടിയിടുക നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുടെയോ അരികളിലോ ഉള്ള രോമങ്ങളിലും നാരുകളിലും ഒക്കെയാണ്. 3 ഇനം ഗുഹ്യഭാഗത്ത് മാത്രം വളരുന്ന പേനുകളാണ്. അവയുടെ രൂപത്തിലും വ്യത്യാസമുണ്ട്. പേനിനെ പോലെ നീളമല്ല, പരപ്പാണ് അതിന് കൂടുതൽ. ഇത്തരത്തിലുള്ള പേനുകളുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ ഒരു ഞണ്ടിനെ പോലെ തോന്നുന്നതുകൊണ്ട് തന്നെ അതിന് ഞണ്ട് പേനുകൾ എന്നും വിളിക്കാറുണ്ട്, ക്രാബ് ലോസുകൾ. ഈ ക്രാബ് ലോസുകൾ ചിലപ്പോൾ കുട്ടികളുടെയൊക്കെ കൺപീലികളിൽ കാണാറുണ്ട്.

ഹെയറിൽ അല്ലാതെയും കാണാറുണ്ട്. എന്തായാലും ഗുഹിപ്പേനുകൾക്ക് തല ഇഷ്ടമല്ല, തലയിൽ അവയെ കാണാറില്ല. 2000 നടന്ന ചില DNA പഠനങ്ങളാണ് പേനുകളും മനുഷ്യ പരിണാമവും തമ്മിലുള്ള ബന്ധത്തെ വിശകലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. മനുഷ്യരുടെ ശരീരത്തിലുള്ള ദേഹപ്പേനുകളും ചിമ്പാൻസികളിലുള്ള ദേഹപ്പേനുകളും ഒരേ പൂർവികയിൽ നിന്നും വേർതിരിഞ്ഞു വന്നവയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മനുഷ്യരുടെ ഗുഹ്യരോമങ്ങളിൽ വളരുന്ന പേനുകളും ഗൊറില്ലകളിലെ പേനുകളും ഒരു പൊതുപൂർവികരിൽ നിന്നാണ് പരിണമിച്ചത് എന്ന് ജനിതക പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. ഗുഹ്യരോമ പേനുകൾ മനുഷ്യരിലേക്ക് എത്തിയത് 80,000-170,000 വർഷങ്ങൾക്ക് ഇടയിലുള്ള കാലത്ത് എപ്പോഴുമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മനുഷ്യകുലം ആഫ്രിക്കയിൽ പരിണമിച്ചുണ്ടായി അവിടെ നിന്നും പുറപ്പെടുന്നതിന് മുമ്പേ തന്നെ ഈ പേനുകൾ നമ്മളോടൊപ്പം കൂടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയ കാലത്തായിരിക്കും ഇവ മനുഷ്യരിൽ നിന്നും വേറൊരു മനുഷ്യരിലേക്ക് പകരാൻ തുടങ്ങിയത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പേനുകളാണ് പ്രാണിലോകത്തെ, ഇൻസെക്റ്റുകളുടെ ലോകത്തെ ഏറ്റവും കുഞ്ഞന്മാർ. അതുകൊണ്ട് തന്നെ ഇവ ശാസ്ത്രലോകത്തിന് വളരെ കൗതുകമുള്ള ഒരു പഠന മാതൃകയാണ്. രോഗവാഹകരായിട്ടുള്ള ചില തരം പ്രാണികളെ പറ്റി പഠിക്കാനും അവയിൽ എങ്ങനെയാണ് ഈ രോഗാണുക്കൾ പ്രവർത്തിക്കുന്നതെന്ന് തന്മാത്രാതല പഠനങ്ങൾ നടത്താനും ഒക്കെ ഉപയോഗിക്കുന്നത് പേനുകളെയാണ്. ഈ ഭൂമിയിൽ പേനില്ലാതെ ഇടമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷികളും സസ്തനികളും ഉണ്ടെങ്കിൽ അവിടെ പേനും ഉണ്ടാവും. അന്റാർട്ടിക്കിൽ പെൻഗ്വിനുകളിൽ മാത്രം 15 ഇനം പേനുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേക വിധത്തിൽ പരന്ന ശരീരമാണല്ലോ ഇവയുടേത്. ഇവയുടെ സംയുക്ത നേത്രങ്ങൾ ചുരുങ്ങി ചുരുങ്ങി വളരെ ചെറിയ ഒരു ജോഡി കണ്ണുകളായിട്ട് മാറിയിട്ടുണ്ടാവും. ചെറിയ സ്പർശനികൾ ഉണ്ടാവും. കൂടാതെ ശരീരത്തിന്റെ ഭാഗമായിട്ട് 7 ഖണ്ഡങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. മുൻഭാഗത്തുള്ള തൊറാക്സ് എന്ന് പറയുന്ന ഭാഗത്ത് 3 ജോഡി കാലുകളും ഉണ്ടാവും. കൂടാതെ ഈ കാലുകളുടെ അഗ്രത്ത് കോർത്ത നഖങ്ങൾ പോലെയുള്ള ഒരു ഭാഗമുണ്ട്. ഇതുപയോഗിച്ചിട്ടാണ് മുടിനാരുകളിൽ പിടിച്ചു കയറുകയും വേഗത്തിൽ ഓടുകയും ഒക്കെ പേനുകൾ ചെയ്യുന്നത്. നമുക്ക് സാധാരണഗതിയിൽ പരന്ന ഒരു പ്രതലത്തിൽ പേനുകൾക്ക് ഓടാൻ പോയിട്ട് നടക്കാൻ പോലും പറ്റില്ല. പക്ഷെ മുടിയിഴകളിലൂടെ വളരെ വേഗത്തിൽ ഇവക്ക് സഞ്ചരിക്കാൻ പറ്റും. ചോര കുടിച്ച് വയറ് നിറച്ചു കഴിഞ്ഞാൽ പേനുകളുടെ നിറം കുറച്ചുകൂടി ഇരുട്ട നിറത്തിലായിരിക്കും. അല്ലാത്തപ്പോൾ അവ വിളറിയ ചാര നിറത്തിലോ അല്ലെങ്കിൽ മങ്ങിയ കറുപ്പ് നിറത്തിലോ ഒക്കെയാണ് പേനുകളെ കാണുക. തുരന്നും കരണ്ടും വലിച്ചും ഒക്കെ ഭക്ഷണം കഴിക്കാൻ ചോര കുടിക്കാൻ സഹായിക്കുന്ന വിധത്തിലുള്ള വദന ഭാഗങ്ങളാണ് പേനുകൾക്കുള്ളത്. കടിച്ചു പൊട്ടിക്കുന്നതിനോടൊപ്പം തന്നെ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ചില രാസയൗകികങ്ങൾ കൂടി ഇവയുടെ ഉമിനീരിലുണ്ടാവും. അവ കൂടി ഉള്ളത് കൊണ്ട് കുറെ കൂടി എളുപ്പത്തിൽ ഇവക്ക് ചോര കുടിക്കാൻ പറ്റുന്നത്. ഇത്തരത്തിൽ ഇവ കടിക്കുമ്പോഴുണ്ടാകുന്ന ഉമിനീര് ചിലർക്ക് ചില അലർജികൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ചൊറിച്ചൽ കൂടുതലായിരിക്കും. ഒരു ദിവസം ധാരാളം പ്രാവശ്യമൊന്നും പേൻ ചോര കുടിക്കില്ല. ആകെ 4-5 പ്രാവശ്യം മാത്രമേ അവ ചോര കുടിക്കുകയുള്ളൂ. ആ സമയത്തുള്ള പരാക്രമവും മോച്ചലും പാച്ചലും കടിയും ഒക്കെയാണ് നമുക്ക് ഉള്ള അസ്വസ്ഥത എന്ന് പറയുന്നത്. അതുകൂടാതെ ഈ തലപ്പേനുകൾ രോഗങ്ങളൊന്നും പരത്തുന്നവയല്ല. അവയെക്കൊണ്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. എന്നാൽ ദേഹപ്പേനുകൾ അത്തരത്തിലുള്ളവയല്ല. പലതരത്തിലുള്ള രോഗങ്ങൾ പകർത്തുന്നതിന് കാരണക്കാർ കൂടിയാണ് ദേഹപ്പേനുകൾ. 2 ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ പട്ടാളക്കാർക്ക് പേനുകളോടും കൂടി യുദ്ധം ചെയ്യേണ്ടി വന്നു എന്ന് പറയാറുണ്ട്. കുളിയും നനയും വൃത്തിയാക്കലും ഒന്നുമില്ലാതെ ദിവസങ്ങളോടും ഒരേ വസ്ത്രം തന്നെ ധരിക്കുകയൊക്കെ ചെയ്യും. വസ്ത്രങ്ങൾ മാറ്റി മറ്റുള്ളവർ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ പേനുകൾ കണ്ടമാനം വേഗത്തിൽ തന്നെ മറ്റുള്ളവരുടെയിലേക്ക് എത്താൻ പറ്റും. ദേഹപ്പേനുകളാണ് ടൈഫസ് ഫീവറും ട്രഞ്ച് ഫീവറും പോലെയുള്ള രോഗങ്ങൾ പരത്തുന്നതിൽ ഒരു ഘടകം. ഈ തലപ്പേനുകൾ തലയിൽ എവിടെയും കോളനികൾ സ്ഥാപിക്കും. അവിടെ മുട്ടയിട്ട് വളരുകയാണ് ചെയ്യുക. എങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ചില ഭാഗങ്ങളുണ്ട്. കഴുത്തിൻ്റെ പുറകുവശം അതേപോലെ ചെവിയുടെ പുറകുവശമൊക്കെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം. ഈ പക്ഷികളുടെ പേനുകളാണെങ്കിൽ അവ മുട്ടയിടുന്നതിനും പ്രത്യേക സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കും. അതായത് ഈ പക്ഷികൾ പ്രീനിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അത് അവയുടെ തൂവലുകളിൽ കൂതി ഒതുക്കൽ. അങ്ങനെ ചെയ്യാൻ പറ്റാതെ ചില കുനിഷ്ട മൂലകളുണ്ടാവും. കഴുത്ത് തിരിച്ചാലൊന്നും എത്താതെ ചില ഭാഗങ്ങൾ, അത്തരം സ്ഥലങ്ങളിലാണ് ഈ പക്ഷികളുടെ പേനുകൾ കൂടുതലായിട്ട് കോളനി സ്ഥാപിക്കുക. തലപ്പേനുകൾ ഒരു ദിവസം 3-4 മുട്ടകളിടും. ഈ മുട്ടകൾ മുടിനാരിൽ ഒട്ടിച്ചു വെക്കുകയുള്ള ഒരു പ്രത്യേകതരം പശു ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ ശക്തിയോട് തന്നെ അവിടെ ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യുക. മുട്ടകളെ നമുക്ക് മുടിനാരിൽ നിന്നും എളുപ്പത്തിലൊന്നും അതുകൊണ്ട് തന്നെ വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. ചെയ്യുകയാൽ പോലും പുറത്തേക്ക് വരാതെ അതുകൊണ്ടാണ്. വളരെ ചെറിയ ജോലികൾ ചെയ്തിട്ട് തന്നെ വലിയ പ്രതിഫലം ചോദിക്കുന്നവരെ കളിയാക്കിക്കൊണ്ട് പറയാറുണ്ട് ഈരെടുത്തതിന് പേൻ കൂലിയെന്ന്. പേനുകളുടെ മുട്ടകൾക്ക് പറയുന്ന പേരാണ് ഈര് എന്ന് പറയുന്നത്. ദേഹപ്പേനുകളെ അതേസമയം ഈ മുട്ടകൾ ഇട്ട് വെക്കുന്നത് ശരീരത്തിലെ നമ്മുടെ രോമത്തിലെ ആകണമെന്നില്ല, വസ്ത്രങ്ങളിലെ നാരുകളിലും രോമങ്ങളിലും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അവ ഇതേപോലെ മുട്ടകൾ ഒട്ടിച്ചു വെക്കുക. അതുകൊണ്ട് തന്നെ ഒരു അപകടം കൂടിയുണ്ട്. ഒരാളുടെ വസ്ത്രം എവിടെയൊക്കെ എത്തുന്നോ അവിടെയൊക്കെ ഈ ദേഹപ്പേനുകൾ എത്താനുള്ള സാധ്യതയുണ്ട്. പേനുകൾ 8 കട്ടിളപ്പടി കടക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷേ ദേഹപ്പേനുകളുടെ കാര്യത്തിൽ 8 കട്ടിളപ്പടി ഒന്നുമല്ല. എത്ര ദൂരെയോ അവ എത്താം. ഈ വസ്ത്രം, അവരുപയോഗിച്ചിരുന്ന വസ്ത്രം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ ദേഹപ്പേനുകൾ എത്തും. 30 ദിവസമൊക്കെ ഈ ദേഹപ്പേനുകളുടെ മുട്ടകൾ വസ്ത്രത്തിൻ്റെ നാരുകളിൽ സുരക്ഷിതമായിട്ട് കഴിയുകയും ചെയ്യും. തലപ്പേനുകൾ എന്നാൽ നേരിട്ടുള്ള സമ്പർക്കം വഴി തന്നെയാണ് സാധാരണഗതിയിൽ ഒരാളിൻ്റെ തലയിൽ നിന്നും വേറൊരാളുടെ തലയിലേക്ക് എത്തുക. ഈര എന്നാണ് പേനുകളുടെ മുട്ടകൾക്ക് പറയുമെന്ന് പറഞ്ഞല്ലോ. അപ്പം ജീവനുള്ള ഈരിന്, അതായത് അതിൻ്റെ ഉള്ളിലുള്ള മുട്ടക്ക് ജീവനുള്ളതാണെങ്കിൽ അവർക്ക് വിളറിയ വെളുപ്പ് കളറും. അതേസമയം മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് പേൻ്റെ നിംഫുകൾ പോയതിന് ശേഷം ബാക്കിയാകുന്ന കൂടാണെങ്കിൽ ഇള മഞ്ഞ നിറവായിരിക്കും.

0: ഒരു 6 മുതൽ 9 ദിവസം കൊണ്ട് തന്നെ പേനുകളുടെ മുട്ടകൾ വിരിയും. പേനുകളുടെ മുട്ടകൾ വിരിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരു കുഞ്ഞു പേന തന്നെയാണ്. ഇൻസെക്റ്റുകളുടെ ജീവചക്രം വളരെ കൗതുകകരമാണ്. രണ്ടു തരത്തിലുള്ള ജീവഘട്ടങ്ങൾ കടന്നു പോകുന്ന ഇൻസെക്റ്റുകളുണ്ട്. അതായത് കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് എന്നും പറയും, ഇൻകംപ്ലീറ്റ് മെറ്റമോർഫോസിസ് എന്നും പറയും. അതായത് പൂർണ്ണമായിട്ടുള്ള രൂപാന്തരം സംഭവിക്കുന്നവ എന്ന് പറയും. പൂമ്പാറ്റകളെ പോലെയുള്ള ഇൻസെക്റ്റുകളൊക്കെ കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് നടക്കുന്നതാണ്. അഥവാ മുട്ട ഇടുന്നു, മുട്ട വിരിഞ്ഞതിൻ്റെ ശേഷം അതിൽ നിന്ന് ലാർവപ്പുഴുക്കൾ ഉണ്ടാകുന്നു. ആ ലാർവപ്പുഴുക്കൾ പലതരത്തിലുള്ള സസ്യഭാഗങ്ങളൊക്കെ തിന്ന് വളർന്ന് പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി പല ഇൻസ്റ്റാറുകൾ എന്ന് പറയും. ഉറപ്പൊഴിച്ചതിൻ്റെ ശേഷം അവ കൂടുതൽ കൂടുതൽ വലിയ രൂപത്തിലേക്ക് മാറി ഒരു ഘട്ടം എത്തി കഴിയുമ്പോൾ പ്യൂപ്പയാകാൻ മാറുന്നു. ചിലപ്പോൾ നൂലുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുകൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞതിൻ്റെ ശേഷം ആ പ്യൂപ്പയിൽ നിന്ന് വിരിഞ്ഞിട്ടാണ് പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ലാർവപ്പുഴുക്കളിൽ നിന്നും പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ചെറുകളിലുള്ള മനോഹരമായിട്ടുള്ള ചിത്രശലഭവും അതേപോലെയുള്ള ജീവികളോ പ്രാണികളായിട്ട് പാറി നടന്നു പോകുന്നത്. ഇതിന് കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് എന്നാണ് പറയുക. എന്നാൽ ഇൻകംപ്ലീറ്റ് മെറ്റമോർഫോസിസ് നടക്കുന്ന ധാരാളം ഇൻസെക്റ്റുകളുണ്ട്. അതിൽ പെട്ടതാണ് പേനുകൾ. മുട്ട, ലാർവ, പ്യൂപ്പ, അഡൽട്ട് എന്ന് പറയുന്ന 4 സ്റ്റേജുകൾ ഉണ്ടാകില്ല. ഇവർക്ക് മുട്ടയിൽ നിന്ന് നേരിട്ട് ലാർവയല്ല ഉണ്ടാകുന്നത്, അതിന് നിംഫുകൾ എന്നാണ് പറയുക. അതായത് അഡൽട്ടിൻ്റെ ഒരു കുഞ്ഞു രൂപമായിരിക്കും ഉണ്ടാകുക. തൊഴുകയ്യം പ്രാണികൾ അല്ലെങ്കിൽ അതേപോലെയുള്ള പല തുമ്പികൾ ഇവയൊക്കെ ഇത്തരത്തിലുള്ള ഇൻകംപ്ലീറ്റ് മെറ്റമോർഫോസിസ് നടക്കുന്ന 3 ഘട്ടങ്ങൾ മാത്രമുള്ള ജീവഘട്ടമുള്ള പ്രാണികളാണ് പേനുകൾ. അതുകൊണ്ട് തന്നെ മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരുന്നത് കുഞ്ഞു പേനുകളായിട്ട് തന്നെയാണ്. പേനുകളുടെ മുട്ടകൾ വിരിഞ്ഞ ഉടനെ തന്നെ 3 പ്രാവശ്യം അവ ഉറപ്പൊഴിച്ച് കളയും. അവയുടെ ശരീരം പൊഴിച്ച് കളഞ്ഞിട്ടാണ് വളരുക. ഇങ്ങനെ 3 പ്രാവശ്യം കഴിയുമ്പോഴേ അഡൽട്ടായി കഴിയും. ആ ഘട്ടത്തിലാണ് അവ ഇണചേരൽ ആരംഭിക്കുന്നത്. നിംഫുഘട്ടത്തിലും ഇവ മുതിർന്ന പേനുകളുടെ സ്വഭാവം തന്നെ പെരുമാറ്റത്തിലും ഭക്ഷണത്തിലും ഒക്കെ കാണിക്കുന്നത്. അഥവാ മനുഷ്യരുടെ രക്തം തന്നെയാണ് അവ കുടിക്കുന്നത്. ഈ മുട്ടയൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ 1 മാസത്തെ ആയുസ് മാത്രമേ പേനുകൾക്കുള്ളൂ. ഇനി അതേപോലെ തന്നെ നമ്മുടെ തലയിൽ നിന്നും മാറി ഒരു 24 മണിക്കൂറിൽ അപ്പുറമൊന്നും ഒരു പേനിന് ജീവിക്കാൻ പറ്റില്ല. ഓരോ പേനുകൾക്കും പരാദമായിട്ട് ജീവിക്കാൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആതിഥേയ ജീവി വേണം. മനുഷ്യരുടെ തലയിൽ ജീവിക്കുന്നവ വേറൊരു ജീവികളിൽ ജീവിക്കില്ല. അതുപോലെ തന്നെ പക്ഷികളിൽ ജീവിക്കുന്ന പേനുകൾക്ക് നമ്മുടെ ശരീരത്തിൽ ജീവിക്കാനും പറ്റില്ല. അത്തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള അനുകൂലങ്ങളോടെയാണ് അവ പരിണമിച്ചിട്ടുണ്ടായിട്ടുള്ളത്. ഇനി നേരത്തെ പറഞ്ഞല്ലോ പേനുകൾ കുടിക്കുന്ന ചോര, ഇത് ദഹിപ്പിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഈ ചോര ദഹിപ്പിക്കാനുള്ള സംവിധാനവും കൂടി ഇവയെ ജന്മനാവേളിൽ ലഭിക്കുന്നുണ്ട്. അതായത് ചില ഇനം ബാക്ടീരിയകളാണ് ഈ ചോരയെ ദഹിപ്പിക്കുന്നത്. ഈ ബാക്ടീരിയകളും ഇവയുടെ മുട്ടയോടൊപ്പം തന്നെ, അത് നിംഫാവുമ്പോഴും ഒക്കെ ഇവയുടെ കൂടെ തന്നെയുണ്ട്. അല്ലാതെ പുറമേ നിന്ന് വരുന്ന ബാക്ടീരിയകളല്ല. ഇത്തരത്തിലുള്ളൊരു സഹവർത്തിത്വത്തിന് എൻഡോസിംബയോസിസ് എന്നാണ് ജീവശാസ്ത്രത്തിൽ പറയുക. പെൺപേനുകളായിരിക്കും എണ്ണത്തിൽ കൂടുതലുണ്ടാകുക. ആണും പെണ്ണും പേനുകളെ തിരിച്ചറിയാനുള്ള എളുപ്പമാർഗ്ഗം ഒന്ന്, അവയുടെ ആൺപേനുകളുടെ മുൻകാലുകൾ അല്പം നീളം കൂടുതലായിരിക്കും. ഇണചേരൽ സമയത്ത് പെൺപേനിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുൻകാലുകളുടെ നീളക്കൂടുതൽ സഹായിക്കുന്നത്. അതുപോലെ 1 മണിക്കൂറോളം നീളും ഇവയുടെ ഇണചേരൽ. അതുപോലെ പേനുള്ള ഒരാളുടെ തലയുമായിട്ട് 10 മിനിറ്റ് നേരെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അയാളുടെ തലയിൽ പേനുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ പേനെത്താനുള്ള 85% സാധ്യതയാണുള്ളത്. അത്ര വേഗത്തിൽ പുതിയ മുടിക്കാടുകളിലേക്ക് അന്വേഷിച്ചെത്താൻ പേനുകൾക്കാവും. നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞ് ട്രെയിൻ ബോഗികൾ പോലെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഇരുന്നു കൊണ്ട് പേൻ നോക്കുന്ന ശീലങ്ങൾ, നാട്ടുപുറങ്ങളിലെ ശീലങ്ങൾ ഇപ്പോഴെവിടെയും കാണാൻ പറ്റില്ല. നമ്മുടെ ശുചിത്വബോധം വർദ്ധിച്ചതോടെ ഇത്തരത്തിലുള്ള പേനുകൾ തലയിൽ വളരുന്നത് പരമാവധി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും പേനുള്ളവർ ധാരാളമുണ്ട്. കുട്ടികളുടെയൊക്കെ തലയിൽ ഇപ്പോഴും പേനുണ്ട്. ആ പേനുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പെർമിത്രി പോലുള്ള ചില ക്രീമുകളും ഷാമ്പുകളും ഒക്കെ ഉപയോഗിച്ചിട്ടുകൊണ്ട് എളുപ്പത്തിൽ തന്നെ നിയന്ത്രിക്കാനും പറ്റും. എങ്കിലും ഇതിനൊക്കെ അപ്പുറം മുടി ചീയുക എന്നുള്ള കാര്യമാണ്. ചീർപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ചീകിയിട്ട് ഇവയെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് പണ്ട് മുതലേ എല്ലാ നാടുകളിലും ചെയ്തിരുന്ന ഒരു കർമ്മം. പഴയകാലത്ത് രൂക്ഷമായിട്ടുള്ള ചില ഉടൻകൊല്ലി മരുന്നുകൾ തലയിൽ പുരട്ടിയിരുന്നു. ഈ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ ഇടിക്കിടയിൽ ഡിഷും എന്ന് കൊടുക്കുന്നത് പോലെ നുള്ളി വലിച്ചെടുത്ത് നഖത്തിനിടയിൽ പേനിനെ വെച്ച് ടിഷ് എന്ന് പറഞ്ഞ് ഒരു സൗണ്ട് എഫക്റ്റ് കൂടി കൊടുത്തിട്ട് കൊന്നിരുന്ന ഒരു ബാല്യം പലർക്കും ഉണ്ടാവും. ആസ്വദിച്ചും കരഞ്ഞും പിണങ്ങിയും അമ്മയുടെ മടിയിൽ തലവെച്ച് കൂർത്ത വാരിച്ചീർപ്പുകൾ കൊണ്ട് അമർത്തി ചീകുന്നത് സഹിച്ചും അവസാനം പേൻചീർപ്പിൽ നിന്നും തെറിച്ച് വീഴുന്ന പേനുകളെ അവ ഓടിക്കൊണ്ടിരിക്കുന്ന നിലത്തിട്ട് തന്നെ ചതച്ചരച്ച് കൊന്ന് പകതീർത്ത ഗൂഢമന്ദസ്മിതം പൊഴിച്ച ബാല്യകാലം പലർക്കും ഉണ്ടാവും. പക്ഷെ പതുക്കെ പതുക്കെ പേനുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് വരികയാണ് മനുഷ്യരുടെ തലയിൽ. അതിൽ സന്തോഷിക്കാം.
1: അങ്ങനെ വളരെ ചെറുതെന്ന് കരുതി നമ്മൾ അവഗണിക്കുന്ന ഒരു ജീവിയുടെ ജീവിതത്തിലേക്കാണ് ഇന്ന് നമ്മൾ ഒന്ന് എത്തിനോക്കിയത്. പ്രകൃതിയിലെ ഓരോ ജീവിക്കും അതിൻ്റെതായ ഒരു ജീവിത രീതിയും അതിജീവന തന്ത്രങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നിസാരമെന്ന് തോന്നുന്ന ഒരു ചെറിയ ജീവി പോലും ശാസ്ത്രത്തിന്റെ വലിയൊരു കൗതുകമായി മാറുന്നു. പേനിനെ കുറിച്ചുള്ള ഈ അറിവുകൾ പങ്കുവച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇനിയും ഇത്തരം കൗതുകകരമായ അറിവുകളുമായി വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.
2: ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.

0: അല്ല, ആഗസ്റ്റ് 15 എന്താ പരിപാടി?
1: ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം.
0: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
1: അത് ടോയ്സ് ആൻഡ് പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
0: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്താ ഇത്ര പ്രത്യേകത?
1: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21 ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സ് ആൻഡ് പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിലെ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കൊപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
0: ആരാ?
1: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്.
0: അത് കലക്കി.
1: ആഗസ്റ്റ് 15 വൈകിട്ട് 4 ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവു ഉണ്ട്.
0: എന്നാ ഞാൻ വരട്ടെ. ടോയ്സം തവക്കൽ കോംപ്ലക്സ് നിയർ HMC ഹോസ്പിറ്റൽ മട്ടന്നൂർ. ഫോൺ 8282823383 8606164616.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
4: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
5: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയ.
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
3: അത് ടോയ്സ് ആൻഡ് പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
2: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്നാ ഇത്ര പ്രത്യേകത?
3: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21 ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സ് ആൻഡ് പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിലെ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കും ഒപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
2: ആരാ?
3: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്.
2: അത് കലക്കി.
3: 15 വൈകിട്ട് 4 ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവു ഉണ്ട്.
2: എന്നാ ഞാൻ വരട്ടെ.
1: ടോയ്സം, തവക്കൽ കോംപ്ലക്സ്, നിയർ HMC ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ഫോൺ 8282823383, 8606164616. ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

മധുര ഗീതങ്ങൾ റേഡിയോ മലബാർ 89.6 FM-ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഏവരെയും മധുരഗീതങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. നല്ല നല്ല ഹാസ്യഗാനങ്ങൾ ഇനിയുള്ള ഒരു മണിക്കൂർ നേരം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പഴയകാല സിനിമകളിലെ ഹാസ്യരംഗങ്ങളിൽ അടൂർ ഭാസിയുടെ സാന്നിധ്യം വളരെ വലുതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം അഭിനയിച്ച പാട്ടോടുകൂടി ഇന്നത്തെ മധുരഗീതങ്ങൾ നമുക്ക് ആരംഭിക്കാം. 1973 ശശികുമാർ സംവിധാനം ചെയ്ത പത്മവ്യൂഹം എന്ന ചിത്രം. അടൂർ ഭാസിക്കൊപ്പം മീനയാണ് ഗാനരംഗത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, എം കെ അർജുനൻ മാസ്റ്റർ ഈണം കൊടുത്ത്, പി ജയചന്ദ്രൻ, പി ലീല എന്നിവർ ചേർന്ന് പാടിയ ഗാനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പഞ്ചവടിയിലെ വിജയശ്രീയോ പഞ്ചവൻകാട്ടിലെ രാഗിണിയോ കേൾക്കാം നമുക്ക്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിലൂടെ മധുരഗീതങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. ഹാസ്യഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാം 1974 പുറത്തിറങ്ങിയ ചഞ്ചല എന്ന സിനിമയിൽ നിന്നുള്ള ഒരു ഗാനം. എസ് ബാബു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ 5 ഗാനങ്ങളുണ്ട്. ഇതിൽ ഹാസ്യഗാനം എന്ന് പറയാവുന്നത് പി ഭാസ്കരൻ വരികളെഴുതി, എം കെ അർജുനൻ മാസ്റ്റർ ഈണം നൽകി, മെഹബൂബ് പാടിയ കല്യാണ രാവിലൻ പെണ്ണിന്റെ വീട്ടിൽ കള്ളൻ കടന്നല്ലോ എന്ന ഗാനമാണ്. പ്രേം നസീർ, അടൂർ ഭാസി, ശാന്തി, നന്ദിത ബോസ് എന്നിവർ ആണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ.

യാകുമെന്റമ്മായി പിറ്റെന്ന് വായ തുറന്നില്ല, തെല്ലും വായ തുറന്നില്ല. വായാടിയാകുമെന്റമ്മായി പിറ്റെന്ന് വായ തുറന്നില്ല, തെല്ലും വായ തുറന്നില്ല. അമ്മായി അപ്പനും

0: അയ്യോ കള്ളം കടന്നയ്യോ.
1: റേഡിയോ മലബാർ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഹാസ്യഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങൾ തുടരുന്നു. അടുത്തതായി മധു, എം ജി സോമൻ, ജയഭാരതി, ഷീല, അടൂർഭാസി, ബഹദൂർ, ശങ്കരാടി, കവിയൂർ പൊന്നമ്മ, കെ പി എസ് സി ലളിത, മീന തുടങ്ങി രണ്ട് കാലഘട്ടങ്ങളിലെ സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയ നടീനടന്മാർ അഭിനയിച്ച ചിത്രം. 1974 മാന്യശ്രീ വിശ്വാമിത്രൻ. ഈ സിനിമ സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും മധുവാണ്. ഇതിലെ പി ഭാസ്കരൻ വരികൾ എഴുതി, ശ്യാം ഈണം നൽകി, പി മാധുരി പാടിയ കേട്ടില്ലേ കോട്ടയത്ത് ഒരു മൂത്ത പുള്ളച്ചൻ എന്ന ഗാനം ഏവർക്കും സുപരിചിതമാണ്. എന്നാൽ ഇതേ സിനിമയിൽ മറ്റൊരു ഹാസ്യഗാനം കൂടിയുണ്ട്. ഇതേ കൂട്ടുകെട്ടിൽ തന്നെ പിറന്ന ആ ഗാനം ഇങ്ങനെയാണ്: വാടിവീണ പൂമാലയായി ചേച്ചി വാച്ചു നോക്കി പ്രേമിക്കും എൻ്റെ ഏട്ടൻ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ മധുരഗീതങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിരിനിമിഷം സമ്മാനിക്കുന്ന മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്. ചിത്രം പ്രേംനസീർ, അടൂർഭാസി, ബഹുദൂർ, ജയഭാരതി, സുകുമാരൻ, മീന, ശ്രീജ, രവി തുടങ്ങിയവർ അഭിനയിച്ച സേതുബന്ധനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസും സംഘവും.

0: நம்பி நிற்கும் நூற்றாண்டு.
1: മധുരഗീതങ്ങളിൽ അടുത്ത ഗാനം. 1974 ശശികുമാർ സംവിധാനം ചെയ്ത പൂന്തേനരുവി എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ് തങ്കക്കുടമേ പൊന്നിൻകുടമേ താറാവ് സാറാമേ എന്ന് തുടങ്ങുന്ന ഈ ഗാനം. അടൂർ ഭാസി, ബഹുദൂർ, മീന എന്നിവരാണ് ഗാനരംഗത്ത് അഭിനയിച്ചത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ മാസ്റ്റർ ഈണം നൽകി. പാടിയത് ജയചന്ദ്രൻ, പി ലീല, രാജ്മോഹൻ എന്നിവർ ചേർന്നാണ്.

0: ഹറാമേ
1: എന്തോ
0: ഇങ്ങനെ തളർന്നിരുന്നാലോ.

ആടുപേരവൻ ഓടി വരുന്നേ തൂപ്പൊടിച്ചു കൊടുക്ക്. ആടുപേരവൻ ഓടി വരുന്നേ തൂപ്പൊടിച്ചു കൊടുക്ക്.

0: ഇങ്ങെടുത്തോ. തങ്ക കൂടമേ, പൊന്നും കൂടമേ.
1: റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിൽ അടുത്ത ഗാനം ശ്രോതാക്കളെ കാത്തിരിക്കുന്നു. ലവ് ലെറ്റർ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ് ഈ ഗാനം. ഡോക്ടർ ബാലകൃഷ്ണനാണ് ചിത്രം സംവിധാനം ചെയ്തത്. ഗാനം കണ്ടുമാമ കേട്ടുമാമി എന്ന് തുടങ്ങുന്നതാണ്. രചന ഭരണിക്കാവ് ശ്രീകുമാർ, സംഗീതം കെ ജെ ജോയ്, ആലാപനം ബി വസന്ത, അമ്പിളി രാജശേഖരൻ, പട്ടം സദൻ.

0: ഹാസ്യഗാനങ്ങളിലൂടെ അടുത്തതായി 1975 പുറത്തിറങ്ങിയ പ്രവാഹം എന്ന സിനിമയിലെ ചന്ദനം വളരും ഗംഗതൻ കരയിൽ എന്ന ഗാനം കേൾക്കാം. യേശുദാസ് ആണ് ഗായകൻ, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.
1: കുഞ്ഞമ്മേ കഞ്ഞമ്മേ കുഞ്ഞമ്മേ കഞ്ഞമ്മേ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: എല്ലാ ആഗസ്റ്റ് 15 എന്ന പരിപാടി?
2: ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം.
1: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
2: അത് ടോയ്സ് ആൻഡ് പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
1: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്നാ ഇത്ര പ്രത്യേകത?
2: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21 ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സ് ആൻഡ് പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിലെ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കും ഒപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
1: ആരാ?
2: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്.
1: അത് കലക്കി.
2: ആഗസ്റ്റ് 15 വൈകിട്ട് 4 ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവു ഉണ്ട്.
1: എന്നാ ഞാൻ വരട്ടെ.
0: ടോയ്സം, തവക്കൽ കോംപ്ലക്സ് നിയർ HNC ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ഫോൺ 8282833383, 8606164616.
3: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
0: CM വിസ്താര, അവർ പ്രൊഡക്ട്സ് ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
3: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
0: ഫോൺ 9496420880, 8111933600. CM വിസ്താര,
3: CM വിസ്താര നെല്ലൂന്നി.
4: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
5: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
4: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
5: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
4: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
5: മറ്റൊരു നമ്പർ 8301993542.
4: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാസ്യഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്തതായി പി ജയചന്ദ്രനും പി മാധുരിയും ചേർന്ന് പാടിയ ഒരു ഗാനം കേൾക്കാം. മുത്തിയമ്മ പോലെ വന്ന് പുലി പോലെ ചീറി നിന്ന പ്രിൻസിപ്പാളെ എന്ന് തുടങ്ങുന്ന ഈ ഗാനം പ്രേംനസീർ, വിദുബാല, സുധീർ, ഫിലോമിന, രാധാമണി, സാധന തുടങ്ങിയവർ അഭിനയിച്ച ഈ ഗാനരംഗത്തിനു വേണ്ടി സംഗീതം നൽകിയത് എ ടി ഉമ്മർ, വരികൾ എഴുതിയത് ഡോക്ടർ ബാലകൃഷ്ണൻ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ മട്ടന്നൂർ. മധുരഗീതങ്ങളിൽ ചിരിനിമിഷം സമ്മാനിക്കുന്ന അടുത്ത ഗാനം രാജഹംസം എന്ന സിനിമയിലേതാണ്. വരികൾ ഇങ്ങനെയാണ്: ശകുന്തളെ, ഓ മിസ് ശകുന്തളെ, അടൂർഭാസി, ജമീല മാലിക് തുടങ്ങിയവരാണ് ഗാനരംഗത്ത് അഭിനയിച്ചത്. വയലാറിന്റെ വരികൾക്ക് ദേവരാജ് ഈണം നൽകി. പാടിയത് ഐരൂർ സദാശിവൻ.

മധുരഗീതങ്ങളിൽ ഹാസ്യഗാനങ്ങൾ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് തുടരാം. അടുത്തതായി നാണം മറക്കാൻ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1974 പുറത്തിറങ്ങിയ സ്വർണവിഗ്രഹം. തിക്കുറിശി സുകുമാരൻ നായരുടെ വരികൾക്ക് MB ശ്രീനിവാസൻ ഈണം നൽകി യേശുദാസും അടൂർഭാസിയും ആലപിച്ച ഗാനമാണിത്.

0: അരമുഴം തേലയിൽ എത്രനാൾ നിങ്ങൾ അവയവ ഭംഗി ഒളിച്ചു വയ്ക്കും, നിങ്ങൾ ഒളിച്ചു വയ്ക്കും.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. മധുരഗീതങ്ങളിലൂടെ ഹാസ്യഗാനങ്ങൾ നമുക്ക് തുടർന്നും കേൾക്കാം. 1974 ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത് നിർമ്മിച്ച ചിത്രം ഭൂഗോളം തിരിയുന്നു. ഗാനങ്ങൾക്ക് വരികൾ എഴുതിയതും അദ്ദേഹം തന്നെയാണ്. നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനം ഇതാണ്, ഞാനൊരു പാവം മോറിസ് മൈനർ. ദക്ഷിണാമൂർത്തി ഈണം നൽകി പി ജയചന്ദ്രൻ പാടിയതാണ് ഈ ഗാനം.

പോയെങ്കിൽ പോട്ടടാ, പോടാ.

0: തിരിഞ്ഞു ടയർ പഞ്ചറായി ഞാൻ വഴിയിൽ വീണു. ബോറീസിനി ഉലകേ മായം, ഈ മോറീസിനി വാഴവേ മായം. ഓടറ ഓണെങ്കിൽ അങ്ങോട്ട് പൊക്കോട്ടെ.
1: മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഹാസ്യഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം കെ പി ബ്രഹ്മാനന്ദൻ, ശ്രീലത നമ്പൂതിരി എന്നിവർ പാടിയതാണ്. 1975 എ ബി രാജ് സംവിധാനം ചെയ്ത ഹലോ ഡാർലിംഗ് എന്ന ചിത്രത്തിനു വേണ്ടി വരികൾ എഴുതിയത് വയലാർ, ഈണം നൽകിയത് ജി ദേവരാജൻ. ഗാനം വാഹർ സേ കോയ് അന്തർ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഹാസ്യഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങൾ തുടരുന്നു. അടുത്തതായി 1975 പുറത്തിറങ്ങിയ ലവ് മാരേജ് എന്ന സിനിമയിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വരികളെഴുതി ആഹ്വാൻ സെബാസ്റ്റ്യൻ ഈണം നൽകി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ലേഡീസ് ഹോസ്റ്റലിനെ കോരിത്തെപ്പിച്ച കോളേജ് ഗേളെ എന്ന് തുടങ്ങുന്ന ഗാനം. ബഹുദൂർ, ശ്രീലത നമ്പൂതിരി, ജോസ് പ്രകാശ് എന്നിവരാണ് ഗാനരംഗത്ത് അഭിനയിച്ചിട്ടുള്ളത്.

റേഡിയോ മലബാറിലൂടെ ഹാസ്യഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കേൾക്കാം. ചിത്രം 1975 തന്നെ പുറത്തിറങ്ങിയ പാലാഴി മഥനമാണ്. ഇതിൽ ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി ജി ദേവരാജൻ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം കലിതുള്ളി വരും.

राजा राजा राजा।

റേഡിയോ മലബാറിലെ മധുരഗീതങ്ങളിലൂടെ അടുത്തതായി കേൾക്കാൻ പോകുന്ന ഗാനം പെൺപട എന്ന സിനിമയിൽ നിന്നുള്ളതാണ്. 1975 തന്നെയാണ് ഈ സിനിമയും പുറത്തിറങ്ങിയിരിക്കുന്നത്. വരികൾ എഴുതിയത് ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം ആർ കെ ശേഖർ, പാടിയത് KP ബ്രഹ്മാനന്ദൻ, അരൂർ PK മനോഹരൻ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ ഇത്രയും നേരം ചിരിനിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒത്തിരി ഗാനങ്ങൾ നമ്മൾ കേട്ടു. അവയെല്ലാം ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. വീണ്ടും ചിരിപ്പാട്ടുകളുടെ ശേഖരവുമായി അടുത്ത മധുരഗീതങ്ങളിൽ തുടരാം. ഇന്ന് നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രാമകൃഷ്ണൻ പഴശ്ശി. ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വിട വാങ്ങുന്നു. നമസ്കാരം.
1: മധുരഗീതങ്ങൾ
2: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.
0: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
3: ഓഹോ, ഇത്തരം ഇ എൻ ടി പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
3: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ഇ എൻ ടി സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം എസ്എം ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. എസ്എം ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് എസ്എം ഹോസ്പിറ്റൽ.
4: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
5: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന അറിയിപ്പ് കേൾക്കാം. തുടർന്ന് നാട്ടുവിശേഷം. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 മണിക്ക് അതിഥി ഭാഷാ ഗാനങ്ങളാണ്. വൈകുന്നേരം 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 രാവിലെ പ്രക്ഷേപണം ചെയ്ത ജയ് ജവാൻ പരമ്പരയുടെ പുനഃപ്രക്ഷേപണം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക്, രാമകഥാ ഗാനലയം. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
2: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
3: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
4: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.0.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരായ സമരത്തെ പിന്തുണച്ചതിന്റെ പേരിൽ രണ്ട് സന്നദ്ധ സംഘടനകളുടെ FCRA രജിസ്ട്രേഷൻ പുതുക്കാതിരുന്ന കേന്ദ്ര സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി. സമാധാനപരമായ പ്രതിഷേധത്തെ പിന്തുണച്ചതിന്റെ പേരിൽ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള അപേക്ഷ നിഷേധിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിന്റെ ഉത്തരവ്. സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നതാണെന്ന് കോടതി നിരീക്ഷിച്ചു. വിവാദമായ വിദേശ സംഭാവന നിയന്ത്രണ ചട്ട ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിശോധനയ്ക്ക് കേന്ദ്ര സർക്കാർ സമർപ്പിച്ചു. വിദേശ നാണ്യം രാജ്യത്തിന് പുറത്തേക്ക് കടത്താൻ മാത്രം ലക്ഷ്യമിട്ടാണ് അർജന്റീന ടീമിന്റെയും ലയണൽ മെസ്സിയുടെയും കേരള സന്ദർശനം ആസൂത്രണം ചെയ്തതെന്ന് സർക്കാർ. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനം. ഔദ്യോഗിക വസതിയിൽ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ കേസിൽ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ എല്ലാ ആരോപണങ്ങളും ശരിയെന്ന് തെളിഞ്ഞെന്ന് ലോക്സഭ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ. തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും വിശദീകരണം തൃപ്തികരമല്ലെന്നും കമ്മീഷൻ കണ്ടെത്തി. സാമൂഹിക മാധ്യമ കാലത്ത് ചരിത്രമറിയാൻ ജീവചരിത്രങ്ങൾ വായിക്കണമെന്ന് യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റീൽസിന്റെ കാലമാണ് ഇതെങ്കിലും കുറുക്കുവഴികൾ നിങ്ങളുടെ വഴിയടയ്ക്കുമെന്ന് ഓർമ്മിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥയായ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ വിജയം, എന്റെ ജീവിതം, എന്റെ പോരാട്ടങ്ങൾ പ്രകാശനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഖനനാനുമതിക്ക് സെസ്സോ അധിക നികുതിയോ ഈടാക്കാനുള്ള അധികാരം എടുത്തുകളയുന്ന ബിൽ ചർച്ചയില്ലാതെ നിമിഷങ്ങൾക്കകം പാസാക്കി ലോക്സഭ. കേരള എന്നത് കേരളം എന്നാക്കുന്ന ബിൽ മലയാളികൾ അടക്കമുള്ള പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയ ശേഷം ശബ്ദവോട്ടോടെ രാജ്യസഭയും പാസാക്കി. ഇനി ബിൽ നിയമമാവും. ചാരവൃത്തി നടത്തി വന്ന പൗരനെ പശ്ചിമബംഗാൾ പോലീസിന്റെ പ്രത്യേക ദൌത്യസേന അറസ്റ്റ് ചെയ്തു. ബൻഗാവ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ഹാബ്രയിൽ നിന്നാണ് റാണ റൌഫ് എന്ന് വിളിക്കപ്പെടുന്ന വഹാബ് ആലം അറസ്റ്റിലായത്. മുഖ്യമന്ത്രി VD സതീശനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ മെറ്റ നീക്കിയതിൽ വിവാദം. സംഭവത്തിൽ പങ്കില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും സൈബർ വിഭാഗവും അറിയിച്ചു. ഗ്രാമീണ മേഖലകളിലെ സർക്കാർ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂൾ ടീ ഖരോ പ്രചാരണ പരിപാടി ആരംഭിക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടി. ശബരിമല സന്നിധാനത്തേക്ക് തിരുവനന്തപുരം മേഖല

0: മെയിൽ നിന്ന് വാങ്ങിയ നെയ്യ് പമ്പയിൽ നിന്ന് ട്രാക്ടറിൽ കൊണ്ടുപോയതിന് രേഖകളില്ല. നെയ്യ് സന്നിധാനത്ത് എത്തിയതായി ലെഡ്ജറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അനുബന്ധ രേഖകളൊന്നും ദേവസ്വം വിജിലൻസിന് മുൻപിൽ ഹാജരാക്കാൻ പമ്പയിലെ സ്റ്റോർ ചുമതലക്കാർക്ക് കഴിഞ്ഞില്ലെന്ന് റിപ്പോർട്ട്. കൊളംബിയ ഭൂകമ്പം, മരണം 240. തിങ്കളാഴ്ചയാണ് കൊളംബിയയെ നടുക്കിയ ഭൂകമ്പമുണ്ടായത്. അർജുൻ ആയങ്കി പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യാൻ ഉപയോഗിച്ച ഐഫോൺ കണ്ടെത്തി. ബുധനാഴ്ച രാവിലെ 7 മണിയോടെ അതിരഹസ്യമായി നടത്തിയ തെളിവെടുപ്പിലാണ് അർജുൻ ആയങ്കിയെ പിടികൂടിയ അപ്പാർട്ട്മെന്റിന് മുൻവശത്തെ ഷൂ റാക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ കണ്ടെടുത്തത്. മുട്ടിൽ മരമുറി കേസിൽ ചോറ്റാനിക്കര കോടതി ജാമ്യമില്ല വാറണ്ട് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് 2-ഉം 3-ഉം പ്രതികളായ ജോസുകുട്ടി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും ചൊവ്വാഴ്ച വൈകിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായി. കാവേരി ജലതർക്കത്തിൽ ചില കന്നഡ സംഘടനകൾ ആഹ്വാനം ചെയ്ത കർണാടക ബന്ദ് ഇന്ന് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ. മുംബൈ ഘാട്കോപ്പറിലെ ചിരാഗ് നഗറിന് സമീപമുള്ള ഗൌസിയ ചാളിൽ ഇന്നലെ പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിൽ 3 കുട്ടികളടക്കം 7 പേർ മരിച്ചു, 4 പേർക്ക് പരിക്കേറ്റു. ശക്തമായ മഴയിൽ കുന്നിൻ ചെരുവിൽ നിന്ന് കല്ലും മണ്ണും താഴെയുള്ള വീടുകളിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞ യുവാവിനെയും യുവതിയെയും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. കാസർഗോഡ് പൂച്ചക്കാട്ടെ പി അനുശ്രീ, ഇരിട്ടി വിളമന അമ്പലത്തട്ടിലെ വി അമൽ എന്നിവരാണ് മരിച്ചത്. അനുശ്രീ കർണാടകയിലെ ഹുൻസൂരിലും അമൽ എറണാകുളത്തും സ്റ്റേറ്റ് ബാങ്ക് ഉദ്യോഗസ്ഥരാണ്. ദുർബല വിഭാഗങ്ങൾക്കുള്ള ഓണക്കിറ്റിന് പുറമെ 1000 രൂപയ്ക്കുള്ള അത്തം ഓണസമ്മാന കിറ്റുമായി സപ്ലൈകോ. ജാർഖണ്ഡിൽ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം രൂക്ഷമാവുന്നു. പ്രതിഷേധം ഇന്ന് 20-ാം ദിവസത്തിലേക്ക് കടന്നു. കൊൽക്കത്തയിൽ നിന്ന് വന്ന ഇൻഡിഗ വിമാനം എഞ്ചിൻ തകരാറിനെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ അടിയന്തിരമായി ഇറക്കി. സാങ്കേതിക പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം വിമാനം സർവീസ് പുനരാരംഭിക്കുമെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. മേലെ ചൊവ്വ മേൽപ്പാലം നിർമ്മാണത്തിന്റെ പൈലിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു. ചൊവ്വ ഹൈസ്കൂൾ ഭാഗത്ത് പൈലിംഗ് നടത്തുന്നതിന് കഴിഞ്ഞ ദിവസം പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഓണക്കാലത്ത് കണ്ണൂർ നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മർച്ചന്റ്സ് ചേംബർ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ കോർപ്പറേഷനും ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റും ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി. വാളയാറിൽ ചാവടിപ്പാറ പുതുപ്പതിയിൽ തീവണ്ടിയിടിച്ച് കാട്ടാനിയും കുട്ടിയും ചെരിഞ്ഞു. ഇന്നലെ പുലർച്ചെ 12:30 അപകടം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള നടപടി ആരംഭിച്ചെന്ന് പുതുച്ചേരി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. കൂട്ടുപുഴ അതിർത്തിയിൽ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പരിശോധന ശക്തമാക്കി. ഓണാഘോഷത്തിന്റെ മറവിൽ കർണാടകയിൽ നിന്ന് മാക്കൂട്ടം ചുരം പാത വഴി കേരളത്തിലേക്ക് സിന്തറ്റിക് ലഹരി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കടത്തുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് ഇത്. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി 24 മണിക്കൂറും പരിശോധന തുടരുകയാണ്. തലശ്ശേരി മാഹി ദേശീയപാതയിൽ പുന്നോൽ പെട്ടിപ്പാലത്ത് സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ കൂട്ടിയിടിച്ച് ബസ് ഡ്രൈവർമാർ ഉൾപ്പെടെ 73 പേർക്ക് പരിക്കേറ്റു. 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. 4 പേരുടെ പരിക്ക് ഗുരുതരം. തലശ്ശേരി കുടുംബക്കോടതി വരാന്തിയിൽ അഭിഭാഷകയെ കയ്യേറ്റം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി സെഷൻസ് ജഡ്ജി എം മനോജ് തള്ളി. സി കെ പണിക്കർ സ്മാരക വൈഖരിയം പുരസ്കാരം ചലച്ചിത്ര പിന്നണി ഗായികയും സംഗീതാധ്യാപികയുമായ എൻ ലതികയ്ക്ക്. മാടായിപ്പാറയിൽ ഇക്കോ പാർക്ക് എന്ന പേരിൽ അടുത്തിടെ നിർമ്മിച്ച ടൂറിസം പാർക്ക് 15-ാം തീയതി പരിസ്ഥിതി സ്നേഹികൾ ഉപരോധിക്കുമെന്ന് മാടായിപ്പാറ സംരക്ഷണ സമിതി അറിയിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്ന നിയമവിരുദ്ധ സ്ഥിര നിയമനങ്ങളെക്കുറിച്ച് അന്വേഷണം വരുന്നുവെന്ന് റിപ്പോർട്ട്. ടാറ്റ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ രാജിവെച്ചു. അരുണാചൽ പ്രദേശ് അതിർത്തിക്കു സമീപം ചൈന സൈനിക നീക്കം ശക്തമാക്കിയെന്ന റിപ്പോർട്ടുകളോട് പ്രതികരിക്കാൻ വിസമ്മതിച്ച് ചൈന. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കോപ്പ അമേരിക്ക ഫുട്ബോൾ ഇനി 4 വർഷത്തിൽ നടത്താൻ തീരുമാനം. ചെറിയ ഇടവേളയിൽ നടത്തുന്നത് ചാമ്പ്യൻഷിപ്പിന്റെ മൂല്യം കുറയ്ക്കുമെന്ന അഭിപ്രായത്തെ തുടർന്നാണ് പുതിയ തീരുമാനം. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിന് യോഗ്യത നേടി ഈസ്റ്റ് ബംഗാൾ. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷനൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ

0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്കോവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്കോവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്കോവറിൽ പോയാൽ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്കോവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: അല്ല, ആഗസ്റ്റ് 15 എന്താ പരിപാടി?
3: ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം.
2: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
3: അത് ടോയ്സ് ആൻഡ് പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
2: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്താ ഇത്ര പ്രത്യേകത?
3: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21-ലധികം ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സ് ആൻഡ് പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിലെ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കും ഒപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
2: ആരാ?
3: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്.
2: അത് കലക്കി.
3: ആഗസ്റ്റ് 15 വൈകിട്ട് 4 മണിക്ക് ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവു ഉണ്ട്.
2: എന്നാ ഞാൻ വരട്ടെ.
0: ടോയ്സം, തവക്കൽ കോംപ്ലക്സ്, നിയർ HNC ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ഫോൺ 8282823383, 8606-164-616.
4: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.

0: അല്ല, ആഗസ്റ്റ് 15 എന്ന പരിപാടി.
1: ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനാഘോഷം
0: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
1: അത് ടോയ്സും പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
0: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്നാ ഇത്ര പ്രത്യേകത?
1: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21 ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സും പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിൽ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കും ഒപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
0: ആരാ?
1: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്.
0: അത് കലക്കി.
1: ആഗസ്റ്റ് 15 വൈകിട്ട് 4 ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവു ഉണ്ട്.
0: എന്നാ ഞാൻ വരട്ടെ. ടോയ്സം തവക്കൽ കോംപ്ലക്സ് നിയർ HMC ഹോസ്പിറ്റൽ മട്ടന്നൂർ. ഫോൺ 8282823383 8606164616.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
2: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521, 6238180381.

പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം, വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: എഒ പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉറപ്പാക്കാൻ സാധിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. കഴിഞ്ഞ മാസം 20 ആരംഭിച്ച സമ്മേളനം 25 ദിവസങ്ങളിലായി 19 ദിവസമാണ് ചേർന്നത്. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ, വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ, കേരള പുനർനാമകരണ ബിൽ ഉൾപ്പെടെയുള്ളവ ഈ സമ്മേളന കാലയളവിൽ പാസായി. അതേസമയം നീറ്റ്, അയോധ്യ വിഷയങ്ങളിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു. ഖനികളും ധാതുക്കളും ഭേദഗതി ബിൽ 2026 പാർലമെന്റ് ഇന്ന് പാസാക്കി. ലോക്സഭ ബിൽ നേരത്തെ പാസാക്കിയിരുന്നു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കുന്നു. 115 പേർക്കാണ് പുരസ്കാരം. സംഗീതം, നൃത്തം, നാടകം, നാടോടി, ഗോത്രകലകൾ, പാവക്കൂത്ത് തുടങ്ങിയ കലകളിലെ മികച്ച സംഭാവനകൾക്കാണ് അംഗീകാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ള കയറ്റുമതി ഇറക്കുമതി ചരക്കു നീക്കത്തിന് ഈ മാസം 18 തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. തുറമുഖത്തിന്റെ നേരിട്ടുള്ള ഗുണഫലം നാടിന് ലഭ്യമാക്കുന്ന ആദ്യത്തെ പ്രധാന ചുവടുവയ്പ്പാണ് എക്സിം ചരക്കു നീക്കമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: ഇതുവരെ അവിടെ നടന്നിരുന്നത് ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാണ്. ഇതിൽ 60% കണ്ടെയ്നറുകളും മറ്റ് രാജ്യങ്ങളിലേതായിരുന്നു. തുറമുഖത്തിന്റെ നേരിട്ടുള്ള ഗുണഫലങ്ങൾ നമ്മുടെ നാടിന് ലഭ്യമാക്കുന്ന ആദ്യത്തെ പ്രധാന ചുവടുവയ്പ്പാണ് ഈ എക്സിം ചരക്ക് നീക്കം. കസ്റ്റംസ് കമ്മീഷണറേറ്റ് ആവശ്യമായ പബ്ലിക് നോട്ടീസെല്ലാം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. NHAയുടെ നിർദ്ദേശപ്രകാരം തുറമുഖ റോഡിൽ നിന്ന് NH 66 താൽക്കാലിക റോഡ് സംവിധാനം പൂർത്തിയാക്കി. നിലവിലെ തിരുവനന്തപുരത്ത് CFS സൌകര്യം ലഭ്യമല്ലാത്തതിനാൽ തുറമുഖത്തിനുള്ളിൽ തന്നെ കസ്റ്റംസ് ബോണ്ടഡ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്.
0: തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ ബോണസ് നൽകാനുള്ള മാർഗനിർദ്ദേശം മന്ത്രിസഭായോഗം പുറപ്പെടുവിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് 2 ലക്ഷം രൂപ അധികമായി നൽകാനും തീരുമാനിച്ചു. മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട സംഭവത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലാണെന്നും പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാനിൽ രാഷ്ട്രീയം കലർത്തിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തെ മയക്കുമരുന്നിൽ നിന്നും രക്ഷിക്കാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാനെന്നും പദ്ധതി നടപ്പിലാക്കിയതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും ഇന്നുണ്ടാകും. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായുള്ള ഹർഘർ തിരംഗ ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന തിരംഗായാത്ര കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ സമാപിക്കും. ദക്ഷിണ നാവിക കമാൻഡിലാണ് പ്രകടനങ്ങൾ നടക്കുന്നത്. ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, വിഷയ വിദഗ്ധ കൈമാറ്റങ്ങൾ, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി രാവിലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. മൈ പോലീസ് സ്റ്റേഷൻ ലോഗോയുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും. പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവരും മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥ സ്ഥാനത്തേക്ക് കടന്നുവരുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മെസ്സിയുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചവരെപ്പറ്റി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലയിൽ സപ്ലൈകോ ഒന്നാം വിള രജിസ്ട്രേഷൻ നടപടികൾ ശനിയാഴ്ച തുടങ്ങും. നാളെ മുതൽ ജില്ലയിൽ നെൽവിത്ത് സംഭരണവും പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മുൻവർഷങ്ങളിലേതുപോലെ സപ്ലൈകോ വെബ്സൈറ്റ് വഴി തന്നെയാകും രജിസ്ട്രേഷൻ നടക്കുക. ശനിയാഴ്ച സപ്ലൈകോ വെബ്സൈറ്റ് തുറന്നുകൊടുക്കുന്നതോടെ കർഷകർക്ക് സ്വന്തം നിലയ്ക്കും അക്ഷയ സെന്ററുകൾ മുഖേനയും രജിസ്റ്റർ ചെയ്യാം. ഒന്നാം വിളയ്ക്ക് ജില്ലയിൽ 60,000-ത്തിലധികം കർഷകർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഓണത്തോടനുബന്ധിച്ച് തന്നെ കൊയ്ത്തും ആരംഭിക്കും. നെൽവിത്ത് സംഭരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാനുള്ള നടപടിയുടെ ഭാഗമായാണ് നാളെ മുതൽ ജില്ലയിൽ നെൽവിത്ത് സംഭരണവും പുനരാരംഭിക്കുന്നത്.
0: ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ അവയവം മാറ്റിവെക്കൽ നടന്നത് 1954. മഞ്ഞുമൂടിയ മൂന്നാറിന്റെ മലനിരകൾക്ക് വീണ്ടും നീലനിറത്തിന്റെ വസന്തം. മൂന്നാറിന്റെ പ്രകൃതി ഭംഗിക്ക് കൂടുതൽ നിറം പകരുന്നതാണ് ഈ കാഴ്ച. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: പച്ചപ്പിന്റെ പുതപ്പണിഞ്ഞ മലഞ്ചെരുവുകൾക്കിടയിൽ നീല നിറം പടർത്തിയാണ് ഇത്തവണ നീലക്കുറിഞ്ഞിയുടെ വരവ്. നല്ലതണ്ണി റോഡ്, ചൊക്രമുടി തുടങ്ങിയയിടങ്ങളിൽ പൂക്കൾ കണ്ടു തുടങ്ങിയെങ്കിലും ഇക്കാനഗറിലാണ് കൂടുതലും വിരിഞ്ഞിട്ടുള്ളത്. ദൂരക്കാഴ്ചയിൽ നീലച്ചായം വിതറിയതുപോലെ തോന്നിക്കുന്ന മലഞ്ചെരുവുകൾ സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവം നൽകുന്നു. അടുത്തെത്തുമ്പോൾ കുഞ്ഞു പൂക്കൾ ചേർന്നൊരുക്കുന്ന അതിമനോഹരമായ നീലവസന്തം മൂന്നാറിന്റെ സൗന്ദര്യം ഇരട്ടിയാക്കുന്നുണ്ട്. സാധാരണയായും മഞ്ഞും മലയും തേയിലത്തോട്ടങ്ങളുമാണ് മൂന്നാറിലേക്ക് ആളുകളെ ആകർഷിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ കുറിഞ്ഞിപ്പൂക്കാലം സഞ്ചാരി ഇരട്ടി മനോഹരമായ കൗതുകമായി മാറിയിരിക്കുകയാണ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കട പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംയോജിത ബോധവൽക്കരണ പരിപാടി തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ജി എസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സപ്ലൈകോയുടെ തിരുവനന്തപുരം ജില്ലാ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ ഉദ്ഘാടനം കിഴക്കേക്കോട്ട ഇ കെ നയനാർ പാർക്കിൽ ഇന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. ഈ മാസം 25 വരെയാണ് ട്രേഡ് ഫെയർ. ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാനഘട്ടമായ സ്പോട്ട് അഡ്മിഷന് വൈകിട്ട് 4 വരെ അപേക്ഷിക്കാം. നിലവിലെ സീറ്റ് ഒഴിവ് പ്രവേശന വെബ്സൈറ്റിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 83 പോയിന്റ് ഇടിഞ്ഞ് 77,876-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 63 പോയിന്റ് താഴ്ന്ന് 24,372-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 200 രൂപ ഉയർന്ന് 113,760 രൂപയും ഗ്രാമിന് 14,220 രൂപയുമാണ് ഇന്നത്തെ വില.

പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം സമാപിച്ചു. ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിക്കുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട PMAY പദ്ധതി നഗരം 2 നടപ്പാക്കാൻ ധാരണാപത്രം ഒപ്പുവയ്ക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉറപ്പാക്കാൻ സാധിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉറപ്പാക്കാൻ സാധിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം 12:50 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 1 റേഡിയോ മലബാർ വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2 അതിഥി ഭാഷാ ഗാനങ്ങളാണ്. 5:15 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 രാവിലെ പ്രക്ഷേപണം ചെയ്ത ജയ് ജവാൻ പരമ്പരയുടെ പുനഃപ്രക്ഷേപണം. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും. 6:40 സൂര്യ ആയുർവേദ ക്ലിനിക് രാമകഥാ ഗാനലയം. 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിലെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനന ധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഹർ ഘർ തിരംഗ പ്രചാരണം ഏറ്റെടുത്ത് ജനങ്ങൾ. നഗരങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന 2nd ഘട്ടം നടപ്പാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. വിഴിഞ്ഞം തുറമുഖത്തെ ചരക്കു നീക്കത്തിന് ഈ മാസം 18th തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിതീവ്രമഴ സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും ഒഡീഷയിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മരണസംഖ്യ 265. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളനത്തിന്റെ അവസാന ദിനമായ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ സന്നിഹിതരായിരുന്നു. വർഷകാല സമ്മേളനത്തിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നുവെന്നും എന്നാൽ പ്രതിപക്ഷം ഒഴിഞ്ഞുമാറുകയായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനന ധാതു ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കേന്ദ്ര കൽക്കരി മന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ബിൽ അവതരിപ്പിച്ചത്. രാജ്യത്തെ ഖനന മേഖലയെ കൂടുതൽ കാര്യക്ഷമവും നിക്ഷേപ സൌഹൃദവുമാക്കുക, നിർണായക ധാതുക്കളുടെ ആവശ്യകത തടസ്സമില്ലാതെ പൂർത്തിയാക്കുക എന്നിവ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു.
1: केंद्र सरकार कोई इसमें हस्ताक्षर नहीं है. सिर्फ भारत सरकार चाहते हैं मिनरल का रेट्स देश भर में एक स्थित हो.
0: 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 2 മലയാളികൾ ഉൾപ്പെടെ 115 പേർക്കാണ് പുരസ്കാരം. മോഹിനിയാട്ടം അധ്യാപിക ഗിരിജ ചന്ദ്രനും കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനുമാണ് ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പ് കോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഹർ ഘർ തിരംഗയുടെ ഭാഗമായി തിരംഗയാത്രകളും പുരോഗമിക്കുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷം അടുത്തതോടെ കേരളത്തിലെ ഖാദി വിൽപ്പനശാലകളിലും പോസ്റ്റ് ഓഫീസുകളിലും ദേശീയ പതാക വാങ്ങാനായി നിരവധി പേരാണ് എത്തുന്നത്. ന്യൂഡൽഹിയിലെ സഫ്തർജംഗ് വിമാനത്താവളത്തിൽ ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി തിരംഗയാത്ര കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രചാരണത്തിന് ലഭിക്കുന്ന പൊതുജന പങ്കാളിത്തത്തിൽ ഏറെ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയതലത്തിൽ സംഘടിപ്പിച്ച വന്ദേമാതരം പ്രചാരണത്തിൽ 1-ഉം 2-ഉം സ്ഥാനങ്ങൾ നേടി ജമ്മുകാശ്മീരിന് ചരിത്ര നേട്ടം സമ്മാനിച്ച് പൂഞ്ച്, രാംബൻ ജില്ലകൾ. മികച്ച പങ്കാളിത്തം, കൃത്യമായ ഏകോപനം എന്നിവ മുൻനിർത്തി കൈവരിച്ച ഈ നേട്ടത്തിൽ ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ മുതിർന്ന ഉദ്യോഗസ്ഥരെ ആദരിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് ഇന്ന് വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും ഇന്ന് ഉണ്ടാകും. പഞ്ചാബിലും ജാർഖണ്ഡിലും വിദ്യാർത്ഥികൾ നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ മനഃപൂർവ്വം അവഗണിക്കുകയാണെന്ന് ബിജെപി. വിദ്യാർത്ഥികളുടെ വിഷയങ്ങളിൽ ഉയർന്നുവരുന്ന ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രമാണ് പ്രതിപക്ഷം പാർലമെന്റിൽ ബഹളമുണ്ടാക്കുന്നതെന്ന് ബിജെപി വക്താവ് സുധാൻശു ത്രിവേദി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മൌനം പാലിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ലൈബീരിയൻ വിദേശകാര്യമന്ത്രി സാറ ബെയ്സോലോ ന്യാൻറ്റി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ എത്തി. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അവർ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ലൈബീരിയ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി ചരക്ക് നീക്കത്തിന് ഈ മാസം 18 തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തുറമുഖത്തിന്റെ നേരിട്ടുള്ള ഗുണഫലം നാടിന് ലഭ്യമാകുന്നതിലേക്കുള്ള ആദ്യത്തെ പ്രധാന ചുവടുവയ്പാണിതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് 2 ലക്ഷം രൂപ അധികമായി നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. PMAY പദ്ധതി നഗരം 2.0 നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തതായി മുഖ്യമന്ത്രി അറിയിച്ചു.
3: മുണ്ടകൈ ചൂരൽമല പുനരധിവാസ ലിസ്റ്റിലുള്ള ഗുണഭോക്താക്കൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കുന്നതിന് ആവശ്യമായ അധിക ഫണ്ട് അനുവദിക്കാനും ഉള്ള തീരുമാനം എന്നെടുത്തിട്ടുണ്ട്. നേരത്തെ വന്നിരുന്നൊരു നിർദ്ദേശമാണ് ഏകദേശം 5 കോടി രൂപയിലധികം കൊടുത്ത് എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് PMAY പദ്ധതി നഗരം 2 നടപ്പാക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്.
0: മാധ്യമ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നവരും കടന്നുവരുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLA യുമായ രാജീവ് ചന്ദ്രശേഖർ. ഫുട്ബോൾ ഇതിഹാസം മെസ്സിയുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയവരെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംയോജിത ബോധവൽക്കരണ പരിപാടി തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് പശ്ചിമബംഗാളിലും ഒഡീഷയിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചു. ഛത്തീസ്ഗഡിലെ വിവിധ പ്രദേശങ്ങളിൽ നാളെ വരെ ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള അടിയന്തര നടപടികളിൽ സർക്കാരിന് പിന്തുണ നൽകുന്നതിനായാണ് തീരുമാനം. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഭൂകമ്പത്തിൽ 265 പേർ മരിക്കുകയും 3494 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 496 പേരെ കാണാതായിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര അവയവദാന ദിനം. അവയവദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുവാനാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ അവയവം മാറ്റിവയ്ക്കൽ നടന്നത് 1954. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം മറ്റന്നാൾ ഗാലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. കൂടുതൽ ആരാധകരെ എത്തിക്കുന്നതിന് പ്രവേശനം സൌജന്യമാക്കിയിരിക്കുകയാണ്. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2ാം മത്സരം ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. ഇന്ത്യ അഫ്ഗാൻ T20 പരമ്പര അടുത്ത മാസം ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് സ്ഥിരീകരിച്ച് BCCI. അടുത്ത മാസം 13 മുതൽ 17 വരെ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലായിരിക്കും 3 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര നടക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടം. സെൻസെക്സ് 68 പോയിന്റ് ഇടിഞ്ഞ് 77,898 നിഫ്റ്റി 66 പോയിന്റ് താഴ്ന്ന് 24,371 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 200 രൂപ ഉയർന്ന് 113,760 രൂപയും ഗ്രാമിന് 14,220 രൂപയുമാണ് ഇന്നത്തെ വില. സബർമതി ജമ്മുതാവി എക്സ്പ്രസ് ഖത്തർ വരെ നീട്ടുന്നതിന് റെയിൽവേ ബോർഡ് അനുമതി നൽകി. ജമ്മു വഴി സർവീസ് നടത്തുകയും ഉധംപൂരിലെ ഷഹീദ് ക്യാപ്റ്റൻ തുഷാർ മഹാജൻ സ്റ്റേഷൻ വഴി ഖത്തറയിലെ ശ്രീ മാതാ വൈഷ്ണോദേവി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുകയും ചെയ്യും. നിലവിൽ ജമ്മു താവിയിൽ ഇറങ്ങി ഖത്തറയിലേക്ക് പോകാൻ ബസ്സും മറ്റു വാഹനങ്ങളും ആശ്രയിക്കുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ തീരുമാനം ഏറെ പ്രയോജനകരമായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനന ധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഹർ ഘർ തിരംഗ പ്രചാരണം ഏറ്റെടുത്ത് ജനങ്ങൾ. നഗരങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജന 2ാം ഘട്ടം നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. വിഴിഞ്ഞം തുറമുഖത്തെ ചരക്കു നീക്കത്തിന് ഈ മാസം 18 തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും ഒഡീഷയിലും ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഭൂകമ്പം നാശം വിതച്ച കൊളംബിയയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മരണസംഖ്യ 265. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. ഇപ്പോൾ സമയം കൃത്യം ഒരു മണിയായിട്ടുണ്ട്. നമ്മുടെ സന്ദേശ ഗാനത്തിന്റെ നേരമായി. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞുകൊണ്ട് സന്ദേശം അയക്കാം. സന്ദേശിക്കേണ്ട നമ്പർ ഇതാണ്: 9037008960. കഴിഞ്ഞ ആഴ്ച വായിക്കാതെ പോയ സന്ദേശമാണ് ആദ്യം വായിക്കുന്നത്. സന്ദേശം അയച്ചിരിക്കുന്നത് കൂത്തുപറമ്പിൽ നിന്നാണ്. ഉഷേച്ചിയാണ് അയച്ചിരിക്കുന്നത്. എനിക്ക് വിയറ്റ്നാം കോളനി എന്ന ചിത്രത്തിലെ പാതിരവായു നേരം എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എന്റെ ഹസ്ബൻഡ് പ്രസന്നേട്ടന് വേണ്ടി എന്നാണ്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം പ്രസന്നേട്ടന് വേണ്ടിയിട്ട്. ഇതാ പാട്ട് കേട്ടോളൂ.

0: അച്ഛനെന്ന എത്ര സന്തോഷം, ഹാള് കിട്ടിയാ.
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് to celebrate happiness.
3: AKG ഹോസ്പിറ്റൽ, തളാ, കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276200.
5: ചാലോടിൽ നിന്ന് നിതീഷ് അയച്ച സന്ദേശമാണ് അടുത്തത്. എനിക്ക് ചക്കരമുത്ത് എന്ന ചിത്രത്തിലെ മറന്നോ പൂമകളെ എന്ന ഗാനം വെച്ചുതരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഇതെന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നിതീഷ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. നിതീഷിന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് ഇതാ പാട്ട് കേൾക്കാം.

0: പഠിച്ചോ.
1: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521 6238180381.
2: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
3: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
4: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
5: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
6: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ഉജേഷ് കല്ലേരിക്കരയാണ്. എനിക്ക് നരസിംഹം എന്ന ചിത്രത്തിലെ ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7555

0: 15356
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: അല്ല, ആഗസ്റ്റ് 15 എന്ന പരിപാടി?
3: ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം.
2: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
3: അത് ടോയ്സ് ആൻഡ് പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
2: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്താ ഇത്ര പ്രത്യേകത?
3: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21 ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സ് ആൻഡ് പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിലെ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കും ഒപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
2: ആരാ?
3: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്.
2: അത് കലക്കി.
3: ആഗസ്റ്റ് 15 വൈകിട്ട് 4 ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവും ഉണ്ട്.
2: എന്നാ ഞാൻ വരട്ടെ.
0: ടോയ്സം തവക്കൽ കോംപ്ലക്സ് നിയർ HNC ഹോസ്പിറ്റൽ മട്ടന്നൂർ. ഫോൺ 8282833383 8606164616.
2: പുന്നാടിൽ നിന്ന് ഭാസുരേച്ചി അയച്ച സന്ദേശമാണ് അടുത്തത്. ചേനപ്പറമ്പിലെ ആനക്കാര്യം എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ട് കേൾപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാസുരേച്ചി സന്ദേശം അയച്ചിരിക്കുന്നത്. ഇത് എൻ്റെ എല്ലാ കുടുംബശ്രീ പ്രവർത്തകർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുടുംബശ്രീ പ്രവർത്തകർക്കും വേണ്ടിയിട്ട് ചേനപ്പറമ്പിലെ ആനക്കാര്യം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nilluni. ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648 9495127627 9656948321.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.0.

തൃക്കടാരിപ്പുയിൽ നിന്ന് ലതേച്ചി അയച്ച സന്ദേശമാണ് അടുത്തത്. എന്റെ മകൾ നിമിഷയ്ക്ക് വേണ്ടിയിട്ട് വടക്കുനാഥൻ എന്ന ചിത്രത്തിലെ ഗംഗേ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ? ഇതെന്റെ മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിമിഷയുടെ ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ നമുക്ക് കേൾപ്പിക്കാം.

0: കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: എല്ലാ ആഗസ്റ്റ് 15 എന്താ പരിപാടി?
0: ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം.
4: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
0: അത് ടോയ്സം പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
4: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്താ ഇത്ര പ്രത്യേകത?
0: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21 ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സം പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിൽ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കൊപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
4: ആരാ?
0: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്.
4: അത് കലക്കി.
0: ആഗസ്റ്റ് 15 വൈകിട്ട് 4 ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവു ഉണ്ട്.
4: എന്നാ ഞാൻ വരട്ടെ.
1: ടോയ്സം തവക്കൽ കോംപ്ലക്സ്, നിയർ HNC ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ഫോൺ 8282833 8606164616.
4: അടുത്തത് ആകർഷാണ് ഇരട്ടയങ്ങിൽ നിന്നാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. എലഞ്ഞിക്കാവ് പിയോ എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം കേൾപ്പിക്കണേ റേഡിയോ മലബാറേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ വെമ്പടി റോഡ് പാലുട്ടുപള്ളി മുന്നാസ് ലേഡീസ് കളക്ഷൻസ് പുതുമതേടാം സ്റ്റൈലോടെ അണിയാം ഫോൺ 9497697664
1: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ഫോൺ നമ്പർ 9656120022.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.
4: ശ്രുതി പെരിഞ്ചേരിയിൽ നിന്ന് അയച്ച സന്ദേശമാണ് അടുത്തത്. പഞ്ചലോഹം എന്ന ചിത്രത്തിലെ ഏതെങ്കിലും നല്ലൊരു ഗാനം കേൾപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഇതെന്റെ ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഇതാ പാട്ട് കേൾക്കാം.

0: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ.
1: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
2: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
2: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
2: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ബാബു അഞ്ചരക്കണ്ടിയിൽ നിന്നാണ്. എനിക്ക് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലെ പിന്നിലാവിൽ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഇതെന്റെ ഭാര്യ വനിജയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം. വനിജേച്ചിക്ക് വേണ്ടിയിട്ട് പാട്ട് കേൾപ്പിക്കാം.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ചെവി വേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
2: ഓഹോ, ഇത്തരം ഇ എൻ ടി പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: ഉണ്ട്.
2: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ് എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ഇ എൻ ടി സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായ ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം എസ് എം ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. എസ് എം ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് എസ് എം ഹോസ്പിറ്റൽ.
3: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
4: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് സുജാതയാണ്. ആദ്യമായിട്ടാണ് തോന്നുന്നു സുജാതയ്ക്ക് സന്ദേശം അയക്കുന്നത് അല്ലേ? എന്തായാലും റേഡിയോ മലബാർ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സുജാതയ്ക്ക് ചോദിച്ച പാട്ടിതാണ്. സർഗം എന്ന ചിത്രത്തിലെ കണ്ണാടി ആദ്യമായി എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. ഞാനൊരു സംഗീത അധ്യാപികയാണ്. എൻ്റെ ക്ലാസ്സിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കേൾപ്പിക്കാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. സന്ദേശ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത്രയും സമയം നിങ്ങളുടെ കൂടെയുള്ളത് സൂര്യ ഇടവന. ഇന്ന് വായിക്കാതെ പോയ സന്ദേശമൊക്കെ അടുത്തയാഴ്ച വായിക്കുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
2: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ രേസം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിതാ കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ. ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111933600. CM വിസ്താര
2: നെല്ലൂന്നി.

0: അത് പിന്നെ പ്രൊമോ സോങ് ആണ് അമ്മച്ചി, പ്രൊമോ സോങ്.
1: പ്രൊമോ സോങ്?
0: അതെ, മറിയം വന്ന് വിളക്കൂതിയുടെ.
1: അതൊക്കെ അവന്മാര് നോക്കിക്കൊള്ളും, പോയി കിടന്നേ. ഇതിനെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് എന്നാ പറഞ്ഞാ മതി.
2: മറിയം വന്ന് വിളക്കുതീ ഫു ഫു ഫു.

0: കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം, വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് ജയ് ജവാനിൽ തില്ലങ്കേരിയിലെ റിട്ടയേർഡ് സുബേദാർ ശ്രീ വി സി ശിവദാസൻ തന്റെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു.
1: നമസ്കാരം, പേര് പറയാം.
2: പേര് വി സി ശിവദാസൻ.
1: വി സി ശിവദാസൻ ദീർഘകാലം മിലിറ്ററിയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു പദവി?
2: സുബേദാർ.
1: സുബേദാർ ആയിട്ട് തന്നെ. ഏത് വർഷമാണ് ജോയിൻ ചെയ്തത്?
2: ജോയിൻ ചെയ്ത 1963 January 1.
1: ഡേറ്റ് അത്രയോ ഓർക്കുന്നുണ്ട്, എന്താണ് അതിന് കാരണം?
2: കാരണം ഇവിടെ ഒരുപാട് ജോലികളെല്ലാം നോക്കി ആദ്യം വർക്ക്ഷോപ്പിൽ പോയി, അവിടെ ശമ്പളം കിട്ടുന്നില്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ 7 മക്കളായിരുന്നു. അച്ഛൻ ഒരു പശുവിനെല്ലാം നോക്കി ജീവിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ നമ്മളെ മര്യാദക്ക് പഠിപ്പിക്കാനോ ഭക്ഷണം തരാനോ ഉള്ള കഴിവൊന്നുമില്ല. അതുകൊണ്ട് പല ജോലികളും നോക്കി ഒന്നിനും ശരിയാവുന്നില്ല. അങ്ങനെയാണ് പിന്നെ കോയമ്പത്തൂരേക്ക് പോവാ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുറപ്പെട്ടത്. അങ്ങനെ കോഴിക്കോട് എത്തി, അവിടെ എൻ്റെ അമ്മയുടെ അനുജത്തി ഉണ്ടായിരുന്നു. അവിടെ പോയി ഒരു 10-14 ദിവസം അവിടെ നിന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, വേണ്ട, ഇളയമ്മ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, അപ്പോൾ ഇളയമ്മേനെ കഷ്ടപ്പെടുത്തരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞാൻ പറഞ്ഞു, ഞാൻ ട്രെയിൻ എത്ര മണിക്ക് കോയമ്പത്തൂരേക്ക് നിന്ന് നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. പോയി അവിടെ എത്തുമ്പോഴത്തേക്ക് എനിക്കെന്തോ ഒരു പേടി മനസ്സിൽ. റെയിൽവേ സ്റ്റേഷനിലൊന്നും അതുവരെ പോയിട്ടില്ലല്ലോ. തിരിച്ച് ഞാൻ നടന്നു. അങ്ങനെ മാങ്കാവ് അവിടെ എത്തുമ്പോൾ കുറേ ആൾക്കാരിങ്ങനെ നിക്കറിലിട്ടിട്ട് ഓടുകയും ചാടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെപ്പോൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് സെക്യൂരിറ്റിക്കാരൻ ചോദിച്ചാണോട് മിലിറ്ററിക്കാരൻ, നിങ്ങൾ എന്തിനു വന്നതെന്ന് നോക്കി. ഞാൻ പറഞ്ഞു, ഞാൻ മിലിറ്ററി ചേരാനോ വന്നു വന്നു. മിലിറ്ററി ചേരാൻ ഇത്ര സമയത്താണ് വരേണ്ടത്, 8 മണിക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നേരം വൈകി പോയി എന്ന് പറഞ്ഞു. ആ ഏതായാലും നിങ്ങളുടെ അകത്ത് കയറുന്നു പറഞ്ഞു. കയറിയെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ കുഞ്ഞിക്കണ്ണൻ തന്നെ ആദ്യം വന്നു, വലിയ നീളമുള്ള ആളാണ്, വന്നിങ്ങി നിന്നു എൻ്റെ തൂക്കവും പിന്നെ നീളവും എല്ലാം നോക്കിയായിട്ട് പറഞ്ഞു, ഓ വളരെ ഫിറ്റാന്ന് എന്നും പറഞ്ഞ് ഇയാളങ്ങ് അകത്ത് പോയി. രണ്ടാമത് വന്ന് കോഴിക്കോടുള്ള ഒരു മേനോൻ, വളരെ കുഞ്ഞു. അയാളിവിടെ ഇങ്ങനെ ചുവപ്പ് ഇത് ഇതെല്ലാം കൂടി കാണുമ്പോഴത്തേക്ക് എനിക്ക് മുട്ടെല്ലാം വറക്കാൻ തുടങ്ങി. അയാൾ വന്ന് വെയിറ്റിംഗ് മെഷീനിൽ നിൽക്കാൻ പറഞ്ഞു, നിന്നു വെയിറ്റില്ല. പിന്നെ ഹൈറ്റ് നോക്കുമ്പോൾ ഹൈറ്റുണ്ട്. അപ്പോൾ സർട്ടിഫിക്കറ്റെല്ലാം വാങ്ങി നോക്കുമ്പോൾ 17.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പാട് പറഞ്ഞു, ആ ചെറിയ കുട്ടിയല്ലേ, പോയി നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അയാളപ്പാട് മെഡിക്കലിലേക്ക് വിട്ടു. അങ്ങനെയാണ് പട്ടാളത്തിലേക്ക് പോയത്. പട്ടാളത്തിലെല്ലാം ജോയിൻ വൈകുന്നേരം ആകുമ്പോൾ തയ്യാറായി റെഡിയായി. അന്ന് തന്നെ പോകണം പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോകില്ല, എനിക്ക് വീട്ടിൽ പോകണം. വീട്ടിലെല്ലാം പോകാമെന്ന് പറഞ്ഞു, ഇതിനകത്ത് ഒപ്പിടുന്നു പറഞ്ഞു. എന്ത് കളിച്ചിട്ടും അവർ ഒപ്പിടാണ്ട് വിടുന്നില്ല. ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവരെ വിടുന്നില്ല. പിന്നെ നമ്മളെ കൂട്ടി ഭക്ഷണം വാങ്ങിത്തന്നു എല്ലാം ചെയ്തു. അപ്പോൾ ഇളയച്ചൻ വന്നു, ഇളയമ്മേൻ്റെ, നീ ഒന്നും പറയാണ്ട് വന്നിട്ട്. ഇപ്പം എൻ്റെ അച്ഛൻ്റെ പേര് ബാലനായിരുന്നു. ബാലേട്ടനോട് ഞാൻ എന്താ സംഗതി പറയുക, ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഹൈദരാബാദിലേക്കാണ് ട്രെയിനിങ് സെൻറ്ററിൽ. ട്രെയിനിങ് സെൻറ്ററിൽ ചെന്നപ്പോഴത്തേക്ക് വിചാരിച്ചു വളരെ സുഖമായിരിക്കും. ചെന്ന ഉടനെ ഒരു ചെറിയ ബെഡും മറ്റേ അതും ഇതും മെഷീനും മെഷീനും എല്ലാം തന്നു. ഞാൻ കടന്നു ഒരാഴ്ച രാവിലത്തെ കളി മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ കളിക്കുന്ന പോലത്തെ ചെറിയ ചെറിയ കളികൾ, കുട്ടികൾ കളിക്കുന്ന പോലെ. ഞാൻ വിചാരിച്ചു ഇത് തന്നെയായിരിക്കും ലാസ്റ്റ് വരെ. പിന്നെ തുടങ്ങി അങ്ങ് കഷ്ടകാലം. പക്ഷേ കഷ്ടമുണ്ടെങ്കിലും വീടിനെ പറ്റിയൊന്നും ചിന്തിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല, അതിനുള്ള സമയങ്ങളൊന്നുമില്ല. അങ്ങനെ സർവീസ് ചെയ്തു ഹൈദരാബാദിൽ. പിന്നെ ഒരു 28 ദിവസത്തെ ലീവിൽ വന്നു. ലീവ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചുപോയി. അന്ന് ഈ 1 വർഷത്തെ ട്രെയിനിങ് ഇല്ല, എമർജൻസി ട്രെയിനിങ് മാത്രമായിരുന്നു. ഈ യുദ്ധത്തിൻ്റെ ഗംഭീര ഇതായിട്ട് നടക്കുന്ന സമയമായിരുന്നു. അവിടുന്ന് 6 മാസം കഴിഞ്ഞതിന് ശേഷം എന്നെ നമ്മളെ പോസ്റ്റിംഗ് ചെയ്തു ആസാമിൽ. ബിനാഗുഡി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോസ്റ്റിംഗ് ചെയ്തത്. പോസ്റ്റിംഗ് ചെയ്ത് അവിടെ എത്തിയ ദിവസം തന്നെ ഒരു എക്സസൈസിന് പോകുന്നുണ്ട്. എക്സസൈസിന് പോകുന്ന സമയത്ത് അഡ്ജുഡൻറ്റ് വന്നിട്ട് കംപ്ലീറ്റ് ഈ എക്സസൈസിൻ്റെ ഒരു രൂപരേഖ പറയും. അപ്പോൾ അന്ന് ഇന്ത്യയൊന്നും ശരിക്കും പഠിച്ചിട്ടുമില്ല, എന്നാലും ഇയാൾ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ 2 ദേശക്കാർ തമ്മിലുള്ള യുദ്ധമാണ് നടക്കുന്നത്, നമ്മൾ അവിടെ പോകണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ. പിന്നെ 3 മണിക്ക് തന്നെ ആമിനേഷൻ തന്നു, റൈഫിൾ തന്നു. പിന്നെ 5 മണിക്കെല്ലാം മൂവ് ചെയ്തു. നമ്മൾ വിചാരിച്ചു ഏതായാലും ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ലാത്ത നമ്മൾ യുദ്ധത്തിന് പോയിട്ട് ഏതായാലും കാലിയാവും എന്നുള്ള ഉദ്ദേശം. അപ്പോൾ ഇത് പ്രാക്ടീസാണെന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ഒരു വലിയ കാട് റേഞ്ച് പ്രദേശത്താണ് പോയത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുറേ ആൾ ബങ്കർ കുഴിക്കുന്നു, പിന്നെ പിറ്റേത്തെ ദിവസം രാവിലെ ഫയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഗൺ പിന്നെ ആർട്ടിലറി ആയിരുന്നു, പിന്നെ ഈ 75 BK-24 ഗൺസ് ആയിരുന്നു നമ്മുടെ അടുത്ത്. അങ്ങനെ അതിൻ്റെ ഫയറിങ് നടക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞു തിരിച്ചു വന്നു. അങ്ങനെയാണ് പിന്നെ IS ഡ്യൂട്ടിക്ക് 65 അങ്ങനെ യുദ്ധത്തിന് പോയി. അത് പിന്നെ വലിയൊരു വിഷമാണ് എനിക്ക് തോന്നിയിട്ടില്ല. 65 നമ്മളൊരു ഡിഫൻസ് എടുത്തിട്ട് നിന്നു എന്ന് മാത്രമേ ഉള്ളൂ, റൗണ്ട് ഫയറിങ്ങോ ഇങ്ങോ ഒന്നും നടന്നിട്ടില്ല. 71 യുദ്ധത്തിന് പോയത് ബിനാക്കുടി വെച്ചിട്ടാണ്. ബിനാക്കുടിയിലിരുന്ന് പോകുന്നത് വന്നിട്ട് ഒരു IS ഡ്യൂട്ടിക്കാണ്. ഈ സിവിലിയൻസ് തമ്മിലുള്ള വഴക്ക് ഇവിടെ ബംഗാളിൽ കുന്നിക്കൽ നാരായണൻ അവരുടെ ഇതിനകത്തുള്ള ഒരു മാവോയിസ്റ്റിൻ്റെ അതിൻ്റെ സാന്നിധ്യത്തിൽ അവിടെ ഭയങ്കര കുഴപ്പം നടക്കുന്നുണ്ട്. അതിന് IS ഡ്യൂട്ടി. IS ഡ്യൂട്ടിക്ക് നമ്മൾ പോയിട്ട് നമ്മൾ അവരെ അടി വാങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ കൊണ്ട് നമുക്ക് ഫയർ ചെയ്യാനോ ഒഴിക്കാനോ അതിനുള്ള അധികാരമൊന്നുമില്ല. പിന്നെ മജിസ്ട്രേറ്റ് നമ്മളെ കൂടെ ഉണ്ടാവും. അങ്ങനെ അവിടെ പോയി. അവിടുന്ന് പിന്നെ മുക്തിവാഹിനി എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ യുദ്ധത്തിന് പോകുന്നത്. അന്നും യുദ്ധത്തിനാണ് പോകുന്നു എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ കൃഷ്ണനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. കൃഷ്ണനഗറിലൊരു ലിച്ചി ബഗൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഈ ലിച്ചി ഫ്രൂട്ട്സ് കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഗാർഡനിലാണ് നമ്മൾ ക്യാമ്പ്. അങ്ങനെ അവിടുന്ന് ഡെയിലി പോയിട്ട് ഈ മുക്തിവാഹിനി സിവിലിയൻസിൻ്റെ ഡ്രസ്സിൽ സിവിലിയൻസുമായിട്ട് നമ്മൾ പോയി ഫയർ ചെയ്യും. പിന്നെ അപ്പോൾ ആദ്യമെല്ലാം വിചാരിച്ചു പ്രാക്ടീസാണെന്ന്. അപ്പോൾ ഒരു കൈലാസ്നാഥ് ലെഫ്റ്റനൻ്റ് കേണലുണ്ടായിരുന്നു, അയാൾ OP-യിലാണ് ഉള്ളത്. അപ്പോൾ ഒറിജിനൽ ഫയറാണ് വേണ്ടത്. പക്ഷേ നമ്മളെ ആർട്ടിലറിയിലൊരു സിസ്റ്റം ഉണ്ട്, ഫയറിങ്ങിൻ്റെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ചെക്ക് അസൈൻ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യണം. അസലി റൗണ്ട് ലോഡ് ചെയ്യണോ അല്ല വെറുതെ പ്രാക്ടീസിന് മാത്രം. അപ്പോൾ അയാൾ പറഞ്ഞ ചീത്ത കേൾക്കാൻ പറ്റാത്ത ചീത്തയായിരുന്നു. അങ്ങനെ ഫയർ ചെയ്തു, ഫയർ ചെയ്ത് അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി ഡാക്കയിൽ വരെ എത്തി. പക്ഷേ നമ്മളെ റെജിമെൻറ്റിൽ മറക്കാൻ പറ്റാത്തൊരു സംഗതി, ലാസ്റ്റ് 2 മുമ്പിൽ എയർ അറ്റാക്ക് വന്നു നമ്മളെ ഗൺസ് ഏരിയയിൽ. പാകിസ്ഥാൻ്റെ 3 വന്നിരുന്നു. വന്ന് വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം ഈ അലേർട്ട് ചെയ്യുന്ന LMG ഗണ്ണർ ഉണ്ടാവും, MMG-യുടെ, അവർ ഫയർ അലാർം മുഴക്കി ഇങ്ങനെ ചെറിയ ഷോർട്ട് ഷോർട്ട് വീസിൽ. ഇപ്പോഴത്തേക്ക് എല്ലാവരും ബങ്കറിലേക്ക് പോയി മറിഞ്ഞു. പക്ഷേ അവരുടെ പൈലറ്റ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ബോംബിംഗ് ചെയ്യാത്തത് എന്നാണ്. അത് ആക്ച്വലി ശരിയായിരിക്കും എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ 2 വന്നപ്പോഴേ നമ്മൾ ഭാഷ ഉണ്ടാകേണ്ടത് ആ സമയത്ത്. അപ്പോഴത്തേക്ക് പിന്നെ കലായിക്കുണ്ട എയറോഡ്രോമെന്ന് നമ്മളെ 3 വന്നു. ഈ പ്ലെയിനിനെ കബ്ജ ചെയ്തു. അതെല്ലാം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പാകിസ്ഥാൻ്റെ പ്ലെയിന് നടുവിലും നമ്മളെ പ്ലെയിന് ഒന്ന് താഴെയോ ഒന്ന് മേലെയോ. അതിനെ കൊണ്ടുവന്ന് കലായിക്കുണ്ട ഇറക്കി. അങ്ങനെ പിന്നെ ഒരുപാട് ഡെഡ് ബോഡി ഇൻഫൻട്രീസ് ഒരുപാട് മരിച്ചിരിക്കുന്നു. പിന്നെ മറക്കാൻ കഴിയാത്തത് നമ്മളെ റെജിമെൻറ്റിലിരുന്നൊരു ഒരു ഓപ്പറേറ്റർ മരിച്ചിരുന്നു യുദ്ധത്തിൽ. അത് ഒരു ദിവസം മുഴുവനും പുറത്ത് വരാൻ കഴിയാത്തൊരു സാഹചര്യം. OP-യിലാണ്, അപ്പോൾ മേജർ സൂര്യയാണ് OP ഓഫീസർ. അപ്പോൾ വൈകുന്നേരം വരെ ഒരു ഗ്ലാസ് വെള്ളം വരെ കുടിച്ചിട്ടില്ല ഇവർ. അങ്ങനെ കുറച്ച് നേരത്തേക്കൊരു ശാന്തം ഫയറിങ്ങിൻ്റെ. ആ സമയത്ത് ഇവൻ എന്ത് ചെയ്തു, ഈ ലക്ഷ്മണൻ എന്ന് പറയുന്നവർ കുറച്ച് ദൂരെ ഒരു പൈപ്പിൽ കൂടി വെള്ളം വരുന്നു. പോയി വെള്ളം എടുക്കാമെന്ന് പറഞ്ഞ് വെള്ളം എടുക്കാൻ പോയി. വെള്ളം എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് MMG-യുടെ ഫയർ വയറ്റിലേക്ക് വന്നടിച്ച് അവിടെ തന്നെ. അതാണ് ഒരു ഇതായിട്ട് നടന്ന ഒരു സംഭവം. പിന്നെ മാക്സിമം ഞാൻ മേഘാലയയിലാണ് സർവീസ് ചെയ്തത്. പിന്നെ ലാസ്റ്റ് സർവീസ് ഇവിടെ NCC-യിൽ 2.5 വന്നു. കോളേജിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. അതാണ് എൻ്റെ ലൈഫിലുള്ള ഇത്. പിന്നെ 5 സെക്കൻഡറബാദ്. ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഫീൽഡ് സർവീസ് ആയിരുന്നു. ആ സമയത്തൊന്നും വീടിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കില്ല. ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് നമുക്ക് ആ കാലെടുത്ത് വെക്കുമ്പോഴുള്ളൊരു ഭയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഗൺസിലിരുന്നൊരു റൗണ്ട് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ധൈര്യമായി, പിന്നെ വന്നിട്ടൊന്നുമില്ല, അതിൻ്റെ ഒരു ജോളി പോലെയായി. അങ്ങനെ നമ്മൾ ഫയറിങ് ഇത് ചെയ്യും.
1: അപ്പോൾ ചെറിയൊരു കാലത്തെ കിട്ടിയിട്ടുള്ള ട്രെയിനിങ് കൊണ്ടാണ് പിന്നീടുള്ള പട്ടാള ജീവിതം മുന്നോട്ടേക്ക്
2: കൊണ്ടുപോയത്.
1: അപ്പോൾ ആ ഒരു ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞുവല്ലോ. ഈ അനുഭവം ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമുക്ക് വരുന്ന നമുക്കെതിരെ വരുന്ന അവസ്ഥയെ പ്രതിരോധിക്കാൻ നമ്മൾ കേപ്പബിൾ ആയിരിക്കണമല്ലോ. അപ്പോൾ ഈ ട്രെയിനിങ് എങ്ങനെയാണ് അതിലേക്ക് എത്രമാത്രം സഹായിച്ചു? അല്ലെങ്കിൽ
2: അത് ധൈര്യം തന്നെ വീട്ടിലിരുന്നുള്ള സപ്പോർട്ടുണ്ട്. വീട്ടിലിരുന്ന അച്ഛൻ്റെ എഴുത്ത് വരും, അതിലെല്ലാം വളരെ ഇതായിട്ട് ഇത് തരും. അതിൻ്റെ നടുവിലും ഗോൾഡൻ ടെമ്പിൾ ഓപ്പറേഷനിൽ വന്നിട്ട്

0: അവരെ കംപ്ലീറ്റ് റെജിമെൻ്റ് പിടിച്ചു കൊണ്ടുവന്ന് ഇതാക്കി. അപ്പം അത് ഇന്ദിരാഗാന്ധിൻ്റെ മരണത്തോടു കൂടി ആണ് അത് നടന്നത്. അന്നും ലീവിൽ വരാൻ നിന്ന് ലീവെല്ലാം ക്യാൻസലായി. പിന്നെ സർദാർജി മുഴുവനും സർദാർജിമാരെ കണ്ടു കഴിഞ്ഞാൽ അവരെ താടി മടിക്കലും അവരെ മുടി മുഴിക്കലും ഒന്നും പറയേണ്ട, വലിയ വിഷമായിരുന്നു. അങ്ങനെ അത് ഒന്ന് നടന്നിരുന്നു.
1: ഇപ്പോൾ ഗോൾഡൻ ടെമ്പിൾ ഓപ്പറേഷൻ ഉൾപ്പെടെ നമ്മൾ പറഞ്ഞു, ലീവിന് വരാനിരുന്നു, പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
0: അതെ, എൻ്റെ പങ്ങളുടെ ഒരു മകനുണ്ടായിരുന്നു ചെറുത്, അത് മരിച്ചു. മരിച്ചിട്ടും നാട്ടിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു തീരാ ദുഃഖം പോലെ ഉണ്ടായിരുന്നു. ബാക്കി അങ്ങനെ ഒരു വീടിനെ പറ്റിയിട്ടുള്ളൊരു ചിന്ത അതൊന്നും ഇല്ല. പിന്നെ കഷ്ടം കാരണം എത്രയോ തവണ ഞാൻ റിട്ടയർമെൻറ്റിന് എഴുതി കൊടുത്തിരിക്കുന്നു. ഹവിൽദാറായതിന് ശേഷം കൊടുത്തു, എൻ്റെ അപ്ലിക്കേഷൻ റിട്ടേൺ ചെയ്തു. ജെ സി ഒ ആയതിന് ശേഷം വന്നിട്ട് എഴുതി കൊടുത്തു. അപ്പോൾ സി ഒ വന്നിട്ട് അത് ജെ സി ഒ ടു സ്പീക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. അങ്ങനെ കരഞ്ഞ് കരഞ്ഞു എന്ന് തന്നെ പറയാം. 28 വർഷം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ വന്നിട്ട് സമയത്ത് ഒരു 196 റെജിമെൻറ്റിൻ്റെ ഒരു എക്സസൈസ് കോണ്ടാക്ട് ചെയ്യാൻ നോർത്ത് സിക്കിമിൽ പോയിനായിരുന്നു. അവിടെ ഭയങ്കര വിഷമാണ്, തണുപ്പും കൊടും തണുപ്പാണ്. ഞാൻ ജെ സി ഒ പിന്നെ അഡ്ജുഡൻ്റായിട്ടാണ് പോകുന്നത് സി ഒൻ്റെ കൂടെ. അവിടുന്ന് വന്ന ദിവസം ഞാൻ ടെമ്പററി ചാർജാണ് കൊടുത്തത്, പെർമനൻ്റ് ചാർജ് കൊടുത്തിട്ടില്ല സീനിയർ ജെ സി ഒയുടെ. അപ്പോൾ അന്ന് ദീപാവലി ആഘോഷമുണ്ട്, ഇപ്പോൾ 2-3 പിന്നെ കോമ്പിറ്റീഷൻസ് ഡെമോൺസ്ട്രേഷൻ കൊടുക്കണോ ഇതെല്ലാം ചെയ്യണോ ഒന്നും റെജിമെൻറ്റിൽ ഒരു നമ്മളുടെ വേട്ടയിൽ എല്ലാ വേട്ടയിലും നല്ല ഇതായിട്ട് നടന്നിട്ടുണ്ട്, നമ്മളതിൽ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അന്ന് ദീപാവലി ആയിട്ട് ലീവ് ആണ്. അപ്പോൾ ലീവായാലും നമുക്ക് ഡയറക്റ്റ് വന്നിട്ട് ഇവരെ വിളിച്ച് പണിയെടുപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അന്ന് ഓൺലൈൻ സേവനം പറഞ്ഞു, ബാറ്ററി കമാൻഡർ അടുത്ത് വിട്ടു. ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ പിന്നെ ഇന്ന് പണിയെടുപ്പിക്കട്ടെ, ഇവിടെ ഒന്നും പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ആമിനേഷൻ ബങ്കറിൻ്റെ ഡെമോൺസ്ട്രേഷൻ കൊടുക്കണം ഡിവിഷന്, പിന്നെ സി എം ഇ ഇൻസ്പെക്ഷൻ ഉണ്ട്, അതിനൊന്നും ചെയ്തിട്ടില്ല, എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ പണിയെടുപ്പിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ ഓഫീസിൽ പോയി, ഓഫീസിലുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞ് പിന്നെ ഓരോ സെക്ഷനിലും ചെന്നു. അപ്പോൾ ഡ്രൈവർ സെക്ഷനിൽ ചെല്ലുന്ന സമയത്ത് പിന്നെ ഒരു നാഗരാജനുണ്ട്, നല്ല ഹാർഡ് വർക്കറാണ്, അവനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നാഗരാജൻ എവിടെയെന്ന് ചോദിച്ചു. അവന് വയറ്റുന്നു പോകുന്നു, അവൻ വയറ്റുന്നു പോകും ഇങ്ങനെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവിടെ നിന്നെല്ലാം കൂടി ഞാൻ പറഞ്ഞു ഇന്ന് മതിയാക്കി കളെ, നമുക്ക് നാളെ തൊട്ടിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുക, ഇന്ന് വിട്ടേക്ക് എല്ലാവരെയും വിട്ടേക്ക് എന്ന് പറഞ്ഞ് എല്ലാവരെയും വിട്ടു.

0: റിട്ടയേർഡ് സുബേദാറായ തില്ലങ്കേരിയിലെ ശ്രീ വി സി ശിവദാസിന്റെ സൈനിക സേവനകാലത്തെ അനുഭവങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇതിന്റെ തുടർഭാഗം അടുത്ത ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലൂടെ കേൾക്കാം. അദ്ദേഹത്തിന് റേഡിയോ മലബാറിന്റെ ആദരവ് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജയ് ജവാൻ ഇവിടെ പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.
1: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.
2: ഇപ്പോൾ ആർദ്രഗീതങ്ങൾ കേൾക്കാം.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 രാമകഥാ ഗാനലയം, രാത്രി 7 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9 താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:15 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ മുരുകൻ കാട്ടാക്കടയുടെ കവിത പറയാൻ മറന്നത്, ആലപിക്കുന്നത് ആര്യ പ്രകാശ്. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 രാമകഥാ ഗാനലയം. ഇതിൽ അയോധ്യയിലേക്കുള്ള യാത്ര എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ലക്ഷ്മിക നമ്പ്യാർ. 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 7 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ഗാന്ധിലയം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം. 8 മധുരഗീതങ്ങൾ. 9 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 നാട്ടിലെ പാട്ട്. ഉച്ചയ്ക്ക് 12:15 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിം ചലച്ചിത്ര ഗാന പരിപാടി. 2 അതിഥിഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ഗാന്ധിലയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 രാമകഥാ ഗാനലയം, രാത്രി 7 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം. ഇതിൽ ദിനേശ് ചൊവ്വാണ എഴുതി അവതരിപ്പിക്കുന്ന കവിത എൻ്റെ ആകാശം, അരവിന്ദാക്ഷൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ സാന്ത്വനം, അജിത സത്യൻ എഴുതി അവതരിപ്പിക്കുന്ന ലളിതഗാനം, വി ബൈജു കുറഞ്ഞാലിയോട് എഴുതിയ കവിത അമ്മ, ആലപിക്കുന്നത് അധീന മഹിൽ. 8 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവടുകുന്ന് മട്ടന്നോർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17, 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിലെ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2,00,000 രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് ബാസലിനും 20,00,000 രൂപ പാരിതോഷികം നൽകും. വാർത്തകൾ വിശദമായി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇന്ന് സഭയിൽ സന്നിഹിതരായിരുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടെ ഖനനധാതു ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയാണ് ബിൽ അവതരിപ്പിച്ചത്. വർഷകാല സമ്മേളനത്തിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖനനധാതു നിയന്ത്രണ ഭേദഗതി ബില്ലിനെതിരെ സംസ്ഥാനത്തിന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീരദേശവും വനവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേന്ദ്ര നിയന്ത്രണം വർദ്ധിപ്പിക്കുന്ന നീക്കത്തെയും സംസ്ഥാനം എതിർക്കുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2024-25 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും 2 മലയാളികൾ ഉൾപ്പെടെ 115 പേർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. പുരസ്കാരം ലഭിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് മോഹിനിയാട്ടം അധ്യാപിക ഗിരിജാചന്ദ്രൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
5: നമ്മുടെ രാജ്യത്തെ ഒരു കലാകാരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് സംഗീത നാടക അക്കാദമിയുടെ ഒരു പുരസ്കാരം ലഭിക്കുക എന്നുള്ളതാണ്. ഇന്ന് പ്രൗഢമായ ഒരു സദസ്സിന്റെ മുന്നിൽ വെച്ച് നമ്മുടെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ സാധിച്ചത് എൻ്റെ കലാജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിന് സർവശക്തനായ ഈശ്വരനോടും എൻ്റെ ഗുരുക്കന്മാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു.
4: ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കഥകളി കലാകാരൻ കലാമണ്ഡലം കൃഷ്ണകുമാറും പുരസ്കാരം ഏറ്റുവാങ്ങി. 80th സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ മറ്റന്നാൾ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ചുവപ്പുകോട്ടയിൽ ഇതാദ്യമായി ഇത്തവണ വന്ദേമാതരം ആലപിക്കും. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടന്നു. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടക്കും. ഹർ ഘർ തിരംഗയുടെ ഭാഗമായുള്ള പരിപാടികളും പുരോഗമിക്കുകയാണ്. രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം ദക്ഷിണ വ്യോമസേനയുടെ ബാൻഡ് ടീം അവതരിപ്പിക്കുന്ന സംഗീത വിരുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിലെ നേവി ബാൻഡിന്റെ പ്രത്യേക സംഗീത പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വനിതാ ശിശുവികസന വകുപ്പ് സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വനിതാ നടത്തം നാളെ രാത്രി 9:30 മുതൽ മറ്റന്നാൾ പുലർച്ചെ 1 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സ്വാതന്ത്ര്യം പകൽ മാത്രമല്ല രാത്രിയിലും എന്നതാണ് വനിതാ നടത്തത്തിന്റെ സന്ദേശം. പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവ്വഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
6: പരാതിക്കാർക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന സേവന കേന്ദ്രങ്ങളാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പ്രത്യേക പരാതി ഹെൽപ്പ് ഡെസ്ക്, വനിതാ ഹെൽപ്പ് ഡെസ്ക്, കുട്ടികളുടെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി വിവിധ സേവനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. പോലീസ് സ്റ്റേഷൻ പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും പൊതുജന സൗഹൃദ അന്തരീക്ഷം നിലനിർത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു. അതോടൊപ്പം മൂന്നാമുറ പോലുള്ള അപരിഷ്കൃത നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി ആധുനിക ജനാധിപത്യത്തിന്റെ ഉത്തമ മാതൃകയാക്കി പോലീസ് സ്റ്റേഷനുകളെ മാറ്റാനും ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നുണ്ട്.
4: ഇന്ത്യ യു എസ് നാവിക സേനകളുടെ സംയുക്ത സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം നാളെ കൊച്ചിയിൽ സമാപിക്കും. 5 ദിവസത്തെ അഭ്യാസ പ്രകടനത്തിൽ സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ്, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി. 2005 മുതൽ നടത്തിവരുന്ന ഉഭയകക്ഷി പരിശീലന അഭ്യാസത്തിന്റെ 8ാം പതിപ്പാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
4: വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ഇതിനായി 5 കോടിയിലധികം രൂപയുടെ അധിക ഫണ്ട് അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ ജീവനക്കാർക്കുള്ള ഉത്സവ ആനുകൂല്യങ്ങൾ നൽകുമെന്നും മെഡിസെപ്പ് പദ്ധതി പുനഃക്രമീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷങ്ങൾ ഞായറാഴ്ച തുടങ്ങും. രാവിലെ 9 ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ അത്തം നഗറിൽ മുഖ്യമന്ത്രി ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
7: ശനിയാഴ്ച വൈകിട്ട് ഹിൽ പാലസിൽ നിന്ന് അത്തപതാക അത്തം നഗറിലേക്ക് എത്തും. ഞായറാഴ്ച പുലർച്ചെ 5 അത്തം ഉണർത്തൽ നടക്കും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. തുടർന്ന് ഓണാഘോഷങ്ങളുടെ വിളംബരം കുറിച്ച് അത്തം ഘോഷയാത്ര രാജനഗരിയിലേക്ക് ഇറങ്ങും. ഗജവീരന്മാരും നിശ്ചല ദൃശ്യങ്ങളും കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളുമെല്ലാം ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. അത്തച്ചമയത്തോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ഒട്ടേറെ സാംസ്കാരിക പരിപാടികളാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ തൃപ്പൂണിത്തുറയിലെ വിവിധ വേദികളിൽ അരങ്ങേറുക.
4: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 6 ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ മലയാളി കായിക താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ ശ്രീശങ്കർ മുരളിക്കും പാരാ അത്ലറ്റിക്സിൽ വെള്ളി ലഭിച്ച മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. 12 വയസ്സിന് താഴെയുള്ളവരുടെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ വിജയി ദിവീ വിജേഷിനും 23 ഏഷ്യൻ ഗെയിംസ് മിക്സഡ് റിലേയിൽ സ്വർണം നേടിയ സാന്ദ്രമോൾ സാബുവിനും 20 ലക്ഷം രൂപ വീതവും സമ്മാനിക്കും. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സജൻ പ്രകാശ്, അൻസ ബാബു എന്നിവർക്ക് 5 ലക്ഷം രൂപ വീതവും നൽകും. അന്താരാഷ്ട്ര ദേശീയ തലങ്ങളിൽ വിവിധ കായിക ഇനങ്ങളിൽ നേട്ടം കൈവരിച്ച 4 മലയാളി കായിക താരങ്ങൾക്ക് മുംബൈ ആദായ നികുതി വകുപ്പ് സ്പോർട്സ് ക്വാട്ടയിൽ നിയമനം നൽകി. സാന്ദ്രമോൾ സാബു, ജിൽന എം വി, ശ്യാം പ്രസാദ് യു, അൽഫോൻസിയ എം എന്നിവർ മുംബൈ ആദായ നികുതി പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ അലോക് കുമാറിൽ നിന്ന് നിയമന ഉത്തരവുകൾ ഏറ്റുവാങ്ങി. ഫുട്ബോൾ, അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ എന്നീ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച താരങ്ങളാണ് ഇവർ. CBSE 12ാം ക്ലാസ് സപ്ലിമെന്ററി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. റിസൾട്ട്സ് ഡോട്ട് ഡിജി ലോക്കർ ഡോട്ട് GOV ഡോട്ട് IN എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. 80ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് പുതിയ മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളായ മലയാളി താരങ്ങൾക്ക് കേരളത്തിന്റെ ആദരം. ശ്രീശങ്കർ മുരളിക്കും മുഹമ്മദ് ബാസലിനും 20 ലക്ഷം രൂപ പാരിതോഷികം നൽകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: രാമകഥാഗാനലയം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

28-ാം ദിവസമായ ഇന്ന് അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലെ രാമരാവണ യുദ്ധം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു രേഷ്മ ടീച്ചർ.

ദശകന്ധരൻ ജാനകിയെ കൊതിച്ചാശുകുലം മുടിച്ചാനൊരു മൂഢൻ മഹാപാപി രാവണൻ. അർദ്ധപ്രഹരമാണഘരാദിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി.

അതികായൻ തുടങ്ങിയ രാക്ഷസന്മാരും മഹത്തായ സൈന്യവും നഷ്ടമായെന്ന് പറഞ്ഞ് രാവണൻ അതീവ ദുഃഖിതനായി വർദ്ധിച്ച കോപത്തോടെ ലങ്കയെ രക്ഷിക്കുന്നതിനായി ഇന്ദ്രജിത്തിനെ നിയോഗിച്ചു. ശ്രീരാമനുമായി നേരിട്ട് യുദ്ധം ചെയ്യുന്നതിന് പുറപ്പെട്ടു. സർപ്പസമാനമായ ഒട്ടനവധി ബാണങ്ങളെക്കൊണ്ട് അനേകം വാനരന്മാരെ ഹനിച്ച ശേഷം രാവണൻ സുഗ്രീവാദി സേനാനായകന്മാരെയും ഭൂമിയിൽ വീഴ്ത്തി. ഗദയുമായി നിൽക്കുന്ന പരാക്രമിയായ വിഭീഷണനെ കണ്ട രാവണൻ അദ്ദേഹത്തിന്റെ നേർക്ക് മഹാശക്തി എന്ന വേൽ വിട്ടയച്ചു. വിഭീഷണനെ വധിക്കാൻ വരുന്ന വേൽ കണ്ട് വീര്യവാനായ ലക്ഷ്മണൻ, ഇദ്ദേഹത്തിന് ശ്രീരാമചന്ദ്രൻ അഭയം കൊടുത്തിരിക്കുകയാണ്, അതിനാൽ ഒരിക്കലും വധിക്കപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭീമാകാരമായ വില്ലോടുകൂടി അചഞ്ചലനായി വിഭീഷണന്റെ മുന്നിൽ നിന്നു. ഒരിക്കലും വ്യർത്ഥമാകാത്ത ആ മഹാശക്തിയാകട്ടെ ലക്ഷ്മണന്റെ ദേഹത്തിൽ ചെന്നു തറച്ചു. അദ്ദേഹം ബോധമറ്റ് ഭൂമിയിൽ പതിച്ചു. ഹനുമാൻ ക്രുദ്ധനായി രാവണന്റെ മാറത്ത് വജ്രായുധ തുല്യമായ തന്റെ മുഷ്ടി കൊണ്ട് ഒരു ഇടി കൊടുത്തു. മുഷ്ടിപ്രഹരമേറ്റ രാവണൻ നിലംപതിച്ചു. രാവണനാൽ പീഡിപ്പിക്കപ്പെട്ട ലക്ഷ്മണനെ എടുത്ത് ഹനുമാൻ ശ്രീരാമസന്നിധിയിലേക്ക് പോയി. ബോധം തെളിഞ്ഞ രാവണൻ ക്രോധത്തോടുകൂടി തന്റെ വില്ലെടുത്ത് ശ്രീരാമന്റെ നേർക്ക് തിരിഞ്ഞു. ശ്രീരാമനാകട്ടെ അതിബലവാനായ ഹനുമാന്റെ തോളിൽ കയറിയിരുന്ന് രാവണന്റെ നേർക്ക് തിരിഞ്ഞു. തീക്ഷ്ണമായ ശരങ്ങൾ കൊണ്ട് രാവണൻ ഹനുമാനെ താടിച്ചു. ഹനുമാന് ക്ഷതമേറ്റതായി കണ്ട രഘുത്തമൻ മറ്റൊരു സംഹാരരുദ്രനെ പോലെ നിശിത ശരങ്ങളാൽ രാവണന്റെ കുതിരകൾ, രഥം, ധ്വജം, സൂതൻ എന്നിവയെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. രാമബാണത്താൽ പ്രഹരിക്കപ്പെട്ട രാവണൻ ലജ്ജിച്ചുകൊണ്ട് ലങ്കയിലേക്ക് തിരിച്ചുപോയി. ക്ഷീണിച്ചു കിടക്കുന്ന ലക്ഷ്മണനെ കണ്ട് ശ്രീരാമൻ ഹനുമാനോട് പറഞ്ഞു, മുമ്പ് മഹൌഷധി കൊണ്ടുവന്ന് വാനരന്മാരെ ജീവിപ്പിച്ച പോലെ ഇപ്പോൾ ലക്ഷ്മണനെയും ജീവിപ്പിക്കണം. ഹനുമാൻ ക്ഷണനേരം കൊണ്ട് സമുദ്രം തരണം ചെയ്ത് വായുവേഗത്തിൽ യാത്ര തുടർന്നു. രാവണന്റെ ചാരന്മാർ ചെന്ന് അദ്ദേഹത്തെ ഈ വിവരം അറിയിച്ചു. രാവണൻ കാലനേമിയെ ചെന്ന് കണ്ടു. ഹനുമാന്റെ യാത്രയ്ക്ക് വിഘ്നമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടു. കാലനേമി ഹനുമാന്റെ മാർഗവിഘ്നത്തിനായി പുറപ്പെട്ടു. ഹനുമാന്റെ മാർഗത്തിൽ ഒരു തപോവനം നിർമ്മിച്ച് മുനിവേഷധാരിയായി അവിടെ വർത്തിച്ചു. തന്റെ മാർഗത്തിൽ ഒരാശ്രമം കണ്ട വായുപുത്രൻ, ഇവിടെ ഇപ്രകാരം ഒരാശ്രമം ഞാൻ പണ്ട് കണ്ടിട്ടില്ല, എനിക്ക് വഴിതെറ്റിയതാണോ എന്ന ചിന്തയിലായി. ആശ്രമത്തിൽ നിന്ന് മുനി ഇറങ്ങി വന്ന് ഹനുമാനെ സ്വീകരിച്ചു. ഹനുമാനെ കുടിക്കാൻ തന്റെ കമണ്ഡലുവിൽ നിന്ന് ജലം കൊടുക്കുകയും ചെയ്തു. കമണ്ഡലുവിലെ ജലം കൊണ്ട് ദാഹം തീരാത്തതുകൊണ്ട് ഒരു ജലാശയത്തിലേക്ക് ഹനുമാനെ ആനയിച്ചു. അവിടെ കണ്ണുകളടച്ച് വെള്ളം കുടിക്കുവാൻ ആരംഭിച്ചപ്പോൾ ഘോരരൂപിണിയായ ഒരു മുതല വന്ന് അദ്ദേഹത്തെ വിഴുങ്ങാൻ പുറപ്പെട്ടു. ഹനുമാൻ അതിന്റെ വായ പിടിച്ച് രണ്ടായി പിളർന്ന് കൊന്നുകളഞ്ഞു. പെട്ടെന്ന് ആകാശത്തിൽ ദിവ്യരൂപിണിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. ധന്യമാലി എന്ന വിഖ്യാതിയായ അവൾ ഹനുമാനോട് പറഞ്ഞു, ഹേ കപീശ്വര, ഭവൽപ്രസാദത്താൽ ഞാൻ ശാപവിമുക്തയായി. ഭവാന്റെ മാർഗത്തിൽ വിഘ്നം സൃഷ്ടിക്കാൻ രാവണനാൽ അയക്കപ്പെട്ട കാലനമി എന്ന രാക്ഷസനാണ് മുനിവേഷം ധരിച്ച് അങ്ങയെ സൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതറിഞ്ഞ ഹനുമാൻ കാലനമി എന്ന രാക്ഷസനെ കാലപുരിക്കയച്ചു. ഔഷധങ്ങളുമായി രാമസന്നിധിയിൽ തിരിച്ചെത്തി. ലക്ഷ്മണൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവനെ പോലെ ബോധം തിരിച്ചുകിട്ടി. രാവണൻ സഹോദരനായ കുംഭകർണനെ ഉണർത്താൻ ആളുകളെ അയച്ചു. കുംഭകർണൻ രാവണ സവിധം വന്ന് സാരോപദേശങ്ങൾ നൽകി. ശ്രീരാമനോട് സന്ധി ചെയ്ത് സീതാദേവിയെ തിരിച്ചു കൊടുക്കണമെന്നാണ് കുംഭകർണൻ പറഞ്ഞത്. കുംഭകർണന്റെ വാക്കുകൾ കേട്ട് രാവണൻ കോപിഷ്ഠനായി. രാവണന്റെ ആജ്ഞ അനുസരിച്ച് കുംഭകർണൻ യുദ്ധത്തിനായി പുറപ്പെട്ടു. യുദ്ധഭൂമിയിൽ വിഭീഷണനെ കണ്ട കുംഭകർണൻ തന്റെ സഹോദരനെ ആലിംഗനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, രാമചന്ദ്രാശ്രിതനായ നീ രാക്ഷസന്മാരുടെ ഹിതത്തിനായിട്ടും കുലസംരക്ഷണത്തിനായിട്ടും നീണാൾ വാഴുക. കുംഭകർണനുമായി ശ്രീരാമൻ ഏറ്റുമുട്ടി. ശ്രീരാമൻ ദിവ്യാസ്ത്രം കൊണ്ട് കുംഭകർണനെ വധിച്ചു.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
0: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൌകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
2: ഹരിത സമൃദ്ധി.
3: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: നമ്മളെ വഴിയോര വിപണിയുമായി ബന്ധപ്പെട്ട് നമ്മളീ മുയ്യത്തെ കാർഷിക രീതികളെ കുറിച്ചൊന്ന് അറിയാനും അതിന് അറിവ് കൊടുക്കുവാനും വേണ്ടിയില്ല നമ്മൾ ആ ഒരു സന്നദ്ധതയിലാണ് ഈ ഒരു ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ കാർഷിക രീതി എന്ന് പറയുമ്പോൾ മുയ്യം ഇപ്പൊ നല്ല സൂചിപ്പിച്ചതുപോലെ ഏകദേശം 100 ഏക്കറോളം 100 ഏക്കറയിലും മേലെ നമ്മൾ നെൽകൃഷി ചെയ്ത ഒരു അവസരം 40 ഏക്കറോളം നമ്മൾ പാട് ശേഖരത്തിൽ നെൽകൃഷിയും പച്ചക്കറി കൃഷിയായി ചെയ്തതാണ്. ഇപ്പൊ അത് ചുരുങ്ങി തരിശിലേക്ക് കുറേ ഭാഗം തരിശിലേക്ക് മാറാൻ വേണ്ടി നമുക്ക് സഹായിച്ചിട്ടുണ്ട്. പാടശേഖരത്തിന്റെ നേതൃത്വത്തിൽ തന്നെ നമ്മളത് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി തരിച്ചില്ലാത്ത പാടശേഖരമാക്കണമെന്നുള്ള ആ ഒരു ഉദ്ദേശങ്ങളെല്ലാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് കഴിഞ്ഞ വർഷമല്ല അതിനപ്പുറത്തെ വർഷം കുറച്ച് തരിച്ചില്ലാതെ രൂപത്തിലാക്കി 1-ാം വളക്കും നമ്മൾ തരിച്ചില്ലാതെ ആക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കാലാവസ്ഥ നമ്മളെ വളരെയധികം ദ്രോഹിച്ചു. ഒരുപാട് നെൽകൃഷിയിൽ നഷ്ടം നമുക്ക് നേടേണ്ടി വന്നു. ഞാനും KP മുഹമ്മദ് കുഞ്ഞും കൂടി അതുപോലെ രാജീവ് എല്ലാവരും കൂടി ഒരു 4 ഷെയർ ആക്കി കുറച്ച് കൃഷി ഏറ്റെടുത്ത് നടത്തി. അതിൽ നമുക്ക് ഭീമമായ നഷ്ടം സംഭവിച്ചു. 6 പ്രാവശ്യങ്ങളും വെള്ളം കയറി. അപ്പൊ അത് നമ്മള് ഒരു കണക്കിലെടുത്തില്ല. നമ്മൾ ഈ പച്ചക്കറിയിലേക്ക് കൂടി അത് നമ്മൾ മേക്കപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമം. അങ്ങനെയാണ് നമ്മളെ ഈ പാടശേഖരത്തിന്റെ നമുക്ക് നെല്ലിൽ നഷ്ടം വന്നു കഴിഞ്ഞാലും നമുക്ക് പച്ചക്കറിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നില്ല ആ ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത്. എപ്പോഴും നമ്മൾ കൃഷി തുടങ്ങുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ പച്ചക്കറി കൃഷി നവംബർ മാസം നമ്മളെ ഒരു ഇതിന് ഏകദേശം ഒരു തുടക്കം കുറിക്കരുത്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് വയല് ഒരു ഇടമഴ പെയ്തത് കൊണ്ട് വയല് ഉഴുതു കൊടുക്കാനും സമയാസമയം അതിൽ കൃഷി ചെയ്യാനും സാധിക്കാത്തൊരവസ്ഥയുണ്ട്. എന്നിരുന്നാലും ട്രാക്ടർ ഉപയോഗിച്ച് പരമാവധി നേരത്തെ ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങൾ നമ്മൾ ഉഴുതു കൊടുത്ത് അതാണ് ഇപ്പൊ ഓരോരുത്തരും പങ്കുവെച്ചിട്ടുള്ളത്. ചീരക്കൃഷി ചീര 100 രൂപയ്ക്ക് വിറ്റു 100 രൂപയ്ക്ക് വിറ്റു എന്നുള്ളതെല്ലാം പറയുന്നത് അതാണ്. ആദ്യമായിട്ട് നമ്മൾ ചീരക്കൃഷിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ചീരയാണ് ഏറ്റവും കൂടുതൽ ഒരു മാസം കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന രീതി ചീരക്കൃഷിയാണ്. വെള്ളരിയാണ് കൂടുതലും നമ്മൾ ഉൽപ്പാദിപ്പം. അതുപോലെ കക്കിരി ഇപ്പം പുതുമ ആയതുകൊണ്ട് കക്കിരി പഴയ കാലങ്ങളിൽ നമ്മൾ കക്കിരി കൃഷി ചെയ്യാറില്ല. കാരണം ഇപ്പൊ അന്ന് ഹൈബ്രിഡ് വിത്ത് ഇറങ്ങിയതിന് ശേഷം അതൊക്കെ നമ്മൾ കൊണ്ടുവന്നതും നമ്മളെ ഗ്രൂപ്പ് തന്നെയായിരുന്നു. ഹൈബ്രിഡ് വിത്ത് ആദ്യമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് നമ്മളെ ഗ്രൂപ്പാണ്. നമ്മളെ 9 വർഷം പിന്നിട്ട് നമ്മളെ ഈ പച്ചക്കറി പിന്നെ നമ്മളെ ഒരു ഗ്രൂപ്പ് സംരംഭം. അതിനു മുമ്പേ എന്നെ സംബന്ധിച്ച് 2 രൂപയ്ക്ക് മത്തൻ തളിപ്പറമ്പ് കൂടുതൽ കൊടുത്ത കാലഘട്ടം മുതൽ നമ്മൾ ഇന്നിപ്പം 40 രൂപ 50 രൂപ 60 രൂപയ്ക്ക് ഇവിടെ വിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. അന്ന് ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി മാർക്കറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും സംസാരിച്ചതുപോലെ അവിടെ കൊണ്ട് തള്ളിയിട്ട് നമ്മൾ വരും. അവരെ അവരുടെ സമയം വരുമ്പോൾ തൂക്കും. ഒരു ചാക്കിൽ 60 കിലോ അല്ലെങ്കിൽ 2 കിലോ കട്ടിങ് പിന്നെ കേടുള്ളത് തിരിഞ്ഞു വെച്ചാൽ അതിൽ തൂക്കം കുറയും. അപ്പൊ ഏറ്റവും വില കുറഞ്ഞ് എന്നിരുന്നാലും നമ്മൾക്ക് പരമാവധി കർഷക സഹായിക്കാൻ വേണ്ടിയും നല്ല പ്രോത്സാഹനങ്ങൾ കൊടുക്കാൻ വേണ്ടിയും നമുക്ക് സാധിക്കാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതുവരെ ഇപ്പം നമ്മളെ മമ്മിനിയൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ നിലയിൽ എത്തിച്ചേരാനും സാധിച്ചിട്ടുള്ളത്. നമ്മളെ ഗ്രൂപ്പിന്റെ ഇത് എന്ന് പറഞ്ഞാൽ ഈ 9 വർഷം മുമ്പേ തന്നെ നമ്മൾ കൃഷി നെൽകൃഷി ഏറ്റെടുത്ത് നടത്തി. പച്ചക്കറി ഏകദേശം ഒരു 2-2.5 ഏക്കറോളം പച്ചക്കറി കൃഷി ചെയ്തു വരുന്നുണ്ട്. നമുക്ക് ഇപ്പം കർഷകർക്ക് ആർക്കും ഒരു നഷ്ടം വന്ന രീതിയിലേക്ക് പറയാൻ സാധിക്കില്ല. സർക്കാരിന്റെ ഇൻസെന്റീവ് ആയിട്ട് ഒരു 2-ന് 80 രൂപ നെല്ലിനും അതുപോലെ തന്നെ പച്ചക്കറിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുമ്മായം അത് പിന്നെ വിത്തുകൾ ഇതെല്ലാം സബ്സിഡി ആയിട്ട് കിട്ടുന്നുണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ നമ്മൾ മുയത്ത് ആരും നമ്മളെ ഈ മേഖലയിൽ ഈ കാർഷിക മേഖലയിൽ ഇത്തരത്തിലുള്ള ഒരു ആനുകൂല്യം കിട്ടാത്ത ഒരു കർഷകനും നമ്മളെ ഈ വാർഡിൽ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എല്ലാവർക്കും നമുക്ക് പച്ചക്കറി ആയാലും നെല്ലിൻ്റെ ആയാലും ആനുകൂല്യത്തിനുള്ള അപേക്ഷകൾ അതാത് സമയം നമ്മളെ കൃഷിഭവനിൽ എത്തിയിട്ട് അവർക്ക് ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കാറുമുണ്ട്. പിന്നെ നമ്മളെ ഈ കൃഷിക്ക് കൂടുതലും ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ ഇവരിൽ നിന്ന് നമ്മൾ ജലസേചനമാണ്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് 10-50 വർഷത്തോളം ആയോന്ന് ഒരു സംശയമുണ്ട്. 50-ൽ മേലെയായി ഒരു ഇറിഗേഷന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. വെള്ളം സുലഭമായി നമുക്ക് ആവശ്യാർത്ഥം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന തടയണിയിട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ആ ഒരു സംവിധാനങ്ങളെല്ലാം ഈ മുയത്തെ കൃഷിന്റെ ആ ഒരു വികസനത്തിനല്ല ഒരു കാരണമായിട്ട് തീർന്നിട്ടുള്ളത്. നിലവിലിപ്പം ആരുടെയും കർഷകരുടെ സഹകരണം ഇല്ലാന്നും പറയാൻ പറ്റില്ല. ഒരു കുറച്ചു ഭാഗം സഹകരിക്കൂല എന്നിരുന്നാലും ആരെയും നമ്മൾ വേർതിരിച്ചുകൊണ്ടോ ഒന്നും നമ്മൾ ചെയ്യാറില്ല. എല്ലാം ഭംഗിയായി ഇതുവരെയും പാടശേഖരത്തിന്റെ അതുപോലെ തന്നെ പച്ചക്കറി ക്ലസ്റ്ററിന്റെയും പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഉൽപാദനം, നമ്മൾ ഉൽപാദനം ഈ ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വില നിലവാരം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചീര ഉൽപ്പാദിപ്പിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അതിനോടൊപ്പം പല പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കും, അത് കൊണ്ടുപോയി വിൽക്കും. ആ വിൽക്കുന്നത് കുറച്ച് അധിക വിലക്ക് വിൽക്കും. ഇതെല്ലാം ഇപ്പം ചില ആളുടെ കാഴ്ചപ്പാട്. പക്ഷെ അത് ഒന്നും രണ്ടും ആൾക്കാർ ഇത് ചെയ്യുമ്പോൾ അതിന് നമ്മളൊരു കമ്മിറ്റി രൂപീകരിച്ചത് ചെയ്തില്ല. അടുത്ത നമ്മൾ കമ്മിറ്റി രൂപീകരിച്ചിട്ട് വില നിലവാരം നിശ്ചയിച്ചിട്ട് ചെയ്യും. എന്നിരുന്നാലും ചില കർഷകർ അതിനോടൊപ്പം തകരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഒരു ഏകീകരണ സ്വഭാവം ആരുടെയിടയിലും ചില സമയത്ത് ഉണ്ടാകുന്നില്ല. എന്നാലും പരാതികളൊന്നുമില്ല. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അതിൽ ചില ആൾക്കാർ കുറച്ച് കൂടുതൽ പൈസ വാങ്ങുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒരു സംശയമുണ്ട്. ചില ആൾക്കാർ പുറത്തുനിന്ന് സാധനം കൊണ്ടുവന്ന് വിപണനം നടത്തുന്നുണ്ട്. അതിനൊക്കെ തടയണ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സംവിധാനങ്ങളും ഇവിടെ രൂപപ്പെടുത്തിയിരുന്നു. ഒരു 2-3 വർഷം മുമ്പേ ഒരു ഏപ്രിൽ നമ്മളെ ഒരു കർഷകരില് ഒരു അംഗീകാരം എന്ന നിലയിൽ ഒരു ഏപ്രിൽ ഇട്ടുകൊണ്ടാണ് ആ വിപണനം നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ അതിൽ നിന്ന് നമ്മൾ മാറി. കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ടാഗ് ഒരു, കാരണം അതിൽ ചില പരാതികൾ ഈ ഗുണഭോക്താക്കൾ അതിനെ വാങ്ങിച്ചു പോകുന്നവർ ചില പരാതികൾ ഉന്നയിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആക്രത്തിലെ ആ ഒരു ഇതിലേക്ക് മാറിയത്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുറത്തുനിന്ന് സാധനം കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ള ആ ഒരു രീതി, പുറത്തുനിന്ന് സാധനം കൊണ്ടുവരുന്നോ എന്നുള്ള ആ രീതിയിൽ ചെയ്യുന്നതിനാണ് നമ്മൾ ഫോട്ടോ വെച്ച ഒരു ഐ കാർഡ് ഓരോ കർഷകന്റെയും കഴുത്തിലിട്ടുകൊണ്ട് ആ പച്ചക്കറികൾ വിപണനം നടത്തണമെന്നുള്ളത് തീരുമാനിച്ചിട്ടുള്ളത്. അത് ഈ പ്രാവശ്യം മുഴുവൻ കുറച്ച് കർഷകർ കൂടുതൽ അറ്റാഗ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമെന്നുള്ളത് പറയുന്നു. പുരുഷന് വരുമാനം ഏകദേശം പുരുഷന് എത്ര വരുമാനം കിട്ടും? ഞാൻ സാറോട് പറയും, ഞാൻ 25 പ്രാവശ്യത്തിന് 2.5 ലക്ഷം രൂപ പച്ചക്കറി കിട്ടും എന്ന് ഞാൻ പറയും. അപ്പോ ആനുകൂല്യങ്ങളും എല്ലാം കൂടി കർഷകർക്ക് നല്ല വരുമാനമുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഇത്രത്തന്നെ കൃഷി ചെയ്താൽ ഇത്ര വരുമാനമുണ്ട് എന്നുള്ളത് ഒറ്റവാക്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കാം. അപ്പൊ നമുക്ക് ഒരു 5 സെന്റിൽ ഒരു ചീര ഇട്ട് കഴിഞ്ഞാൽ ആ 5 സെന്റിൽ നിന്ന് എത്ര കിട്ടും ചീര പറിക്കാം എന്നുള്ള കണക്ക് നമ്മൾ പറയും. ആ 5 സെന്റിൽ നിന്ന് എത്ര കിട്ടും ചീരന്റെ വില കിട്ടും എന്നുള്ളത് നമുക്ക് പറയും. ഇത്രയും വർഷം 9 വർഷമായി നമ്മൾ 30 റുപ്യ കൂടി കെട്ടും ചീര കൊടുക്കും. 30 കെട്ടും 30 റുപ്യ 9, 29-ാമത്തെ വർഷം വയതിൽ 650-700 ഗ്രാം ചീര ഉണ്ടാവും. അപ്പൊ ചീരയിലും അതുപോലെ തന്നെ ഗുണനിലവാരത്തിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളായിരിക്കും വാങ്ങുന്നവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ചീരകൾ കുറച്ച് മെച്ചപ്പെട്ട കളറും അതിന്റെ ആ ഒരു രുചിയും ഇതെല്ലാം അതുകൊണ്ട് നമ്മൾ ചീര വാങ്ങാനുണ്ടാവും. ഞാൻ ഇന്നലെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അന്ന് സാറ് ചീര കേൾപ്പിച്ചപ്പോൾ ഞാൻ ചായ കിട്ടും ചായ കുടിച്ച് ഞാൻ മുമ്പിട്ട് നമ്മുടെ ചീര വരപ്പിച്ച് കിട്ടും. അപ്പൊ ഇന്നലെ 40 കെട്ട് ചീര നമ്മൾ കൊണ്ട് 1.5 മണിക്കൂർ എടുത്തിട്ട് ഇത് രമ്യയുടെ അരമണിക്കൂർ എടുത്തിട്ട് 40 കെട്ട് ചീര 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ചീര തേടി വന്നിട്ട് വാങ്ങിയിട്ട് പോകുന്ന രീതിയിലേക്ക്. അപ്പൊ നമ്മളൊരു മാർക്കറ്റിംഗിൽ ഒരു ഐഡിയ കാർഡും വെച്ച് ആ മാർക്കറ്റ് രീതിയും അതുപോലെ തന്നെ നമ്മൾ ഗുണനിലവാരമില്ല ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവരെ തന്നെയാണ് കൂടുതലും സാധനം പോവാന്നുള്ളതിന്റെ ഒരു തെളിവാണ് അതിനെ സംബന്ധിച്ച് പറയാൻ. എന്നാ നമ്മൾ ഉപയോഗിക്കുന്ന വിത്ത് ഹൈബ്രിഡ് വിത്തുകളാണ്. നമ്മൾ മുഴുവനും ഉപയോഗിക്കുന്ന ഹൈബ്രിഡ് വിത്തുകളാണ്. ഹൈബ്രിഡ് വിത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. അതല്ലെങ്കിൽ എല്ലാ കർഷകർക്കും ചിലപ്പോൾ അറിയില്ല. ചെറിയ വിലക്കുള്ള വിത്തുണ്ട്. 200 രൂപ മുതൽ 900 രൂപ വരെ 25 ഗ്രാമിന്റെ വിത്തുകളുണ്ട്. നമ്മൾ 900 രൂപയുടെ വിത്തുകളാണ് വാങ്ങിച്ചത്. നമ്മുടെ നാട്ടിൽ നല്ല ക്വാളിറ്റിയുടെ വിത്തുകളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. വേറെ കൂടുതൽ ചീരക്കൃഷിന്റെ പിന്നെ ഒരു ആരോഗ്യം, ചീരക്കൃഷി നമ്മൾ ചെയ്യുന്നത് എല്ലാവരും കോഴി വളമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ചീരക്കൃഷിക്ക് കോഴി വളമാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ചീരക്കൃഷിയിൽ ആദ്യം നമ്മൾ കുറച്ച് കോഴി വളം ഉൾപ്പെടുത്തി രാസവളം ഇല്ലാതെ കണ്ട് നമുക്ക് ഒരു പച്ചക്കറിയും ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. കുറച്ച് രാസവളം കൂടി ഉപയോഗിച്ച് അരവ് നമുക്ക് ഒരു 25 വയസ്സോ 35 വയസ്സിനുള്ളിൽ നമുക്ക് ചീര പറിക്കാൻ പഠിക്കുകയും പിന്നെ രണ്ടാമത് ഒരു രാസവളം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചീര വേഗം കാറ്റ് വളരും. പിന്നെ ഇപ്പോഴത്തെ ടെക്നോളജി എല്ലാം വെച്ചിട്ട് ഇപ്പം നാനോ യൂറിയ സ്പ്രേ, നാനോ വേറെ അടിവളം ഇല്ലെങ്കിൽ നാനോ യൂറിയ സ്പ്രേ ചെയ്താലും ചീരക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഗോമൂത്രം സ്പ്രേ ചെയ്താലും ചീര കാറ്റ് വളരും. ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മളിപ്പം നേരത്തെ പറഞ്ഞതുപോലെ വൃക്ഷായുർവേദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വൃക്ഷായുർവേദം ചീരക്ക് നല്ലതാണ്. ചീര ഉടനെ കഴിച്ച് വളർന്ന് വരും. അപ്പൊ ഇതെല്ലാം ചീര കിട്ടിയില്ലെങ്കിൽ നമ്മൾ കീടനാശിനി രാസകീടനാശിനി ആരും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആരോട് നമ്മൾ ഇനാം പറയാറുണ്ട് നിങ്ങൾ ഇതിൽ ഈ രാസകീടനാശിനിന്റെ അംശങ്ങൾ കാണിച്ചു തന്നെ 100,000 ഇല്ല, നമ്മളിപ്പം 100,000 രൂപ നമ്മൾ നിങ്ങൾക്ക് തരുന്നു. അങ്ങനെ പറഞ്ഞ് വെല്ലുവിളിക്കലാണ് നമ്മൾ നമ്മളിപ്പോൾ കീടനാശിനി അടിക്കണം. പക്ഷെ എന്താന്ന് വെച്ചാൽ ചെറുതായി വരുമ്പം തന്നെ അത് മേലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ആ പുഴുവായിരിക്കുന്നതിന് ചെറിയ അത് കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരം ഡോസ് കുറഞ്ഞ് ചില ആളുകളായിട്ട് അത് നമ്മളും അടിക്കാറുണ്ട്. പിന്നെ നമ്മൾ പൂക്കുന്നത് ആകട്ടോ അതുപോലെ തന്നെ കീടനാശിനി. ഇപ്പൊ നമ്മൾ ജൈവിക്കുക എന്ന് കിട്ടുന്ന പിന്നെ ചൂടോ മുണസ് അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇത് മഗ്നീഷ്യം അടിക്കുന്നത് ഇതെല്ലാം നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ആൾക്കാർക്കും വിഷം അടിക്കുന്ന പറ്റില്ല. ഒരു കാരണം വെച്ചാലും അതിനെപ്പറ്റി ചിന്തിക്കുന്ന പറയാനല്ലോ.
0: ടാഫ്കോസിന്റെ നേതൃത്വത്തിൽ മുയ്യം വയലിൽ സംഘടിപ്പിച്ച കർഷക സദസ്സിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനം അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.

0: പൊതുവിൽ മണ്ണരയെ ഉപയോഗിച്ച് പാഴ്വസ്തുക്കളെ കൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ജൈവവളമാക്കുന്നതിനെയാണ് മണ്ണര കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. രാസവളങ്ങളുടെ കടന്നാക്രമണം കാരണം നമ്മുടെ മണ്ണ് ഇന്ന് ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മണ്ണിന്റെ യൗവനം വീണ്ടെടുക്കാൻ അനുയോജ്യമായ ജൈവവളമാണ് മണ്ണര കമ്പോസ്റ്റ്. 2.5x5 മീറ്റർ എന്ന അളവിൽ മണ്ണിൽ കുഴിയെടുത്ത് അടിഭാഗത്ത് തൊണ്ടുകൾ ഒരു പാളിയാക്കി മലർത്തിവെക്കുക. തൊണ്ടുകൾ ചെറുതായി നനയ്ക്കണം. അതിനുമീതെ നിരപ്പിൽ നിന്നും 30 സെന്റിമീറ്റർ ഉയരത്തിൽ ജൈവമാലിന്യവും കാലിവളവും 8:1 എന്ന അനുപാതത്തിൽ നിരത്തണം. നിത്യവും വെള്ളമൊഴിക്കുന്നതുകൊണ്ട് മാലിന്യങ്ങൾ ഭാഗികമായി വിഘടിക്കും. 10 മുതൽ 15 ദിവസത്തെ ഭാഗിക വിഘടനത്തിന് ശേഷം 1.5 മുതൽ 1 കിലോ എന്ന അളവിൽ മണ്ണരകളെ നിക്ഷേപിക്കണം. ഓലയോ ചണച്ചാക്കോ ഉപയോഗിച്ച് കമ്പോസ്റ്റ് മൂടുക. 45 മുതൽ 50 ദിവസങ്ങൾക്കുള്ളിൽ കമ്പോസ്റ്റ് തയ്യാറാവും. നേരിട്ടുള്ള സൂര്യപ്രകാശവും മഴയും തടയണം. കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നതിനായി കുഴിയിൽ നിന്നും നീക്കം ചെയ്ത സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിൽ 2 മുതൽ 3 മണിക്കൂർ വരെ വെക്കണം. തുടർന്ന് മുകളിൽ നിന്നും നീക്കം ചെയ്ത കമ്പോസ്റ്റിനെ തണലിൽ ഉണക്കി അരിച്ച് ഉപയോഗിക്കാം. മറ്റ് കമ്പോസ്റ്റ് രീതികളെ അപേക്ഷിച്ച് മണ്ണര കമ്പോസ്റ്റിന്റെ മെച്ചം ഇവ ഏകദേശം 30 മുതൽ 35 ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാകുമെന്നുള്ളതാണ്. തദ്ദേശീയ ഇനങ്ങളായ മണ്ണരകൾ ഉപയോഗിച്ചുള്ള മണ്ണരവളം ഏറെ ഫലപ്രദമാണ്. ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള 2500 മണ്ണരകളിൽ 300-ൽ അധികം മണ്ണര ഇനങ്ങൾ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടുണ്ട്. മണ്ണര ഇനങ്ങളുടെ വ്യത്യസ്തത വ്യത്യസ്ത മണ്ണിനെ ആശ്രയിച്ചിരിക്കും. അതിനാൽ പ്രാദേശികമായി ലഭിക്കുന്ന മണ്ണരകൾ അതത് സ്ഥലത്തുനിന്ന് മണ്ണര വളർത്താനായി തിരഞ്ഞെടുക്കലാണ് ആദ്യ പണി. മറ്റെങ്ങുനിന്നും മണ്ണരകൾ ഇറക്കുമതി ചെയ്യേണ്ടതില്ല. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മണ്ണരകളാണ് പെരിയോണിക്സ് എക്സ്കവെറ്റസ്, ലെപിറ്റോ മൗറിറ്റി എന്നിവ. ഇവയെ വളർത്തി ലളിതമായ രീതിയിലൂടെ കമ്പോസ്റ്റിങ്ങിന് ഉപയോഗിക്കാം. കോൺക്രീറ്റ് വളയങ്ങളിലും ഏതെങ്കിലും പെട്ടികളിലും വളർത്താവുന്നതാണ്. മണ്ണരകളെ ശേഖരിക്കുന്നതും ഒരു കലയാണ്. ഇരകളുള്ള മണ്ണ് ആദ്യം കണ്ടെത്തണം. മണ്ണിനു മുകളിൽ അവയുടെ വിസർജ്യങ്ങൾ നോക്കി സാന്നിധ്യം കണ്ടെത്താവുന്നതാണ്. 1 കിലോ ശർക്കര, 1 കിലോ പുതിയ ചാണകം എന്നിവ 2 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആ മിശ്രിതം പ്രദേശത്ത് മേൽമണ്ണിൽ തളിക്കുക. ഇവയെ വൈക്കോൽ കൂനയാൽ മൂടണം. അതിനു മുകളിൽ പഴയ ചാക്ക് വിരിക്കുക. 20 മുതൽ 30 ദിവസം വരെ വെള്ളം തളിക്കൽ തുടരണം. എപ്പിഗേക്, അനസിക് എന്നിങ്ങനെയുള്ള വിരകൾ അവിടെ പിന്നീട് കണ്ടു തുടങ്ങും. ഇവയെ ശേഖരിച്ച് ഉപയോഗിക്കാം. മതിയായ അളവിലുള്ള കുഴി സ്ഥല സൗകര്യമനുസരിച്ച് പിന്നാമ്പുറത്തോ തോട്ടത്തിലോ വയലിലോ ആകാം. ഒറ്റക്കുഴി, ഇരട്ടക്കുഴി അഥവാ കല്ലും സിമെന്റും കൊണ്ട് നിർമ്മിച്ച് ജലനിർഗമന മാർഗങ്ങളുള്ള ടാങ്കുകളും ആകാം. ഏറ്റവും ലളിതവും സൗകര്യമുള്ളതുമായ കുഴി 2 മീറ്റർ × 1 മീറ്റർ × 0.75 മീറ്റർ എന്നിങ്ങനെ അളവിലുള്ളതാണ്. ലഭ്യമാകുന്ന ജൈവവളം കാർഷിക അവശിഷ്ടങ്ങളുടെ തോതനുസരിച്ചുള്ള കുഴികളാണ് നിർമ്മിക്കേണ്ടത്. പുഴുക്കളെ, ഉറുമ്പുകൾ ആക്രമിക്കുന്നത് തടയാൻ കുഴികളുടെ ചുമരുകളുടെ മധ്യത്തിൽ ജലം സംഭരിച്ചു വയ്ക്കാൻ സംവിധാനം വേണം. 4 അറകളുള്ള സംവിധാനത്തിന്റെ മേന്മ ഒരറയിൽ നിന്ന് കമ്പോസ്റ്റ് വളത്തോടൊപ്പം മണ്ണരകളെ നേരത്തെ പ്രോസസ്സ് ചെയ്ത അവശിഷ്ടങ്ങളുള്ള അറയിലേക്ക് തുടരെ നീക്കിക്കൊണ്ടിരിക്കാം എന്നുള്ളതാണ്. ഇനി എങ്ങനെ വെർമി ബെഡ് നിർമ്മിക്കാം എന്ന് നോക്കാം. പൊടിച്ച ചുടുകല്ല്, പരുക്കൻ മണ്ണ് എന്നിവ 5 സെന്റിമീറ്റർ കനത്തിൽ പാകി അതിനു മുകളിൽ 15 മുതൽ 20 സെന്റിമീറ്റർ കനത്തിൽ നന്നായി ഈർപ്പമുള്ള പശ്ചിമരാശി മണ്ണ് പൂശുക. ഇതാണ് ശരിക്കുമുള്ള വേമി ബെഡ് അടുക്ക്. ഇതിലേക്ക് മണ്ണരകളെ നിക്ഷേപിക്കണം. സത്യത്തിൽ അവയുടെ വീടായി ഇതിനെ കാണാം. 2 മീറ്റർ × 1 മീറ്റർ × 0.75 മീറ്റർ ആകൃതിയിലുള്ള കമ്പോസ്റ്റ് കുഴിയിൽ 15 മുതൽ 20 സെന്റിമീറ്റർ കനത്തിലുള്ള വേമി ബെഡ് ഉണ്ടെങ്കിൽ അവിടെ 150 മണ്ണരകളെ നിക്ഷേപിക്കാം. വേമി ബെഡിനു മുകളിൽ പുതിയ ചാണകം കൈ നിറയെ വിതരണം. അതിനു മുകളിൽ 5 സെന്റിമീറ്റർ കനത്തിൽ ഉണക്കിയ ഇലകൾ, അതിലും മികച്ചത് അരിഞ്ഞ ജൈവാവശിഷ്ടങ്ങൾ, വൈക്കോൽ, ഉണക്കപ്പുല്ല് എന്നിവയാണ്. അടുത്ത 30 ദിവസം ആവശ്യമുള്ളപ്പോഴെല്ലാം വെള്ളം നനച്ചു കൊടുക്കണം. ഈ തട്ട് ഉണങ്ങിയതോ നനഞ്ഞു ചീഞ്ഞതോ ആകരുത്. തുടർന്ന് കുഴി തെങ്ങോലയോ പനയോലയോ അഥവാ പഴയ ചാക്കുകൊണ്ടോ മൂടി പക്ഷികളിൽ നിന്നും സംരക്ഷിക്കണം. കുഴികളിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മൂടരുത്. അവ സൂര്യപ്രകാശം നന്നേ തടയും. ആദ്യ 30 ദിവസത്തിന് ശേഷം നനഞ്ഞ ജൈവാവശിഷ്ടങ്ങൾ മൃഗങ്ങളുടെയോ അഥവാ അടുക്കളാവശിഷ്ടങ്ങളോ ഹോട്ടൽ വയൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളോ ഉപയോഗിച്ച് 5 സെന്റിമീറ്റർ കനത്തിൽ അടുക്കി വെക്കണം. ഇത് ആഴ്ചയിൽ 2 തവണ ആവർത്തിക്കാം. ഈ അവശിഷ്ടങ്ങൾ നിശ്ചിത ഇടവേളകളിൽ പിക്കാക്സ് അഥവാ മൺകോരി ഉപയോഗിച്ച് ഇളക്കിയിടാം. കുഴികളിൽ ശരിക്കും ഈർപ്പം നിലനിർത്താനായി കൃത്യമായി നനച്ചു കൊടുക്കണം. വരണ്ട കാലാവസ്ഥയാണെങ്കിൽ നന്നായി നനയ്ക്കണം. കമ്പോസ്റ്റ് കടുത്ത ബ്രൗൺ നിറമായി ശരാശരി ഇളകി നുറുങ്ങിക്കാണപ്പെടുമ്പോൾ വളം തയ്യാറായി എന്ന് പറയാം. കറുത്ത് തരികൾ പോലെ ഭാരം കുറഞ്ഞ ജൈവാംശം നിറഞ്ഞതാണിത്. ഏകദേശം 60 മുതൽ 90 ദിവസത്തിൽ കമ്പോസ്റ്റ് തയ്യാറായി എന്ന് മണ്ണിരയുടെ വിസർജ്യം തട്ടിനു മുകളിൽ കാണപ്പെടുന്നതിലൂടെ മനസ്സിലാക്കാം. കുഴിയിൽ നിന്ന് കമ്പോസ്റ്റ് വളം ഉപയോഗത്തിനെടുക്കാവുന്നതാണ്. കമ്പോസ്റ്റിൽ നിന്ന് ഇരകളെ വേർതിരിക്കുന്നതിന് തട്ടുകൾ ഒഴിക്കുന്നതിന് 3 ദിവസം മുൻപ് വെള്ളമൊഴിക്കുന്നത് നിർത്തണം. ഇതിനാൽ 80% വരെ ഇരകൾ തട്ടിനടിയിലേക്ക് പോകും. അരിപ്പകളിലൂടെയും ഇരകളെ വേർതിരിക്കാവുന്നതാണ്. മണ്ണിരകളും ദ്രവിക്കാതെ കട്ടിയുള്ള വസ്തുക്കളും അരിപ്പയിൽ അവശേഷിക്കും. ഇവയെ തട്ടിലേക്ക് തിരികെ ഇട്ട ശേഷം അരിക്കൽ തുടരാം. കമ്പോസ്റ്റിന് മണ്ണിന്റെ മണമായിരിക്കും. മറ്റേതെങ്കിലും ദുർഗന്ധമുണ്ടായാൽ അതിനർത്ഥം അഴുകൽ അതിന്റെ പൂർണ്ണതയിൽ എത്തിയില്ല എന്നാണ്. ബാക്ടീരിയയുടെ പ്രവർത്തനം അപ്പോഴും തുടരുന്നുണ്ട്. പുഴുങ്ങിയ മണമുണ്ടെങ്കിൽ പൂപ്പിന്റെ സാന്നിധ്യം അഥവാ അധികം ചൂടായതാണ് കാരണം. ഇത് നൈട്രജന്റെ നഷ്ടം വരുത്തും. ഇങ്ങനെയുണ്ടായാൽ അവശേഷിക്കുന്നവയെ നന്നായി വായു കൊള്ളിക്കുക, അല്ലെങ്കിൽ കൂടുതൽ നാരുകളുള്ള വസ്തുക്കൾ ചേർത്ത് വീണ്ടും പ്രക്രിയ തുടരുക. അതിനുശേഷം കമ്പോസ്റ്റ് അരിച്ച് പാക്ക് ചെയ്യാം. നിർമ്മിച്ചെടുത്ത വസ്തു വെയിലത്ത് കോനിയായി വെക്കണം. അതിനുള്ളിലെ പുഴുക്കൾ താഴേക്ക് വലിഞ്ഞു മാറിക്കൊള്ളും. 2-4 കുഴികളുള്ള സംവിധാനത്തിലാണെങ്കിൽ ആദ്യ അറയിൽ വെള്ളമൊഴിക്കുന്നത് നിർത്തണം. പുഴുക്കൾ അവിടെ നിന്ന് മറ്റൊരറയിലേക്ക് മാറും. ഇതിലൂടെ ഒരു പ്രത്യേക ക്രമത്തിൽ പുഴുക്കൾക്കാവശ്യമായ അന്തരീക്ഷാവസ്ഥ നിലനിർത്താം. അതുപോലെ വിളവെടുക്കുന്നതും ചാക്രികമായി തുടരാം. മണ്ണിരകളെ സംബന്ധിച്ച് ജൈവാവശിഷ്ടങ്ങളെ വളരെ വേഗം വിഘടിപ്പിക്കാനുള്ള കഴിവുണ്ട്. നല്ല ഘടനയുള്ള വിഷാംശമില്ലാത്ത വളം ഇതിലൂടെ ലഭിക്കും. ഉയർന്ന സാമ്പത്തിക മൂല്യം തരുന്നതുകൂടാതെ ചെടികളുടെ വളർച്ചയ്ക്ക് നല്ല കണ്ടീഷണറായും ഇവ പ്രവർത്തിക്കുന്നു. കൂടാതെ നല്ല ധാതു സന്തുലനം നൽകുന്നു, പോഷകലഭ്യത മെച്ചപ്പെടുത്തുന്നു. നല്ലൊരു കോംപ്ലക്സ് ഫെർട്ടിലൈസർ വളവും കൂടിയാണ്. രോഗനിദാന സൂക്ഷ്മാണുജീവികളെ ഇല്ലായ്മ ചെയ്യാനും വളം സഹായിക്കും. ഇക്കാര്യത്തിൽ കമ്പോസ്റ്റിംഗിൽ നിന്നും വലിയ വ്യത്യാസമില്ല. അവശിഷ്ടങ്ങൾ നിർമാർജനം ചെയ്യുക എന്ന വലിയ പാരിസ്ഥിതിക പ്രശ്നത്തിന് പരിഹാരം കൂടിയാണ് കമ്പോസ്റ്റ് വളനിർമ്മാണം. പ്രക്രിയ പൂർത്തിയാക്കേണ്ട ആവശ്യം കൂടി വരുന്നില്ല. നിർധനർക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും കുടിൽ വ്യവസായമായി ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. തരക്കേടില്ലാത്ത വരുമാനം നൽകുന്ന തൊഴിലാണ്. ഗ്രാമംതോറും തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർ, സ്ത്രീകൾ, സഹകരണ സംഘങ്ങൾ എന്നിവ രൂപീകരിച്ച് മണ്ണിര വളനിർമ്മാണം തുടങ്ങിയാൽ ഗ്രാമീണർക്ക് തന്നെ നിർദ്ദിഷ്ട തുകകൾക്ക് വിറ്റ് വരുമാനമുണ്ടാക്കാം. ചെറുപ്പക്കാർക്ക് ഒരു തൊഴിൽ, ഒരു വരുമാനം എന്നതു മാത്രമല്ല, മികച്ച മേന്മയുള്ള ജൈവവളം സമൂഹത്തിന് നൽകി നല്ല കാർഷിക രീതി നിലനിർത്താനും കഴിയും. കർഷകരുടെ അനുഭവങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.
2: പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ സഭ പാസാക്കി. പാർലമെന്റ് ഇന്ന് പാസാക്കിയ ഖനി ധാതു ഭേദഗതി ബിൽ ഒരു സംസ്ഥാനത്തിന്റെയും അവകാശങ്ങൾ കവർന്നെടുക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ബില്ലിന്മേലുള്ള കേരളത്തിന്റെ എതിർപ്പ് കേന്ദ്രത്തെ അറിയിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ഡൽഹി ചുവപ്പുകോട്ടയിൽ 11 പേരുടെ മരണത്തിനിടയാക്കിയ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ അൽഖയ്ദ അനുബന്ധ സംഘടനയെന്ന് UN രക്ഷാസമിതി. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 മണിക്ക് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യദിനമായ മറ്റന്നാൾ ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കുമെന്ന പ്രത്യേകതയും ഇക്കുറിയുണ്ട്. ആഘോഷ പരിപാടിയുടെ ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് നടന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹർഘർ തിരംഗയുടെ ഭാഗമായ തിരംഗായാത്രകളും ദേശസ്നേഹം ഉണർത്തുന്ന മറ്റു പരിപാടികളും രാജ്യത്ത് പുരോഗമിക്കുകയാണ്. ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ ത്രിവർണ പതാക ഉയർത്തി. ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ ദേശസ്നേഹവും അഭിമാനബോധവും വർദ്ധിപ്പിക്കാൻ ഹർഘർ തിരംഗയിലൂടെ സാധിച്ചതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡ, എസ് ജയശങ്കർ തുടങ്ങിയവരും ത്രിവർണ പതാക ഉയർത്തി പ്രചാരണ പരിപാടിയുടെ ഭാഗമായി. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ജൂലൈ 20 ആരംഭിച്ച സമ്മേളന കാലയളവിൽ 19 ദിവസമാണ് സഭ ചേർന്നത്. പൊതുപരീക്ഷാ ക്രമക്കേട് തടയുന്നതിനുള്ള ഭേദഗതി ബിൽ, വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമാക്കുന്ന ഭേദഗതി ബിൽ, കേരളം പുനർനാമകരണ ബിൽ തുടങ്ങി സുപ്രധാന ബില്ലുകൾ പാർലമെന്റ് പാസാക്കി. വിദേശ സംഭാവന നിയന്ത്രണ ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്കും സഭ വേദിയായി. എന്നാൽ നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധം, അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്താൽ സമ്മേളന കാലയളവിലുടനീളം പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു. വർഷകാല സമ്മേളനത്തിൽ പാർലമെന്റിലെ ചർച്ചകളിൽ നിന്ന് പ്രതിപക്ഷം ഓടിയൊളിക്കുകയായിരുന്നുവെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു. ചർച്ചകൾക്ക് സർക്കാർ തയ്യാറായിരുന്നുവെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ പാസാക്കിയെങ്കിലും അതിലൊന്നിൽ മാത്രമാണ് ഇരുസഭകളിലും ചർച്ച നടന്നത്. ലോക്സഭ 19%, രാജ്യസഭ 39% മാത്രം പ്രവർത്തനക്ഷമതയാണ് വർഷകാല സമ്മേളനത്തിൽ കാഴ്ചവച്ചതെന്നും അദ്ദേഹം അറിയിച്ചു.
1: ഓപ്പോസിഷൻ ഡിസ്കഷൻസ് ഭാഗ് രഹിത പാർലമെന്ററി ഡെമോക്രസി മേ ഓപ്പോസിഷൻ ഡിസ്കഷൻ കെ ലിയേ ഡിമാൻഡ് കർത്തേ ഹൈ ഓർ സർക്കാർ ഉസ്കാ ജവാബ് ദേതേ ഹൈ യേ തരീകാ ഹോതാ ഹൈ ക്യോകി ലോഗോ നേ ഹംകോ ചുനാ ദേശ് സേവാ കെ ലിയേ തോ പഹലി ബാർ യേ ദൃശ്യ ദേഖ്നേ കോ മിലാ കെ സർക്കാർ ഖുദ് കഹ് രഹേ ഹൈ കി ഹം ഡിസ്കഷൻ ചാഹ്തേ ഹൈ ഓർ ഓപ്പോസിഷൻ ബഹാനാ ബനാ കർകെ ഡിസ്കഷൻ സേ ഭാഗ് രഹേ ഹൈ തോ യേ ലോക്തന്ത്ര കെ ലിയേ വിശേഷ കർകെ സംസദീയ ലോക്തന്ത്ര കെ ലിയേ ഠീക് നഹീ ഹൈ.
2: പാർലമെന്റ് ഇന്ന് പാസാക്കിയ ഖനി ധാതു ഭേദഗതി ബിൽ ഒരു സംസ്ഥാനത്തിന്റെയും അവകാശങ്ങൾ കവർന്നെടുക്കുന്നില്ലെന്നും സംസ്ഥാനങ്ങളുടെ വരുമാന ഘടനയെ ബാധിക്കില്ലെന്നും കേന്ദ്ര കൽക്കരി ഖനി മന്ത്രി ജി കിഷൻ റെഡ്ഡി. പ്രധാന ധാതുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ഭേദഗതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഖനന മേഖലയിൽ കൂടുതൽ നിക്ഷേപവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതിനായി സംയോജിത സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഖനന മേഖലയിൽ നിന്നുള്ള സംസ്ഥാനങ്ങളുടെ വരുമാന വിഹിതം 65% നിന്ന് 85% വർദ്ധിച്ചിട്ടുണ്ടെന്നും ശ്രീ കിഷൻ റെഡ്ഡി വ്യക്തമാക്കി. അതേസമയം ഖനി ധാതു ഭേദഗതി ബില്ലിനെതിരായ കേരളത്തിന്റെ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതി നടപ്പാക്കുന്നതിനായി ധാരണാപത്രം ഒപ്പിടാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ കുടുംബത്തിന് പുതിയ വീട് നിർമ്മിച്ചു നൽകുമെന്നും നഷ്ടപരിഹാരവും കുടുംബത്തിലെ ഒരാൾക്ക് ജോലിയും നൽകുന്നതിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കടലിൽ കാണാതാകുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുന്നതിനായി പുതിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അടിയന്തരമായി തയ്യാറാക്കാൻ ഫിഷറീസ് വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പുകളും പുരസ്കാരങ്ങളും രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. സംഗീതം, നൃത്തം, നാടകം, നാടോടി ഗോത്രകലകൾ തുടങ്ങിയവയിലെ മികച്ച സംഭാവനകൾ മാനിച്ചാണ് 100-ലേറെ കലാകാരന്മാർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ആധുനിക ഇന്ത്യയുടെ പ്രതിഭാശേഷിയെയും സമർപ്പണ മനോഭാവത്തെയുമാണ് പുരസ്കാര ജേതാക്കൾ പ്രതിഫലിപ്പിക്കുന്നതെന്ന് രാഷ്ട്രപതി ചടങ്ങിൽ പറഞ്ഞു.
4: भारत एक ऐसे संस्कृति संपन्न देश है. ये थोड़ा अलग है, विश्व अलग एक पृथ्वी, ये जोड़ों से जुड़ी हुई है. भारत जैसे भाषाएं, जैसे पहनावा, खान पान जैसे अलग अलग है, ऐसे संस्कृति, ऐसे नृत्य संगीत, हर चीज अलग है. विविधता और एकता का ये संबंध हमारी कलाकारों की सबसे बड़ी शक्तियां है.
2: ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ കേസുകൾ കെട്ടിക്കിടക്കുന്നതിൽ സുപ്രീംകോടതി ആശങ്ക രേഖപ്പെടുത്തി. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായി റീജിയണൽ സർക്യൂട്ട് ബെഞ്ചുകൾ സ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സംസ്ഥാന ജില്ലാ ഉപഭോക്തൃ കമ്മീഷനുകളുടെ പെർഫോമൻസ് ഓഡിറ്റ് നടത്താനും നിർദ്ദേശമുണ്ട്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ നാളെ രാത്രി 9:30 തിരുവനന്തപുരത്ത് നടക്കും. ഓഗസ്റ്റ് 15 പുലർച്ചെ 1 മണിവരെയാണ് പരിപാടി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
5: രാത്രിയിലെ പൊതുയിടങ്ങൾ സ്ത്രീകളുടേതുമാണെന്ന സാമൂഹിക ബോധം ശക്തിപ്പെടുത്തുകയും സ്ത്രീകളുടെ സുരക്ഷയും സഞ്ചാര സ്വാതന്ത്ര്യവും ഉറപ്പാക്കുകയുമാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. വനിതാ ബുള്ളറ്റ് റൈഡേഴ്സിന്റെ റാലിയോടെ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജ് ജംഗ്ഷൻ മുതൽ ആയുർവേദ കോളേജ് ജംഗ്ഷൻ വരെയുള്ള പാതയിൽ വിവിധ കലാകായിക പരിപാടികൾ നടക്കും. 30 വനിതാ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, സ്ത്രീകൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള വാൾ ഓഫ് ഫ്രീഡം, സ്ത്രീ സുരക്ഷാ ആപ്പുകളുടെയും ഹെൽപ്പ് ലൈനുകളുടെയും പ്രദർശനം, ഷീ ടീം സംവിധാനം എന്നിവയും ഉണ്ടാകും. ഭക്ഷണശാലകളും രാത്രി ചന്തയും ഒരുക്കും.
2: ഡൽഹി ചുവപ്പുകോട്ടയിൽ 11 പേരുടെ മരണത്തിനിടയാക്കിയ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ അൽഖയ്ദ അനുബന്ധ സംഘടനയെന്ന് യു.എൻ രക്ഷാസമിതി. കഴിഞ്ഞ നവംബറിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ അൽഖയ്ദ ഉപസംഘടനയായ AQIS ആണെന്ന് രക്ഷാസമിതിയുടെ ഭീകരവാദ നിരീക്ഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. വികേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളിലൂടെ പ്രാദേശിക ഭീകരവാദ സംഘടനയായി AQIS വളർന്നുവരികയാണെന്നും ബംഗ്ലാദേശിൽ സ്വാധീനമുറപ്പിക്കാൻ സംഘടന ശ്രമിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. നൈജീരിയയിൽ നടന്ന കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം നേടി ഇന്ത്യ. Under-23 സീനിയർ വിഭാഗങ്ങളിലായി 13 സ്വർണവും 8 വെള്ളിയും 14 വെങ്കലവുമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന രാജ്യത്തിന് കോമൺവെൽത്ത് ഫെൻസിംഗ് ഫെഡറേഷൻ നൽകുന്ന വിൽക്കിൻസൺസ് സ്ക്വാഡ് ട്രോഫിയും ഇന്ത്യ കരസ്ഥമാക്കി. രാജസ്ഥാനിൽ ഏകീകൃത സിവിൽ കോഡ് കരട് ബില്ലിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. വിവാഹം, പിന്തുടർച്ചാവകാശം, ജീവനാംശം, ലിവിംഗ് ഇൻ ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഏകീകൃത വ്യവസ്ഥകൾ കൊണ്ടുവരാനാണ് നിർദ്ദിഷ്ട നിയമനിർമ്മാണം ലക്ഷ്യമിടുന്നത്. എൺപതാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാത്രി 7 രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. സമ്മേളന കാലയളവിൽ 12 ബില്ലുകൾ സഭ പാസാക്കി. പാർലമെന്റ് ഇന്ന് പാസാക്കിയ ഖനി ധാതു ഭേദഗതി ബിൽ ഒരു സംസ്ഥാനത്തിന്റെയും അവകാശങ്ങൾ കവർന്നെടുക്കില്ലെന്ന് കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ബില്ലിന്മേലുള്ള കേരളത്തിന്റെ എതിർപ്പ് കേന്ദ്രത്തെ അറിയിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സംസ്ഥാന മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. ഡൽഹി ചുവപ്പുകോട്ടയിൽ 11 പേരുടെ മരണത്തിനിടയാക്കിയ കാർ ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ അൽഖയ്ദ അനുബന്ധ സംഘടനയെന്ന് യു.എൻ രക്ഷാസമിതി. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 35 മെഡലുകളുമായി ഓവറോൾ കിരീടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: മധുര നിമിഷങ്ങൾ ഇനി കൂടുതൽ മധുരമാക്കാം. കേക്ക് വേൾഡ് മട്ടന്നൂരിനൊപ്പം പിറന്നാൾ, വിവാഹം, വാർഷികം തുടങ്ങി എല്ലാ ആഘോഷങ്ങൾക്കും മനോഹരമായ കസ്റ്റം കേക്കുകൾ, വിവിധ ബേക്കറി വിഭവങ്ങൾ, രുചികരമായ സ്നാക്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ. ഗുണനിലവാരത്തിലും രുചിയിലും എന്നും വിശ്വാസത്തിന്റെ പേര് കേക്ക് വേൾഡ് മട്ടന്നൂർ പുന്നാട്. ഓരോ നിമിഷവും മധുരമാക്കുന്ന നിങ്ങളുടെ സ്വന്തം ബേക്കറി. ഫോൺ 7306481521 6238180381.
1: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
2: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
1: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
2: ഫോൺ 9496420880 8111933600.
1: സി എം വിസ്താര നെല്ലൂന്നി.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
2: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
1: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026,
2: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: పాడిను మౌనం.
1: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇനി അധികം ചിലവാക്കേണ്ടതില്ല. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമായി എല്ലാത്തരം വസ്ത്രങ്ങളും ആകർഷകമായ കുറഞ്ഞ വിലയിൽ ലഭ്യമാണ്. ദൈനംദിന ഉപയോഗത്തിനും ആഘോഷങ്ങൾക്കും വിവാഹങ്ങൾക്കും അനുയോജ്യമായ മികച്ച വസ്ത്രങ്ങളുടെ വിശാല ശേഖരം. കുറഞ്ഞ വിലയിൽ കൂടുതൽ നേടൂ. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ഓർമ്മ മാർജിൻ ഫ്രീ ടെക്സ്റ്റൈൽസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ.

0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ വളയത്തിലേക്ക് സ്വാഗതം. വളയത്തിൽ നമ്മോടൊപ്പം ഇന്നൊരു അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. 20 വർഷക്കാലമായിട്ട് ഡ്രൈവർ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തോ.
1: ശരി, എന്റെ പേര് ശ്രീധരനാണ്. പെരിഞ്ചേരി ആയിരുന്നു സ്വദേശം. ഇപ്പം താമസിക്കുന്നത് കൈതേരിയാണ്.
0: കൈതേരിയിലേക്ക് മാറിയിട്ട് ഇപ്പൊ എത്ര വർഷമായി?
1: ഇപ്പോ ഒരു 10-12 വർഷത്തോളമായി.
0: അപ്പൊ ഈ ഒരു ഡ്രൈവർ മേഖലയിലേക്ക് വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാലമായി അല്ലേ?
1: അതെ, ഒരുപാട് കാലമായി ഡ്രൈവർ മേഖലയിൽ.
0: 20 വർഷക്കാലമായി. എങ്ങനെയായിരുന്നു ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വന്നത്?
1: കടന്നു വന്നത് എൻ്റെ കുടുംബമൊക്കെ ഒരു കാർഷിക മേഖലയിലുള്ള ഒരു കുടുംബമായിരുന്നു. കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ മേഖലയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ കാർഷിക മേഖലയിൽ പാടശേഖര സമിതിൻ്റെ ടില്ലറിലും ആദ്യം എടുത്തിട്ടുണ്ട്. ടില്ലർ ഡ്രൈവറായിട്ട് തന്നെ കുറേ കാലം അതുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നീട് ഈ കൃഷിയെല്ലാം നിന്നപ്പോൾ അതെല്ലാം മാറി ഞാൻ വീണ്ടും ഈ ഓട്ടോ ഡ്രൈവറായി കുറേ കാലം ഉരുവച്ചാൽ ടൗണിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്തത്.
0: ആദ്യമായിട്ട് അവിടെയാണ് ഡ്രൈവിംഗ് മേഖലയിലുള്ള തുടക്കം?
1: തുടക്കം അവിടെയാണ്. പിന്നീടാണ് ഞാൻ ആ ഓട്ടോയിൽ നിന്ന് മാറി പിന്നെ ഗുഡ്സ് ഓട്ടോയിലേക്ക് മാറിയത്. കുറച്ചും കൂടി ഡെവലപ്പ് ആവുകയെന്നുള്ളത് മാത്രമാണ് പണി, കുറച്ചും കൂടി കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം.
0: അങ്ങനെയാണ് ഈ ഒരു
1: ഗുഡ്സ് ഓട്ടോയിലേക്ക്
0: മാറിയത്. അപ്പോൾ ആദ്യത്തെ ഓട്ടോ എന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള ഒരു വാഹനമായിരുന്നു?
1: സ്വന്തമായിട്ടായിരുന്നു അത്. പിന്നെ കുറച്ച് പഴയ വാഹനമായിരുന്നു,
0: സെക്കൻഡ് ഹാൻഡ് എടുത്തായിരുന്നു.
1: അതുകൊണ്ട് അത് മാറ്റിയപ്പോൾ ഞാൻ പിന്നെ ഗുഡ്സ് സ്വന്തമായിട്ടൊരു വാഹനം പറയും, അതും സെക്കൻഡ് ഹാൻഡ് തന്നെയാണ് എടുത്തത്.
0: അപ്പം അങ്ങനെ ഗുഡ്സിലേക്ക് കടന്നു.
1: ഗുഡ്സിലേക്ക് മാറി.
0: എങ്ങനെയുണ്ട് ആ ഒരു ഗുഡ്സ് മേഖലയിലേക്ക് വന്നപ്പോൾ?
1: വന്നപ്പോൾ നല്ല ഇമ്പ്രൂവ് ഉണ്ടായിരുന്നു, നല്ലൊരു മെച്ചം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളെ ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഒരു 10-15 വണ്ടി അവിടെ ഉണ്ട്. അതിനെ താങ്ങാവുന്നൊരു ടൗണൊന്നും അല്ല ഉരുവച്ചാൽ. ഇപ്പോൾ ആ എലഗൻഡി, അതുപോലെ പിന്നെ മലബാർ, അതെല്ലാം അത് ആ രണ്ട് സ്ഥാപനത്തെ ആശ്രയിച്ചാണ് മിക്ക തൊഴിലുമാണ് നമ്മളെ തൊഴിൽ മേഖല ഇപ്പോൾ ഉള്ളത്. അവരെ സിമെൻറ്റും കമ്പിയും അതെല്ലാം കൊണ്ടുപോയിട്ടുള്ള മേഖലയാണ്. പിന്നെ കാർഷിക മേഖല തകർന്നതോടുകൂടി നമുക്ക് മറ്റ് സാധനങ്ങൾ കൊണ്ടുപോകേണ്ട ഒന്നുമില്ല.
0: വളങ്ങളായിട്ടും മറ്റൊക്കെ ഒരുപാട് വയലുകളിൽ എത്തിക്കേണ്ട ഒരു പണി ഉണ്ടായിരുന്നു അല്ലേ?
1: അതെ,
0: ആ ഒരു കാലത്ത്.
1: ആ അതൊന്നുമില്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അതൊന്നും കൊണ്ടുപോകണ്ടേ? മറ്റേ തേങ്ങയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കൊണ്ടുപോകാനുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും തേങ്ങയൊന്നും കൊണ്ടുപോകണില്ല. റബ്ബർ ഷീറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് സ്കൂട്ടിയിലോ കാറിലോ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക്, അവർക്ക് അത്രയും ഉണ്ടാവും, അത് അവർ കാറിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക്, സ്കൂട്ടിയിലെ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി വീണ്ടും നമ്മുടെ പണി പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ ഓട്ടോ, ഇപ്പം നമ്മളുള്ള ഓട്ടോക്കാർക്ക് ഈ പാസഞ്ചർ വണ്ടിക്കാർ നമ്മൾ ഈ 2-3 ചാക്കുകളെല്ലാം എടുത്തു പോകുന്ന ഒരവസ്ഥയിൽ നമ്മളെ ശരിക്ക് അത് ശരിയായി നമ്മളെ ജോലിനെ
0: ബാധിക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് വാഹനങ്ങളാണ് ഇപ്പോൾ നിരത്തിലേക്ക് വന്നിട്ടുള്ളത്. ഒരു വീട്ടിൽ തന്നെ 1-2 വാഹനങ്ങളുള്ള ഒരു സ്ഥിതിവിശേഷമാണുള്ളത്.
1: അതെ അതെ.
0: നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ സ്കൂട്ടിയിലാവട്ടെ അതിൽ കൊണ്ടുപോകാത്ത സാധനങ്ങളില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സ്കൂട്ടിയിൽ വെച്ച് കൊണ്ടുപോകുന്നത് നമ്മൾ ധാരാളമായിട്ട് കാണാറുണ്ട്.
1: അതെ അതെ. അതല്ല, അത് സ്കൂട്ടിയിൽ അവരെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് പ്രയാസമില്ല. പക്ഷേ മറ്റുള്ളവർക്ക് ഇറക്കി കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ട്. ഇപ്പം ഓട്ടോറിക്ഷയിൽ ഇപ്പം 3 ആക്ക് സിമെന്റിൽ എടുത്തു പോയി ഇറക്കി കൊടുക്കുമ്പോൾ അത് നമ്മളെ പണിയാണ് ബാധിക്കുന്നത്.
0: ശരിക്കും
1: ബാധിക്കുന്നത് അത്. നമ്മളെ അധികാരികൾ അത് കണ്ണു ഉറക്കുന്നില്ല എന്നുള്ളൊരു
0: ഒരു സങ്കടം
1: നമുക്കുണ്ട്.
0: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടിൽ ഇപ്പോൾ എൻ്റെ അമ്മയുണ്ട്, അനിയനും അതുപോലെ ഭാര്യയും 2 കുട്ടികളും.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുക.
1: അതെ, എൻ്റെ അമ്മയുടെ പേര് കുട്ടിപ്പാറമ്മ എന്നാണ്. അപ്പോൾ അനിയൻ്റെ കൂടെയാണ് ഇപ്പം പെരിഞ്ചേരിയാണ് താമസം. ഞാനിപ്പം ഭാര്യയും കുട്ടികളെല്ലാമായി കൈതേരിയിലാണ് താമസം. എൻ്റെ 2 കുട്ടികളാണ്, 2 ആൺകുട്ടികളാണ്. ഒരു മൂത്തോയ എയർഫോഴ്സിൽ ആണ് ജോലി, ഇപ്പോൾ രാജസ്ഥാനിലാണ് ഉള്ളത്. ഇപ്പോൾ ഇളയ മകൻ ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് പോളിയിൽ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
0: ഓക്കെ. അധ്യാപകനാണ്?
1: അധ്യാപകനാണ്.
0: അപ്പം എങ്ങനെയാണ് അവർ വീട്ടിലേക്ക്, എങ്ങനെയാണ് വീക്കെൻഡിൽ വരാറുണ്ടോ?
1: വീക്കെൻഡിലൊന്നും വരാറില്ല. അവർ ഏതെങ്കിലും വർഷങ്ങളിൽ വരുന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്.
0: എല്ലാവരും സെറ്റിലായോ?
1: എല്ലാവരും സെറ്റിലായി. കല്യാണം കഴിഞ്ഞ് അവരൊക്കെ സെറ്റിലായിട്ടുണ്ട്.
0: ഓക്കെ. ഇപ്പോൾ ഈ ഒരു ജോലി തിരക്കിനടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറയാൻ, കാരണം ഡ്രൈവിംഗ് മേഖല അങ്ങനെയാണ്, ഏത് സമയത്തും വാഹനം എടുത്ത് പോകേണ്ട ഒരു സ്ഥിതിവിശേഷമുള്ള അവസ്ഥയാണ് ഡ്രൈവർ എന്ന് പറയുന്നത്.
1: ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊറോണക്ക് മുമ്പിൽ ഞാനൊരു കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ നമ്മളെ ഈ സ്റ്റുഡിയോയിലെ കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു കലാസമിതിയൊക്കെ നമ്മൾ പ്രവർത്തിച്ച ഒരാളാണെന്നുള്ളതാണ്.
0: കാളിദാസ
1: കലാകേന്ദ്രത്തിലും അതുപോലെ ദീപ്തി ആർട്ട് സെൻറ്ററിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ്. എളിയ കലാകാരനാണ്, അങ്ങനെ വലിയൊരു കലാകാരനെന്നല്ലെങ്കിലും ആ നിലയിൽ ആ രംഗങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, സജീവമായിട്ടുള്ള ഒരാളായിരുന്നു.
0: അപ്പോൾ കൂടുതലായിട്ടും നാടകമായിട്ടായിരുന്നു,
1: നാടകങ്ങളായിരുന്നു, നാടകം വിൽക്കലാമലകളും ആയിരുന്നു നമ്മൾ പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കൊറോണ മുതൽ നമ്മൾ ശരിക്കും അടച്ചുപൂട്ടിയ പോലെയാണുള്ളത്, കലാ മേഖല അടച്ചുപൂട്ടിയ പോലെയാണുള്ളത്. ഇപ്പോൾ യാതൊരു പ്രവർത്തനവും ഇല്ല.
0: അപ്പോൾ വീണ്ടും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹമില്ലേ?
1: അതിയായ ആഗ്രഹമുണ്ട്.
0: കാരണം മിക്ക ഈ കൊറോണയ്ക്ക് ശേഷം ഒരുപാട് കലാസമിതികളൊക്കെ വീണ്ടും ഉണർന്ന് പ്രവർത്തിച്ച് രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെ നമുക്കും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്.
1: തിരിച്ചു വരണം തന്നെയാണ്
0: ചേട്ടന്റെ വാക്കുകളിൽ അത് മനസ്സിലാകുന്നുണ്ട്. സാധാരണ നമ്മുടെ നാട്ടുകളിൽ കലാപരിപാടികളിലൊക്കെ നടക്കുമ്പോൾ ആ നാട്ടിലെ ചുറ്റുവട്ടത്തുള്ള പരിസരത്തുള്ള ആൾക്കാരൊക്കെ ഒത്തുചേർന്ന് പല പരിപാടികളും അല്ലെ, ക്ഷേത്രമാവട്ടെ അല്ലെങ്കിൽ തെയ്യമാവട്ടെ, അവിടെയൊക്കെ കലാപരിപാടികൾ അവതരിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടോ?
1: അത് പറയാം, അന്നത്തെ ചുറ്റുപാടിൽ നമ്മൾ 2 മണിക്കൂറുള്ള ഇരുന്ന് നാടകം കണ്ട് ആസ്വദിക്കുന്ന ഒരു കാലമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അത് ഇഷ്ടമല്ലാതെ ഒരു നാടകത്തോടൊന്നൊരു വിരക്തി ഉള്ള ഒരു കാലഘട്ടമായിട്ടാണ് തോന്നുന്നു. അവരൊന്നും ഇത് ഇപ്പോൾ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഉള്ള ഒരു സ്ഥിതിയില്ല ജീവിതമാണ് അവരെ. അതുപോലെ തന്നെയാണ് അവരെ കലാ പരിപാടികൾ. ഇപ്പം നമ്മൾ ഡാൻസ്, അവരെ ഡാൻസ് നമ്മളിപ്പോൾ ഉത്സവങ്ങൾക്കാളും ഇപ്പോൾ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് അവരെ ഡാൻസുകളും കാര്യങ്ങളൊക്കെ. അതെല്ലാം അടിച്ചുപൊളിപ്പാട്ടിൻ്റെയും വല്ലാതെ കൊഴുപ്പിക്കുന്ന മ്യൂസിക്കിൻ്റെയും വെള്ളത്തിലാണ് അവരുള്ളത്. ക്ലാസിക് ഡാൻസുകളോ അങ്ങനത്തെ ഒന്നും ആർക്കും താല്പര്യമില്ലാതെ അവർ കാണാനോ 2 മണിക്കൂർ വെറുതെ ഇരിക്കാൻ ഇരുന്ന് കാണാനുള്ള ഒരു ആസ്വദിക്കാനുള്ള ഒരു കഴിവില്ലാത്ത ഒരു വിഭാഗമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊരു സംശയവും.
0: തീർച്ചയായിട്ടും, കാരണം ആ ഒരു കാലഘട്ടത്തിന്റെ മാറ്റം, നമ്മൾ അനുഭവിച്ചിരുന്ന സുഖങ്ങളും കാര്യങ്ങളും ഒന്നും അല്ല ഇപ്പൊ ഇവർ അനുഭവിക്കുന്നത്. ഒരുപാട് ടെക്നോളജികൾ വളർന്നു, അപ്പൊ അതിൻ്റെതായ മാറ്റം ഈ ഒരു ജനറേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
1: മാറ്റമുണ്ട്. അതോടൊപ്പം നമ്മളിപ്പോ മയക്കുമരുന്നുകളും അടിമയാണ് നമ്മുടെ സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ കാണേണ്ടൊരു കാര്യമാണ്.
0: അതിൽ നിന്നെല്ലാം മുക്തി നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരുകൾ വിവിധ പരിപാടികൾ നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു വിജയം ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ യുവതലമുറയെ വഴിതെറ്റാതെ മുന്നോട്ട് നയിക്കാൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് മേഖലയിലേക്ക് തന്നെ തിരിച്ചു വരാം. എത്ര മണിക്കാണ് ജോലിക്കായിട്ട് വീട്ടിൽ നിന്നിറങ്ങുന്ന ആ ഒരു സമയം?
1: ഞാൻ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങും, വൈകുന്നേരം 7 മണിക്ക് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകും. അങ്ങനെ രാത്രി ഈ ഡ്രൈവിംഗ് മേഖലയിൽ ഉണ്ടാകാറില്ല. ഇപ്പം
0: പ്രത്യേകിച്ച് ഗുഡ്സ് വാഹനം ആകുമ്പോൾ അതിനൊരു പരിധിയുണ്ട്.
1: അതോടൊപ്പം ഞാൻ 7 മണിയാകുമ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തും.
0: ഈ ഒരു ചെറിയ വാഹനത്തിൽ നിന്നാണ് തുടക്കം അല്ലേ?
1: അതെ അതെ.
0: സാധാരണ ഏതൊരു ഡ്രൈവർമാരും ഓട്ടോറിക്ഷയിലായിരിക്കും സാധാരണ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. ചേട്ടനും അങ്ങനെ തന്നെ ഓട്ടോയിലൂടെയാണ് കടന്നു വന്നത്. ആരായിരുന്നു ഇതിന്റെ ഒരു ഗുരു എന്ന് പറയാം?
1: വൃന്ദ ഡ്രൈവിംഗ് സ്കൂൾ കൂത്തുപറമ്പിൽ നിന്നാണ് ഞാൻ പഠിച്ചു വന്നിട്ടുള്ളത്. അവിടെയുള്ള ഡ്രൈവർ അടുത്ത ആളാണ് എന്റെ ഗുരു ശരിക്കും പറയാനുള്ളത്. അയാളിൽ നിന്ന് ശിക്ഷണം അനുഭവിച്ച് പിന്നീട് ഞാൻ സ്വന്തമായി ഓട്ടോ എടുത്ത് അങ്ങനെയാണ് ഞാൻ അങ്ങനെ സ്വന്തമായി ഇങ്ങനെ ഉരുട്ടി പഠിക്കുക. അങ്ങനെ ശരിയായ ഒരു ഗുരു എന്ന് പറയാനില്ല ശരിക്കും.
0: ഈയൊരു ബാലപാഠം അവിടുന്ന്
1: പഠിക്കും. അതിന്റെ ടെക്നിക്കുകളെല്ലാം പഠിച്ച് പിന്നീട് ഞാൻ സ്വന്തമായി വാഹനം എടുത്ത് അതിൽ നിന്നാണ് ഞാൻ പിന്നെ കുറച്ചു കൂടി പഠിച്ചിട്ടുള്ളത്.
0: ഈ ഓട്ടോറിക്ഷയിൽ എത്ര വർഷക്കാലം ഉണ്ടായിരുന്നു?
1: ഓട്ടോറിക്ഷയിൽ 5-6 വർഷക്കാലം ഉണ്ടായിരുന്നുള്ളൂ.
0: അതിനുശേഷമാണ് ഈ ഒരു ഗുഡ്സിലേക്ക് മാറിയത്. ഈ ഗുഡ്സിലേക്ക് മാറിയപ്പോ റോഡിലേക്ക് ലോഡുമായിട്ട് നമ്മുടെ നിരത്തുകളിലേക്ക് ഇറങ്ങുമ്പം ഇപ്പൊ ഒരുപാട് വാഹനങ്ങളാണ് തുരുതരെ പാഞ്ഞു പോകുന്നത്. അപ്പൊ ഈ ഒരു ലോഡുമായിട്ട് വരുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള വാഹനങ്ങൾ ചിലപ്പം അവരുടെ അശ്രദ്ധ കാരണം എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ?
1: അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ കയറ്റം കയറി നമ്മൾ ലോഡുമായിട്ട് പോകുമ്പോഴൊന്നും നമ്മൾ ഓണടിച്ചാലൊന്നും സൈഡ് കയറാതെ എത്രയോ കാറുകൾ ബൈക്കുകൾ അങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കൺട്രോൾ ചെയ്ത് പോവുക. അത് തന്നെ എന്ന് വെച്ചാൽ ഇന്നത്തെ നേരത്തെ പറഞ്ഞതുപോലെ ജനറേഷൻ അങ്ങനെയാണ്. അവര് ഇടതോ വലതോ ലെഫ്റ്റ് പോകണം റൈറ്റ് പോകണം അതൊന്നും അവർക്കില്ല. അവര് ഏലെ കൂടിയാണ് ഒഴിവ്, അതിൽ കൂടി എടുത്ത് പോക്കാണ്. അല്ലാണ്ട് കൃത്യമായി ഇടത് സൈഡ് വെച്ച് പോകണോ അല്ലെ വലത് സൈഡ് വെച്ച് പോകണമെന്ന് പറഞ്ഞാലും വലതുവശം കയറി കയറുന്ന് പറഞ്ഞാലും അവര് ചെയ്യുന്ന രീതിയല്ല. അവരേതാണോ ആ ഒഴിവിലേക്ക് കൂടി കയറി പോക്കാണ്. ആംബുലൻസ് പോകും പോലെയാണ്. ഇപ്പൊ ആംബുലൻസ് രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്നതാണെങ്കിലും ഇവരും അതുപോലെ ഞാൻ പോകുന്നത് ഇടത്തേക്കൂടി. നമ്മൾ ലേശം ഓണ് കേട്ട് വണ്ടി അടുത്ത സൈഡിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനടിക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. അത്രയും അടുത്ത സൈഡിലെ കൂടി കയറുന്ന എത്രയോ വാഹനങ്ങളുണ്ട്. അശ്രദ്ധമായിട്ട് തന്നെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് പലരും.
0: ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് എന്ന നിലക്ക്, ഒരു ഡ്രൈവർ എന്ന നിലക്ക് ഈ വരുന്ന തലമുറയോട് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്?
1: നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെപ്പോ ഒരു ശ്രദ്ധ നമ്മുടെ കണ്ണാടിയിൽ പിന്നോട്ട് പോകണം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എപ്പോൾ നമ്മൾ ശ്രദ്ധ കണ്ണാടിയിൽ വേണം. നമ്മൾ പിന്നെ ശ്രദ്ധിച്ചാലേ നമ്മൾ അപകടം കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതാണ് എനിക്ക് ഈ മേഖലയിലുള്ളവരോട് ഒരു ഉപദേശം കൊടുക്കാനുള്ളത്.
0: മാത്രമല്ല നമ്മുടെ സർക്കാർ നിർദ്ദേശിക്കുന്ന റോഡ് സുരക്ഷയും കൂടി പാലിച്ചുകൊണ്ടായിരിക്കണം
1: മുന്നോട്ട്
0: പോകേണ്ടത്. അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ അപകടങ്ങളിൽ നിന്നുമൊക്കെ ഒരു മുക്തി നേടാൻ കഴിയുക.
1: അതെ അതെ, വളരെ ശ്രദ്ധിച്ച നല്ലൊരു കലയാണ്
0: ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും, കാരണം ഇതിൽ കളവ് കാണിക്കാൻ പറ്റില്ല. മറ്റുള്ള എല്ലാ ജോലികളിലും ചിലപ്പോൾ കളവ് കാണിക്കാം, പക്ഷെ ഡ്രൈവിംഗ് മേഖലയിൽ ഒരിക്കലും നമുക്ക് കളവ് കാണിക്കാൻ പറ്റില്ല. അത്രയും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കല തന്നെയാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് തിരക്കിനിടക്കൊക്കെ ഈ ഒരു ജോലി തിരക്കിനിടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാവുമല്ലോ, എന്താണ് ചേട്ടന്റെ ഒരു ഹോബി എന്ന്
1: പറയുന്നത്? രംഗങ്ങളിൽ പ്രവർത്തിച്ച ഒരാളാണ്, നാടകങ്ങളിലും അതുപോലെ പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ അത് നമ്മൾ എൻ്റർടൈൻമെൻ്റ്, സിനിമയ്ക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ്, അങ്ങനെ പോകാറ് കുറവാണ്, സിനിമക്ക് പോകാറ് കുറവാണ്.
0: എന്നാലും പഴയ കാലങ്ങളിൽ സിനിമക്കൊക്കെ പോയ ഒരു രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാവല്ലോ, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ?
1: അങ്ങനെയൊന്നും ഇല്ല, സിനിമക്ക് പോകാൻ കുറവാണ് കാര്യങ്ങൾ. അന്നത്തെ ചുറ്റുപാട് നമ്മളെ വീടുകളിൽ നിന്നും സിനിമക്ക് അങ്ങനെ വിടുന്നൊരു കുടുംബമല്ല നമ്മളിത്. അന്ന് കാരണം മാറിയും അച്ഛനൊക്കെ വളരെ ഭയന്നുകൊണ്ട് ഇന്നത്തെ തലമുറയല്ല അന്നത്തെ തലമുറ, നമ്മളെല്ലാം ഒരു ഭയങ്കര പേടിച്ചുകൊണ്ട്, അവരെല്ലാം പേടിച്ചുകൊണ്ട് വളർന്നവരാണ്. സിനിമക്ക് പോകാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പാഞ്ഞ് അടി കിട്ടുന്നൊരു
0: അന്നത്തെ കാലഘട്ടം അങ്ങനെയായിരുന്നു അല്ലേ. എവിടെ പോകുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടേ പോകണം,
1: കൃത്യസമയത്തേക്ക് വീട്ടിലെത്തണം, അങ്ങനെയുള്ള ഒരു ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർ അങ്ങനെ സിനിമക്കൊന്നും ധാരാളം പോകാറില്ല. പിന്നീട് അവരൊക്കെ നമ്മൾ മൺമറഞ്ഞ് പോയപ്പോഴാണ് ഞാൻ ഈ നാടകരംഗങ്ങളിലൊക്കെ പിന്നെ വീടുകളിൽ നിന്ന് പോകാൻ തുടങ്ങിയ, പിന്നെ നമ്മളെ നമുക്കായാലും അതിന്റെ കൺട്രോൾ അങ്ങനെ പോകാൻ തുടങ്ങിയത്.
0: ആ ഒരു നാടക അനുഭവം എന്തെങ്കിലും പറയാനുണ്ടോ?
1: നാടകം എന്ന് പറയും, അനുഭവം എന്ന് പറയുമ്പോൾ ഒരുപാട് വേഷങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും രംഗ സജ്ജീകരണങ്ങളിലാണ് ഏറ്റവും കൂടുതൽ
0: താല്പര്യം
1: ശ്രദ്ധിച്ചിരുന്നത്.
0: ഏതൊക്കെ നാടകങ്ങളുമായിട്ടാണ് സഹകരിച്ചിട്ടുള്ളത്?
1: ഒരുപാട് നാടകങ്ങൾ, കൃഷ്ണകുമാരൻ സംവിധാനം ചെയ്ത് തന്നെ തെന്നാലിരാമൻ, മുരിക്കൻ ചേരിക്കേളു, അങ്ങനെ തുടങ്ങിയ ഒരുപാട് നാടകങ്ങളിൽ.
0: ഏതൊരു നാടകവും പിറവി എടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അരങ്ങേറ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കാം.
1: അതെ അതെ, നാട്ടിൽ തന്നെ. നമ്മൾ അധികം നാടകങ്ങളും പെരിഞ്ചേരി അമ്പലം സ്റ്റേജിൽ നിന്നാണ് തുടക്കം കുടിക്കാറുള്ളത്.
0: അവിടെ നിന്നാണ് ഈ ഒരു കലയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത്.
1: അതെ അതെ, നമ്മൾ ആദ്യം ആ പെരിഞ്ചേരി അമ്പലത്തിലാണ് നമ്മളെ ഒരു അരങ്ങേറ്റം എന്നുള്ള നിലക്ക് നമ്മൾ
0: അവിടെയാണ്
1: അരങ്ങേറാൻ തുടങ്ങാറുള്ളത്.
0: നാടകത്തിനോടൊപ്പം പാട്ട് കേൾക്കാൻ താല്പര്യമുള്ള ആളാണോ?
1: അതെ അതെ, പാട്ട് കേൾക്കാൻ താല്പര്യമാണ്, പക്ഷേ പാടാനറിയില്ല. പാട്ട് കേൾക്കാൻ ഒരുപാട് താല്പര്യമുള്ള ആളാണ്.
0: എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതലും?
1: പ്രത്യേകിച്ചും നാടകഗാനങ്ങളോടെല്ലാം കൂടുതൽ താല്പര്യം.
0: നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാടകഗാനം തന്നെയാണ് അധികം ഇഷ്ടം,
1: താല്പര്യം.
0: ചേട്ടാ, ഇത് നമ്മുടെ വളയം എന്ന പ്രോഗ്രാമാണ്. ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുക, അവരുടെ വിശേഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക, വീട്ടിൽ വിശേഷങ്ങൾ പങ്കുവെക്കുക, ഇതൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവെച്ചു കഴിഞ്ഞു. അതോടൊപ്പം ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ഗാനം ആവശ്യപ്പെടുകയാണെങ്കിൽ?
1: ഇഷ്ടപ്പെട്ട ഗാനം എന്ന് പറയുന്നത് നാടകഗാനം തന്നെ ഒന്ന് വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്ന പോലെ നല്ല പാട്ട്
0: കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാട്ട് ആർക്കെങ്കിലുമൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: മുഴുവൻ ആളുകൾക്കും, എല്ലാ ആൾക്കും, ഇത് ശ്രോതാക്കൾക്ക് മുഴുവൻ ഡെഡിക്കേറ്റ്.
0: തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഈ ഒരു നല്ല ഒരു നാടകഗാനം ചേട്ടൻ്റെ വിശേഷങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. ഏതായാലും ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
1: നമസ്കാരം.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ വളയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നുള്ളത്, നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തെ പേര് പറഞ്ഞോളൂ.
2: ഷാജി എന്നാണ് പേര്. പയ്യനോട് ഇപ്പോൾ ജോലിയുണ്ട്.
1: ജോലി എത്ര വർഷമായി ജോലിക്ക്?
2: 15 വർഷമായി.
1: എങ്ങനെയുണ്ട് നമ്മുടെ ജോലിയൊക്കെ?
2: നന്നായിട്ട്.
1: സുഖമായിട്ട്. നിങ്ങളെ ഇപ്പോ
2: പയ്യന്നൂരാണ്. ഇപ്പോ വീടാണ്
1: ശ്രീകണ്ഠാപുരം. ഇപ്പൊ ഇവര് വന്നിരിക്കുന്നത് നമ്മുടെ ശ്രീ പെരിഞ്ചേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ യാത്രക്കാരെ കൊണ്ട് വന്നിരിക്കുകയാണ്. ആ അനുഭവം ഒന്ന് പറയാമോ?
2: നല്ലതാണ്. പെരിഞ്ചേരി അമ്പലത്തില് ദർശനത്തിനായാലും വലിയ തിരക്കില്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. പൂജ ആയാലും ഭക്ഷണ സൗകര്യം ഉണ്ട്, എല്ലാം കൊണ്ടും നല്ലതാണ്.
1: എത്ര പേരുമായിട്ടാണ് ഇങ്ങോട്ട്?
2: ഇന്ന് 50 പേരുമായിട്ടാണ്.
1: 50 പേരുമായിട്ടാണ്. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: വീട്ടില് അച്ഛനമ്മ ഭാര്യ രണ്ട് മക്കൾ.
1: അവർക്ക് പേരോ?
2: പേര് അച്ഛന്റെ പേര് പത്മനാഭൻ, അമ്മ ജാനകി, ഭാര്യ ശ്രീന, രണ്ടാം മക്കളാണ് അക്ഷിത്, അനീക.
1: അവർ പഠിക്കുകയാണോ?
2: പഠിക്കുകയാണ്.
1: അവരെന്താ പഠിക്കുന്നത്?
2: ഒരാളെ 8ാം ക്ലാസ്സിലും ഒരാളെ 4ാം ക്ലാസ്സിലും.
1: ഇപ്പോ എത്ര വർഷമായി ജോലിയിൽ കയറിയിട്ട്?
2: ജോലിയിൽ 15 വർഷമായി.
1: 15 വർഷമായി. 15 വർഷത്തിന് മുന്നേ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഡ്രൈവർ തന്നെയായിരുന്നു?
2: അതെ അതെ,
1: ഡ്രൈവർ തന്നെയായിരുന്നു. നമുക്ക്
2: ടൂറിസ്റ്റ് ബസ്സിലൊക്കെ.
1: ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച സ്ഥലം എവിടെയാന്ന് ഓർമ്മയുണ്ടോ?
2: സഞ്ചരിച്ച സ്ഥലം ഇപ്പൊ ഈ ബഡ്ജറ്റ് ടൂറിസം തുടങ്ങിയതിന് ശേഷം ഒരുപാട് യാത്രകൾ, ഉല്ലാസയാത്ര, തീർത്ഥാടന യാത്രയൊക്കെ പോകാറുണ്ട്. നമ്മള് പത്തനംതിട്ട ഗവി യാത്ര, കുമളി കമ്പം, അങ്ങനെ മൂന്നാർ, മറയൂർ, കാന്തല്ലൂരി, നിരവധി യാത്രകൾ ചെയ്യുന്നുണ്ട്. പയ്യന്നൂർ ഡിപ്പോന്ന് ചെയ്യുന്നുണ്ട്, അതിലൊക്കെ പോകാറുണ്ട്. പിന്നെ ബാംഗ്ലൂർ സർവീസിലുണ്ടായിരുന്നു. നല്ലത് തന്നെ, എസ്എസ്എൽസിയിലെ ജോലി നല്ലതാണ്.
1: ഗവി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ
2: യാത്രക്കാരുടെ നല്ല സഹകരണം ഭയങ്കരമാണ്. പയ്യന്നൂർ പോലുള്ള സ്ഥലത്ത് യാത്രക്കാർ വളരെ നല്ല സഹകരണത്തോടെയാണ് കൊണ്ടുപോകുന്നത്. ബഡ്ജറ്റ് ടൂറിസം കേരളത്തിൽ തന്നെ നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിപ്പോയാണ് പയ്യന്നൂർ.
1: അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് തീർത്ഥാടനം?
2: ഇപ്പം തീർത്ഥാടന യാത്രയാണ്. നാളെ ഇപ്പൊ ആറന്മുള വള്ളസദ്യക്ക് പോകാനുണ്ട്.
1: അതും നിങ്ങള് ഇത്
2: തീർത്ഥാടന യാത്രയുടെ
1: ഭാഗമായിട്ട്
2: ആൾക്കാരുണ്ട്. അത് ഡീലക്സ് ബസ് ആണ്.
1: അപ്പൊ അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
2: തീർത്ഥാടന യാത്ര കൂടുതൽ അമ്പലങ്ങളിലാണ്, ഭക്ഷണം അമ്പലങ്ങളിൽ ഉണ്ടാവും. വള്ളസദ്യക്ക് പിന്നെ അവിടെ സദ്യ ബുക്ക് ചെയ്തേക്കുന്നുണ്ട്. മറ്റ് ട്രിപ്പുകൾ എടുക്കുമ്പോൾ പാക്കേജ് രൂപത്തിൽ തന്നെ ചെയ്യുന്നതാണ്. KTDSന്റെ സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഫുഡും റൂമും അറേഞ്ച്
1: ചെയ്യുന്നത്.
2: അത് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഓരോ റേറ്റാണ്. റൂമും ഫുഡും ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ മാറും. പിന്നെ അതിൽ ട്രക്കിംഗ് എല്ലാം ഉണ്ടാകും, ജീപ്പ് ട്രക്കിംഗ് ഒക്കെ അങ്ങനെയെല്ലാം വരും.
1: 4 ദിവസത്തേതുണ്ട്,
2: പിന്നെ 3 ദിവസം ഉൾപ്പെടുന്നുണ്ട്, 2 ദിവസത്തേണ്ട്, അങ്ങനെയൊക്കെയാണ്. വൺഡേ ട്രിപ്പ് ഉണ്ട്, അതിൽ വേറെ നിലമ്പൂര്, വയനാട് ഒക്കെ ഉണ്ട്. ഇപ്പം ഏകദേശം പയ്യന്നൂരിൽ നിന്നൊരു 350 ട്രിപ്പ് ചെയ്തു കോവിഡിന് ശേഷം ഒരു 2 വർഷത്തിനുള്ളില്. അത്രയും ട്രിപ്പ് നമ്മൾ ഉല്ലാസയാത്ര, തീർത്ഥാടന യാത്രയ്ക്ക്
1: ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മാറി മാറി ആൾക്കാർ?
2: നമ്മൾ അങ്ങനെ സെലക്റ്റീവ് ആയ ഒരു 3-4 പേരുണ്ട്. പിന്നെ അവരെ മാത്രമാണ് ഇതിൽ
1: അതെ
2: അതെ ആൾക്കാരുണ്ട്. ഞാൻ മാത്രമല്ല, 3-5, 5-6 പേരുണ്ട്. കണ്ടക്ടേഴ്സ് ഉണ്ട്, ഡ്രൈവർമാരുണ്ട്, പിന്നെ യൂണിറ്റ് കോർഡിനേറ്റർ ഉണ്ട്, ജില്ലയിൽ ഒരു കോർഡിനേറ്റർ ഉണ്ട്, ഡിപ്പോ കോർഡിനേറ്റർ തൻസിയ സാർ, കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ, പയ്യന്നൂര് യൂണിറ്റ് കോർഡിനേറ്റർ രാജേഷ്, അവരാണ് ഇത് മാനേജ് ചെയ്ത് സംഘടിപ്പിക്കുന്നത്.
1: അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ട്
2: പറഞ്ഞു? പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാൽ പഴയ പാട്ടുകളോടാണ് ഇഷ്ടം.
1: നല്ലൊരു പാട്ട് വെച്ച് തരാം. ഓക്കെ, അപ്പൊ ഈ ഡ്രൈവിംഗോട് ഭയങ്കര എങ്ങനെയാണ് ക്രേസ് വന്നത്? പണ്ട് കാലത്ത്
2: താല്പര്യം
1: ഉണ്ടായിരുന്നു. ഏതിൽ നിന്നാണ് തുടങ്ങിയത്?
2: തുടങ്ങിയത് ആദ്യം ചെറിയ വണ്ടികളിലാണ് തുടങ്ങിയത്. പിന്നെ സാധാരണ ബസ്സിൽ കുറച്ചുകാലം പോയി ടൂറിസ്റ്റിലേക്ക് മാറി. പിന്നെ 2010 ഞാൻ താൽക്കാലിക ജീവനക്കാരനായിട്ട് പയ്യന്നൂർ പോണത്. പിന്നെ 13 PSC ആയിരുന്നു ഇതില്
1: പെർമനന്റ് ആയി. ഓക്കെ, ഇപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ ഈ ഗവി എന്നൊക്കെ പറയുന്നത് ഒരു എന്താ പറയേണ്ടത്, ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ നമ്മൾ ഒരുപാട് മൃഗങ്ങളൊക്കെ കണ്ട് അങ്ങനെയൊക്കെ പോകാൻ്റെ
2: സ്ഥലമാണ്.
1: നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം നേരിട്ടിട്ടുണ്ടോ? അതായത് ആന ഇറങ്ങിയ സമയത്തോ അങ്ങനെയൊക്കെ?
2: ആനയൊക്കെ കാണാറുണ്ട്, വലിയ വിരിതാനമായ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ മൃഗങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെ നല്ലതാണ്.
1: ഈ ഇപ്പൊ ഇനി എത്ര വീട്ടിലേക്കുള്ള ഇനി പോക്ക് എങ്ങനെ, എത്ര ലീവ് എങ്ങനെയാണ്?
2: ഇപ്പം തിരക്കിലുള്ള സമയം ആയതുകൊണ്ട് ഒരു 3-4 ദിവസം കൂടെ ഒക്കെ പോവാം. ഇനിയിപ്പം ഇന്ന് കഴിഞ്ഞ് നാളെ ഡ്യൂട്ടി എടുക്കേണ്ടതാണ്, ആറന്മുള പോയി. പിന്നെ ഞായറാഴ്ചയാണ് ഇനി തിരിച്ചു വരിക. വന്നിട്ട് അന്നും ഇതുപോലെ തന്നെ രാത്രിയുണ്ട്. ഡ്യൂട്ടിക്ക് പറഞ്ഞാൽ ഡ്യൂട്ടി അന്ന് കയറിപ്പോകും, ഇല്ലെങ്കിൽ വീട്ടിലേക്ക് പോയിട്ട് വരും. ഒരു ദിവസമേ നിൽക്കും വീട്ടിൽ പോയിട്ട്. ഈ തിരക്ക് സമയമുണ്ട്, തീർത്ഥാടന സമയമല്ലേ.
1: അപ്പം
2: നാലമ്പല ദർശനം, കണ്ണൂർ നാലമ്പലം മാത്രമല്ല തൃശ്ശൂർ നാലമ്പലം ചെയ്യുന്നുണ്ട്, അതും ചെയ്യുന്നുണ്ട്.
1: പയ്യൻ
2: വേണ്ടി പോകാൻ തന്നെ ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഇതിന്റെ തിരക്കിലാണെങ്കിലൊക്കെ സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ? പാട്ട് കേൾക്കാൻ
2: പിന്നെ പാട്ട് കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. പാട്ട് എപ്പോ പിന്നെ വണ്ടിയിലൊന്നും പാട്ടില്ലേ.
1: സത്യസിനിമ അനുവദിച്ചോ പാട്ടൊക്കെ?
2: ഇതിപ്പോ നമ്മളെ ഉല്ലാസയാത്രയല്ലേ, പാട്ട് പാടുന്ന ആൾക്കാരുണ്ടും അവരെ പാട്ട് കേൾക്കും, പിന്നെ പാട്ട് കേൾക്കും.
1: അവരുടെ അനുഭവം
2: പാട്ടൊക്കെ എത്തി നല്ല
1: അടിപൊളി
2: യാത്രയാണ്. ഫീഡ്ബാക്ക് ഒക്കെ നമ്മൾ ചോദിക്കും, എന്തായാലും യാത്രയിൽ പിന്നീട് മാറ്റങ്ങൾ വരുത്തുന്നെങ്കിൽ അതറിയണല്ലോ. ഇപ്പൊ ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു.
1: ഫോണിൽ
2: കാണും.
1: ഓക്കെ, ഇത് നമ്മുടെ വളയമെന്ന പരിപാടിയാണ്. ചേട്ടൻ ഇഷ്ടപ്പെട്ട് ഇപ്പൊ നല്ലൊരു മെലഡി സോങ് കേൾപ്പിച്ചു തരാം. ഡെഡിക്കേഷൻ ഉണ്ട്,
2: ഡെഡിക്കേഷൻ നമ്മളെ ഇന്നത്തെ യാത്രക്കാർ,
1: ഇതിൽ ഉല്ലാസ യാത്രയിൽ കയറുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലേ.
2: ഓക്കെ,
1: താങ്ക് യു.

0: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

0: ചെവിവേദന, വിട്ടുമാറാത്ത ജലദോഷം, സൈനസൈറ്റിസ്, തൊണ്ടവേദന, കേൾവിക്കുറവ്, തലകറക്കം.
1: ഓഹോ, ഇത്തരം ENT പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ?
0: ഉണ്ട്.
1: എന്നാൽ ഇനി ആശങ്ക വേണ്ട. മട്ടന്നൂർ എസ്എം ഹോസ്പിറ്റലിൽ പ്രശസ്ത കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ സരിത കെയുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. ആധുനിക രോഗനിർണയവും കൃത്യമായി ചികിത്സയും. നിങ്ങളുടെ ചെവി, മൂക്ക്, തൊണ്ട ഇവയുടെയെല്ലാം സമഗ്രാരോഗ്യത്തിനായി വിശ്വസിക്കാം SM ഹോസ്പിറ്റൽ. സേവന സമയം തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. SM ഹോസ്പിറ്റൽ മട്ടന്നൂർ, ആരോഗ്യപ്രദമായ കേൾവിക്കും സുഖകരമായ ജീവിതത്തിനും വിശ്വാസത്തിന്റെ പേരാണ് SM ഹോസ്പിറ്റൽ.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120002.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.

0: അല്ല, ആഗസ്റ്റ് 15 എന്ന പരിപാടി?
1: ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം.
0: അതല്ല, മട്ടന്നൂരിൽ എന്തോ പരിപാടി ഉണ്ടല്ലോ.
1: അത് ടോയ്സും പ്രീമിയം ടോയ് സ്റ്റോറിന്റെ ഷോറൂം ഉദ്ഘാടനം.
0: ഓ, ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് എന്നാ ഇത്ര പ്രത്യേകത?
1: ഉണ്ടല്ലോ, 15 വർഷത്തിലധികമായി സൗദി അറേബ്യയിൽ 21 ശാഖകളിലൂടെ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക് പടർന്നു പന്തലിച്ച ടോയ്സും പ്രീമിയം ടോയ് സ്റ്റോറിന്റെ മട്ടന്നൂരിലെ ആദ്യ ഷോപ്പ് ഉദ്ഘാടനമാണ് നടക്കുന്നത്. ഉദ്ഘാടകനും അതിഥികൾക്കൊപ്പം വിശിഷ്ടാതിഥികളായി എത്തുന്നത് ആരാന്നറിയോ?
0: ആരാ?
1: ഭിന്നശേഷിക്കാരായ കുട്ടികൾ. മാത്രമല്ല, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും ലഭിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് 40% ഡിസ്കൗണ്ട് ഉണ്ട്. ആഗസ്റ്റ് 15 വൈകിട്ട് 4 ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇശൽ മണ്ണൂർ മുട്ടിപ്പാട്ടിന്റെ ഇശൽ രാവു ഉണ്ട്.
0: എന്നാ ഞാൻ വരട്ടെ.
2: ടോയ്സം തവക്കൽ കോംപ്ലക്സ് നിയർ HMC ഹോസ്പിറ്റൽ, മട്ടന്നൂർ. ഫോൺ 8282823383. 8606164616.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്വാഗതം. ടി ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന നടൻ സൈജു കുറുപ്പ്.
3: രാജവെമ്പാല വരുന്നുണ്ട്.
4: ഇനിയിപ്പോ നിങ്ങളായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട.
3: ഞാനായിട്ട് എന്ത് പറയാൻ, നാട്ടുകാർ പറയുന്നുണ്ടല്ലോ.
5: നീ പോന്നു,
4: കുറച്ചേരമായി.
5: ബിജുനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ.
4: അത് അരയ്ക്കാൻ തേങ്ങയില്ലാന്ന് പറഞ്ഞിട്ട് ബിജുനെ കൂട്ടിട്ട് വന്നതാ. അല്ലാതെ ഇത് മൊത്തം വെട്ടി കൂട്ടിട്ട് ഞാൻ എന്റെ വീട്ടിലോട്ട്
5: കൊണ്ടുപോകും. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലേ, നീ എന്ത് വേണേ കിച്ചു. ഇവിടെ അഞ്ചാറ് തെങ്ങുള്ള കാരണം എന്നെ ഇടയ്ക്കൊക്കെ കാണാൻ കിട്ടുന്നുണ്ട്. ആക്രീളയും വന്നില്ലേ?
4: ഇല്ല.
5: നന്നായി, അല്ലെങ്കിൽ തെങ്ങോട്ട് വെട്ടിക്കൊണ്ടു പോയനെ. ഇതിന്ന് മൂന്നാളുടെ മൂത്ത് നോക്കിട്ടെ, വണ്ടി
4: കയറ്റിക്കോക്കെടുക്കല്ലേ.
5: ഇനിയിപ്പോ കുടിവെള്ളത്തിനെ പള്ളിക്കണ്ടറ രക്ഷ. നമ്മുടെ പൈലിച്ചേണ്ട കണ്ടറേ പറ്റി.
4: എടാ, കായത്തോരനുണ്ട്, കഞ്ഞി കുടിച്ചു പോടാ.
5: അയ്യോ വേണ്ട വേണ്ട, അവിടെ വീട്ടിലെ ഇന്നലെ വെച്ച കോഴി ഇരിപ്പുണ്ട്, അപ്പൊ അവിടെ ചൂടാക്കി വെച്ച് കാണാം. എടാ ബിജു, അപ്പനെങ്ങനെയുണ്ട്? ഓ അങ്ങനെ നടക്കണോ പാപ്പച്ച.
6: അത് പറഞ്ഞപ്പോഴാണ് അമ്മച്ച ഇടയ്ക്ക് വന്ന് അനക്കി നോക്ക്, മൂപ്പറ ശ്വാസം ഉണ്ടോന്ന്. അതെ, അപ്പച്ചൻ പാമ്പിന്റെ കേസ് വല്ലതും പറഞ്ഞിരുന്നു.
5: വെള്ളം കോരി കൈ ഒടിക്കും.
4: എടാ, 70 വയസ്സായി നിന്റെ അപ്പനെ 3-8 വിറക് കേറിയിട്ടായിരിക്കുന്നെ. പിന്നില്ലടാ, അവരാ തോക്ക് കൊടുക്കുന്ന ലക്ഷണമില്ല. ഇന്നലെ വന്നപ്പോ മുതല് ഒരക്ഷരം വേണ്ടിയിട്ടില്ല.
5: അല്ലല്ലോ, എന്നാ കോപ്പിന അപ്പച്ചനത്, എണ്ണയിടൽ മാത്രല്ലേ ഉള്ളു, അത് അവിടെ തന്നെ ഇരിക്കുന്ന നല്ലത്.
4: അയ്യടാ, നിനക്കത് പറയാം. അങ്ങേരെ എന്റെ മുഖത്ത് നോക്കിയേക്കാൾ കൂടുതൽ അതിലേക്കാ നോക്കിയിട്ടുള്ളത്. ദണ്ണം കാണൂ,
5: ഞാൻ പോണു. പാമ്പിന്റെ കേസ് അമ്മച്ചിടൊക്കെ പറയാതിരിക്കാൻ വഴിയില്ലല്ലോ.
4: അമ്മച്ചി, കേട്ടില്ലേ, ചിക്കൻ കറി ഇറന്നെന്ന്. ചേമ്പരിഞ്ഞിട്ട് കൈ ചൊറിച്ചില്ലാന്ന് കൊറച്ചു നേരത്തെ റീന എന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞതേ ഉള്ളൂ. നിന്റെ അല്ല ആങ്ങളാ, പാ തുറക്ക അങ്ങോട്ട്.
5: ഇതിപ്പോ എത്ര ഉണ്ട്?
7: 1 kg.
5: ആ 1 kg കാണും അങ്ങ് തോട്ടില്ലേ തന്നേ. ആ ഈർക്കിലി കുറച്ച് 600 g. നീ ഇത് വെച്ചോ, പിള്ളേർ ഫ്രൂട്ട്സ് മേടിച്ചോളൂ. മറ്റേ കുരുവില്ലാത്ത മുന്തിരിങ്ങ
7: ഇത് 20 kg ഉള്ളു.
5: നീ ഇപ്പോഴും ഈ കമ്പയില് നൂല് തൂക്കി നടക്കുവോ? എടാ മെഷീൻ ചൂണ്ട മേടിക്ക്, ഞാനിപ്പോ അതല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ നല്ല മീൻ വെള്ളം കിട്ടുവാണെങ്കിൽ വിളിക്കും. കുറച്ചുകൂടെ അപ് ടു ഡേറ്റ് ആവട്ടെടാ.
4: 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വക ജീവികളെ കുറിച്ച് കറി വെക്കാൻ കൊണ്ടുവരരുത്. 7 മണിക്ക് കേറിയതാ.
8: അമ്മക്ക് തിന്നായിരുന്നാ പോരെ, എല്ലാം കൂടി വാരി വലിച്ച് തിന്നേം ചെയ്യുന്നിട്ട് നിക്കടാ. പിന്നേടി ഉപ്പ് നോക്കണ്ടേ, ഉണ്ടാക്കിയാ മാത്രം മതിയോ? പിന്നെ ഒറ്റപ്പിഞ്ഞാണ് കറി എടുത്തിന്നിട്ടല്ലേ എല്ലാരും ഉപ്പ് നോക്കുന്നത്.
4: എടിയടി, നിന്റെയൊക്കെ വയറേ തന്തയുടെ പോലെ എന്ന് പറഞ്ഞേ ബാക്കിയുള്ളവന്റെ വായിച്ചു പിടിക്കണ്ടേ. മുതുകോതരൊക്കെ കൊണ്ടുപോയതോ? എന്തിനേം പിടിച്ചുകൊണ്ടാണോ വരുന്നത്? അല്ലങ്കൂട്ടാ, മതി ഭംഗി നോക്കിയത്. ഉരി വെച്ച പൊരാത്തിന്റെ വെള്ളേ. ഡി ഫോൺ മാറ്റി വെച്ച് റിസൾട്ട് നോക്കണ പേരും പറഞ്ഞേ റീല് നോക്കുവാന്ന് പറയേയില്ല.
8: ഓ എന്റെ അമ്മിനെ, 1.5 മണിക്കൂറും കൂടെ ഉള്ളു സൈറ്റില് റിസൾട്ട് വരാൻ. എനിക്കാണെങ്കിൽ ടെൻഷൻ ആയിട്ട് മയ്യോ, ഞാൻ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ.
4: പരീക്ഷ സമയത്ത് റിലാക്സേഷൻ കൂടിയിട്ട് ഇപ്പേ ടെൻഷൻ.
5: എടാ തേങ്ങ മൊത്തറിയിക്കോ.
4: റീനെ,
5: കല്ല് ഉറയ്ക്കുമ്പോ ഉപ്പും ചേരം കൂട്ടിക്കോ. കൈ നിക്കത്തില്ലേ, ചൂണ്ടേ നൂരാൻ തന്നെ വിളച്ചിലായിരുന്നു.
9: ചാച്ചേനെ ചൂണ്ടിട്ടുടിച്ച.
5: അതിനെ കുറിച്ചൊന്നും പറയാണ്ടിരിക്കും നല്ലത്. എടി, നമ്മുടെ ലിസിയുടെ കടമുറി പണയാൻ വേണ്ടി വന്ന ബംഗാളി പിള്ളേരില്ലേ, അവന്മാര് വെളുപ്പാങ്കാലത്തെ കണ്ടു പോയി തുടങ്ങിയതാ. ഞാൻ ചെല്ലുമ്പോ എരയും തീർന്ന് മുളയും തൂക്കി വായും പൊളിച്ച് മേപ്പോട്ട് നോക്കി ഇരിപ്പുണ്ട്. അവന്മാർക്കറിയാവോ നമ്മുടെ നാട്ടിലെ മീൻ്റെ ചാട്ടം? കിട്ടിയ പ്രണ്ടന് അവന്മാർക്കും കൊടുത്ത് പാവങ്ങള്. എടി സത്യാടി.
4: ചേട്ടായി, ലില്ലിമേന അപ്പച്ചനെ നേരിട്ട് പോയി വിളിച്ചില്ലെങ്കിൽ പിന്നെ അത് മതി കേട്ടോ മുഖം കറുപ്പിക്കാൻ.
5: ഓ കാലത്തൊരു ഓട്ടം ഉണ്ടല്ലോ. നീ ഒരു 11 മണി കഴിയുമ്പോഴത്തേക്കും നേരെ തറവാട്ടിലേക്ക് വിട്ടോ. ആ തങ്ങച്ചൊരു ഓട്ടം ഉണ്ടല്ലോ, അത് വിളിച്ചോ. പൈസ ഇല്ല കയ്യിൽ.
4: എന്നെ തരാനുണ്ടോ?
5: അല്ല നിന്റെ കയ്യിൽ കാണുമല്ലോ. പുഴുങ്ങാനുള്ള
4: മോളും കൊണ്ടുവരും. ടൈം ആയല്ലോ, സൈറ്റ് ഓപ്പൺ ആയോ?
8: ഇല്ലേ ചേ, ഡൗൺ ആ.
4: അക്ഷയയിലേക്ക് പോവാതിരിക്കുന്ന നല്ലത്.
10: പാപ്പച്ചന്റെ വണ്ടിക്ക് നല്ല പുള്ളിങ്ങാ നാട്ടുകാർ പറഞ്ഞത് വെറുതെ അല്ലേ.
7: സ്വന്തം മക്കളോട് വരെ നിങ്ങളും
5: ഡ്രൈവും പിടിക്കണ്ടേ? എന്നാ മര്യാദക്ക് കയറിയിരുന്നു. പണിയെടുക്കാൻ പറ്റാത്തോണ്ടാ, അല്ലെങ്കിൽ നിന്നെ ഫണ്ട് വേണ്ടെന്ന് വെച്ചാൽ.
9: ഹലോ, എത്ര അപ്ലോസ് ഉണ്ട്? രണ്ടോ? ആ നീ ഇപ്പൊ ഫോൺ വെച്ചോ, വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ. അല്ല പാപ്പച്ച, നിന്റെ മൂത്ത പങ്കു പത്തനംതിട്ടയിലായിരുന്നു അവളുടെ. എന്തായി?
5: ആ ഞാനത് പറയാൻ മറന്നുപോയി. അവക്ക് മൊത്തത്തിൽ എ പ്ലസ്.
9: മൊത്തത്തിൽ എ പ്ലസോ?
5: അതെ അതെ.
9: അല്ല എല്ലാത്തിനോ?
5: എല്ലാത്തിനും.
9: എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്നോട് ആരും പറയാ?
5: അയ്യോ, ഇതൊക്കെ നമ്മൾ എല്ലാരും പറഞ്ഞു നടക്കുവാണോ? അതൊക്കെ അല്പത്തര അല്ലേ.
9: അല്ല എല്ലാത്തിനും എന്ന് പറഞ്ഞ
5: എന്ന് പറഞ്ഞാ കംപ്ലീറ്റ് ആയിട്ട് എ പ്ലസ്,
9: മുഴുവനായിട്ടും.
5: മുഴുവനായിട്ടും
9: ശരിക്കും
5: ശരിക്കും എന്റെ അമ്മച്ചിയാണ് സത്യം.
4: എനിക്ക്
8: മാത്രല്ല അങ്ങനെ, രേഷ്മയ്ക്ക് എഡ്വിനല്ല ഇങ്ങനെയല്ല റിസൾട്ട്.
4: ഓ, രേഷ്മയുടെ വീട്ടിലാണല്ലോ നീ നിക്കുന്നത്. ഓ, അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങള് ചോദിച്ചു കൊല്ലും, മാർക്ക് എത്രയായ, എത്ര എ പ്ലസ് ഉണ്ട്. ഓ എന്റെ കർത്താവേ, ഒരു ചാക്കുണ്ടല്ലോ പറയാൻ.
3: പരീക്ഷയല്ലേ, തോക്കും ജയിക്കും അല്ലേ? നീ ചോദിക്കുന്നവിടെ അങ്ങനെ പറഞ്ഞാ മതി. പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ അപ്പൻ ചാക്ക് കണക്കല്ല മാർഗം കൊണ്ട് വന്നിരിക്കുന്നത്. അയ്യോ,
4: ആഹാ, ശത്തക്കൂരിയല്ലോ. ഇനിയിപ്പോ അരിയുണ്ട് തീർന്നവർ ഇവിടെ തന്നെ നിക്കാനായിരിക്കും പ്ലാൻ.
10: അവൻ കഴിക്കട്ടെ, അത് അവർക്ക് തന്നെ ഉണ്ടാക്കിയതല്ലേ. മോൻ കഴിച്ചോ.
11: അമ്മേ, നിങ്ങക്ക് ഉള്ള വണ്ടി വന്ന്.
5: നീ എന്താ ഉടുപ്പ് നോക്കുന്നില്ലണ്ട്? നീ വരുന്നില്ലേ?
11: ഓ, ഞാൻ വന്നില്ല.
5: ഓ,
12: ലൈസൻസോ? അതിയാൻ പോറീന്നണ്ട്. നീയാ?
5: ഞാൻ എടുത്തിട്ടില്ല.
12: ആ, എന്നെ കണ്ട കാര്യമൊന്നുമില്ല. സാറിന്റെ അടുത്തോടെ ചെല്ലു ചെല്ലു.
5: സാറ് കാര്യമായിട്ട് എന്താ എഴുതിക്കൊണ്ടിരിക്കുക? നമുക്ക് പതുക്കെ തള്ളി
12: പോവാം. സാറേ, ഞാൻ ഒന്ന് കളിക്ക് ഒന്ന് നിന്ന് നിക്കണേ.
9: ആ ആ, നിർത്ത നിർത്ത, അങ്ങോട്ട് നീക്കരുത്.
12: അവൻ്റെ അനിയത്തി കുഞ്ഞമ്മ അങ്ങോട്ട്.
9: ആ നിർത്തിക്കേ നിർത്തിക്കേ,
5: കേട്ടോ.
13: സാറേ, ഇന്ന് വെള്ളം തോന്നുന്നുണ്ട്.
5: എന്താണോ, രാവിലെ തന്നെ ബാക്കി കയറ്റി എടുത്ത് പിന്നെ നോക്കാം.
3: ഇന്നലെ വൈകിട്ട് എടുത്തു.
5: നമസ്കാരം സാറേ. അസുഖല്ലേ?
13: കാക്കിയില്ലല്ലോ
5: സാറേ. കൊച്ചിന്റെ ആദ്യ കുർബാനയ്ക്ക് കുറച്ച് ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട് വഴിയാ.
13: അപ്പൊ കാക്കി വേണ്ടെന്നാണോ?
9: അവന്റെ ലുങ്കിയും ടീഷർട്ടും തൊപ്പിയും. ആഹാ, പാപ്പച്ചനായിരുന്നു.
12: ആ കെട്ടിയോളുണ്ടല്ലോ, ടൂർ വല്ലം പോയതാണോ?
13: ആഹാ, ജെയിംസിന്റെ പരിചയക്കാരനാണോ?
12: പിന്നെ ഞങ്ങള് ക്ലാസ്മേറ്റ്സ് അല്ലേ. സാറേ, ഇവനെ ഞങ്ങൾ വിട്ടാരെ
5: വേണോണ്ട. അപ്പൊ പിന്നെ ഈ നിക്കുന്നവന്മാരൊക്കെ വെറും ഉണ്ടാക്കന്മാരാവില്ല സാറേ. എനിക്ക് ഒരു സാറന്മാരുടെയും ഒരു ഔദാര്യം വേണ്ട. ഞങ്ങൾ ഡ്രൈവർമാർ ഭാഗങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്.
13: അതെ, യൂണിഫോം ഇല്ലാതെ വണ്ടി ഓടിച്ചതിനാ സാറിനോട് പിടിച്ചിരുത്തിയത്. അല്ലാതെ
5: സാറേ, നേര് പറഞ്ഞാൽ ഞാൻ ഈ കാക്കിയിടൽ കുറവാ. പ്രത്യേകിച്ച് എന്റെ പെണ്ണും പിള്ളയ്ക്ക് വലിയ താല്പര്യമില്ല. അവരുടെ സന്തോഷമാണല്ലോ സാറേ നമ്മുടെ സന്തോഷം. കണ്ടില്ല സാറേ ചേച്ചി?
13: അതെന്നോടോ അങ്ങനെ?
5: എല്ലാരും സാറിനെ പോലെ അല്ലല്ലോ. ചില കൂറകളും ഉണ്ടല്ലോ ഈ കാക്കിയുടെ വില കളയാൻ.
0: പിന്നീട് നായകനായും വില്ലനായും സഹകഥാപാത്രമായും ഒട്ടേറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ആട് എന്ന ചിത്രത്തിലെ അറക്കൽ അബുവെന്ന കഥാപാത്രം സൈജു കുറുപ്പിന്റെ അഭിനയ ജീവിതത്തിലെ ശ്രദ്ധ നേടിയ വേഷമാണ്. ഇന്ന് മലയാളികൾക്ക് ഏറെ സുപരിചിതനായ നടനാണ് അദ്ദേഹം.
14: കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കൈയറുത്തപ്പോ കട്ട ചോരയ മോത്തു വരച്ചത്. അത്രയ്ക്കും വരില്ലല്ലോ ഒരു പീറാട്.

0: നീ ഇതിനെ വണ്ടി കയറ്റി ക്ലീറ്റസേ.
1: ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ പാണാവള്ളി എന്ന ഗ്രാമത്തിൽ എൻ ഗോവിന്ദക്കുറുപ്പിൻ്റെയും ശോഭനയുടെയും മകനായി 1979 മാർച്ച് 12 ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം നാഗ്പൂരിലെ ആർ കോളേജിൽ നിന്ന് എൻജിനീയറിംഗ് ബിരുദം നേടി. വിദ്യാഭ്യാസത്തിന് ശേഷം എയർടെൽ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്ന സൈജു പ്രശസ്ത പിന്നണി ഗായകനായ എം ജി ശ്രീകുമാറിനെ പരിചയപ്പെട്ടതാണ് ജീവിതത്തിൽ വഴിത്തിരിവായത്. ഹരിഹരൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയിലേക്ക് നായകനായി അഭിനയിക്കുവാൻ ഒരു പുതുമുഖ നടനെ നോക്കുന്നുണ്ടെന്നും എം ജി ശ്രീകുമാർ സൈജുവിനോട് പറഞ്ഞതിന് പ്രകാരം സൈജു ഹരിഹരനെ പോയി കാണുകയും ഹരിഹരൻ തന്റെ സിനിമയിലെ നായകനായി സൈജുവിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. സൈജു കുറുപ്പ് നായകനായി അഭിനയിച്ച് ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന സിനിമ 2005 റിലീസായത്.

0: ആരെയാ നോക്കുന്നത്?
1: ആരെയല്ല, ഞാൻ ചൂണ്ടയിടായിരുന്നു. അല്ല, ചൂണ്ടയിടുന്ന നോക്കുമായിരുന്നു.
0: ഓ, അത്രേ ഉള്ളൂ? ഞാൻ വിചാരിച്ചു.
1: അല്ല, ഉണ്ണിക്കനെ മനസ്സിലായില്ലെന്നുണ്ടോ?
0: മനസ്സിലായിട്ടുണ്ടല്ലോ.
1: പിന്നെന്താ ഞാൻ മനക്കിൽ വന്നപ്പോൾ എന്നോടൊന്ന് സംസാരിക്കാതിരുന്നത്?
0: സംസാരിക്കാൻ വിഷയമൊന്നും ഇല്ലായിരുന്നതുകൊണ്ട്.
1: ഇന്നലെ കണ്ട ആളല്ലല്ലോ ഇന്ന്, ആകെ മാറിയിരിക്കുന്നു.
0: അത് തോന്നുന്നതാ.
1: ഓരോ സമയത്ത് ഓരോ മൂടാണല്ലേ. അന്ന് ആദ്യം അമ്പലത്തിൽ കണ്ടപ്പോൾ അപ്പം തട്ടിപ്പറിച്ചത്.
0: നിർത്ത്, എന്റെ പുറകെ വരണ്ട.
1: എന്ത് പറ്റി ഉണ്ണിക്ക്?
0: എനിക്കൊന്നും പറ്റിയിട്ടില്ല. കുട്ടിക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത്?
1: പറഞ്ഞാ ദേഷ്യം വരുമോ?
0: അതൊന്നും പറയാൻ പറ്റില്ല. ദേഷ്യം വന്നെന്നും വരും, ചിലപ്പോ രണ്ട് തന്നെന്നും വരും.
1: സാരില്ല, സഹിച്ചോളാം. എനിക്കതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല. എന്നാലും ഉണ്ണിയുടെ അമ്മ പറഞ്ഞ പോലെ ഈ വെളിച്ചപ്പാടിലും ബാധയിലും ഒന്നും.
0: ഓഹോ.
1: എന്നാലും ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട് ആയതുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് കരുതി. എന്റെ വിഷയം സൈക്കോളജിയാ.
0: ഞാൻ ചോദിച്ചില്ല.
1: അതിനെ ഉണ്ണി ഒരു സ്പെസിമൻ ആക്കാമെന്ന് വിചാരിച്ചു. അല്പനേരം നമുക്ക് ഇങ്ങോട്ട് എങ്ങാനും ഒന്ന് മാറിയിരിക്കാം.
0: എന്തിനാണ്?
1: ഉണ്ണിയെ ഒന്ന് കൗൺസിൽ ചെയ്യാൻ. ഐനോ ഐനോ, എനിക്കറിയാ അത് ഇഷ്ടാവില്ലെന്ന്. അതൊരു സിംപ്റ്റമാ. സത്യം പറഞ്ഞാൽ ഉണ്ണിയുടെ ഇന്നലത്തെ പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വാസ്തവത്തിൽ ഈ ബാധ എന്നൊക്കെ പറയുന്നത് ഒരുതരം സൈക്കോളജിക്കൽ പ്രോബ്ലം അല്ലേ? ഉണ്ണിക്കൊന്ന് തോന്നുന്നു?
0: എനിക്കൊന്നും തോന്നുന്നില്ല.
1: തോന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വെച്ചത്. ചോദിക്കട്ടെ?
0: ചോദിക്കണം.
1: ഒരു ബാധയുടെ ഉപദ്രവം ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ടോ ഉണ്ണിക്ക് എപ്പോഴെങ്കിലും?
0: ഉണ്ട്.
1: ഫാന്റാസ്റ്റിക്, അതാണ് എനിക്ക് അറിയേണ്ടത്. ഏതാണ് ആ ബാധ പറയാമോ?
0: പറയാം. ഇപ്പോൾ കൂടിയിരിക്കുന്നത് കുട്ടിയുടെ ബാധയാണ്.
1: പെട്ടെന്ന് ദേഷ്യം വരുന്നതും ഇതിന്റെ ഒരു സിംപ്റ്റമാണ്. ആക്ച്വലി വാട്സ് യുവർ പ്രോബ്ലം?
0: എന്റെ ഇപ്പോഴത്തെ പ്രോബ്ലം താനാണ്. മര്യാദയ്ക്ക് വന്ന വഴിയെ പോകുന്നുണ്ടോ അതോ ഉണ്ണിക്കേശന്റെ വിശ്വരൂപം കണ്ടിട്ടേ പോകുന്നുള്ളോ?

താൻ ഉണ്ണി കേശവനല്ല, ഉണ്ണി കൊശവൻ.

0: ഹരിഹരന്റെ സിനിമയിൽ അഭിനയിച്ച നടൻ എന്നത് മറ്റ് സംവിധായകരുടെ സിനിമകളിൽ അവസരം കിട്ടാൻ സൈജുവിന് സഹായകരമായി. പിന്നീട് നിരവധി സിനിമകളിൽ നായകനായും സഹതാരമായും വില്ലനായും വേഷമിട്ടു. 2015 റിലീസായ ആട് എന്ന സിനിമയിലെ അറക്കൽ അബു എന്ന കോമഡി റോൾ വളരെയധികം പ്രേക്ഷക പ്രീതി നേടിയതിനെ തുടർന്ന് സൈജു കോമഡി റോളുകളിലേക്ക് വഴിമാറി. ഇതുവരെ 100-ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ച സൈജു ഏതാനും തമിഴ് സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട്.
1: ഇത്തവണെങ്കിലും പാസ്സാവോ?
2: ഒരു ലക്കുല്ലടി.
1: ഇത്തവണെങ്കിലും കിട്ടിയില്ലേ, ഞാൻ എന്റെ വഴി നോക്കും കേട്ടോ.
2: നീ കോളേജിലെ പിള്ളേരെ പഠിപ്പിച്ചാ മതി, എന്നെ പഠിപ്പിക്കാൻ വരുന്ന കേട്ടോ.
1: ഓ, ഞാനൊന്നും പറയുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ പറയുന്നൊന്നും കേൾക്കാറില്ല.
2: രമേശനെത്തിയല്ലോ, അപ്പൊ ശരിയെന്നാ.
1: ആ രമേശ, രമേശനെന്താ അമ്പലത്തിൽ കേറാത്തെ?
3: ഞാൻ കമ്മ്യൂണിസ്റ്റാ.
1: ഓ, കൊറേ കേട്ടിട്ടുണ്ട്. ആ ഞാൻ പോട്ടെ, ബസ്സിന് ടൈമായി.
3: ഒരു കാര്യം ചെയ്യൂ, വണ്ടിയിൽ വേണമെങ്കിൽ ഇറങ്ങി. ആ കോളേജിന്റെ പടിക്ക് ആക്കി തരാം.
1: ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ വണ്ടി കേറാറില്ല.
3: നിനക്ക് ഈ പരീക്ഷ എഴുതുന്ന അവസാനിപ്പിച്ചൂടെ? എടാ, ഈ നാട്ടിൽ മൊത്തം സംസാര വിഷയം ഇതാണല്ലോ.
2: അപ്പന്റെ സർക്കാർ ജോലിയും ഗിരീഷ്മയും ബുള്ളറ്റ്. എനിക്ക് വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്.
3: എടാ, അത് മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ, ഈ പറഞ്ഞ ലക്ഷ്യം. എടാ, നീ പറഞ്ഞ കേട്ടതും നിനക്കെന്തോ വലിയ വീടും ബംഗ്ലാവും കാറും ഒക്കെ ഉണ്ടെന്ന് സ്വന്തമായിട്ട്.
2: നീ പോടാ, ഈ ഒരൊറ്റ പ്രതീക്ഷയല്ല അവള് കാത്തിരിക്കുന്നത്. എനിക്ക് ഉറപ്പാ, ഇത്തവണ എന്തായാലും ഞാൻ പാസ്.
3: നീ ഇപ്രാവശ്യം പാസ്സാവും പരീക്ഷ സമ്മതിച്ചു. പക്ഷെ ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റായിട്ട് ഉത്തരം തരണം. ഈ കെഎഫ്സിയുടെ ഫുൾ ഫോം എന്താണ്?
2: കെഎഫ്സി?
3: ആ കെഎഫ്സി നമ്മുടെ അബു ദുബായിൽ നിന്ന് നമുക്ക് ചെലവ് ചെയ്തില്ലേ? ആ കെഎഫ്സി.
2: ഒന്ന് പോടാ അവിടുന്ന്. കെഎഫ്സിയുടെ ഫുൾ ഫോം ഒന്നും ആരും ചോദിക്കത്തില്ല ഈ പിഎസ്സി പരീക്ഷയ്ക്കകത്ത്. എപ്പോഴും പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഊള ചോദ്യം ചോദിക്കും. ആ ഇവിടെ തന്നെ നിർത്ത.
3: ഇവിടെ തന്നെ അല്ലേ?
2: ആ
3: ശരിടാ.
2: ആ
3: ഓൾ ദ ബെസ്റ്റ് താർക്ക്.
2: ഓക്കെടാ,
3: വൈകുന്നേരം കാണാ.
2: ഇത്തവണ ഞാൻ എന്തായാലും പാസ്സാവും.
3: ഓ ആയിക്കോട്ടെ, ശരി.
0: സൈജു കുറുപ്പ് കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ച് 2013 റിലീസായ സിനിമയാണ് മൈ ഫാൻ രാമു. ആരും ശ്രദ്ധിക്കാതെ സിനിമയുടെ ഓരം ചേർന്ന് നടന്നു പോകുന്ന നടനായിരുന്നു സൈജു കുറുപ്പ്. ശ്രദ്ധിക്കാതെ എന്നത് വിപരീതമായ അർത്ഥത്തിലല്ല കേട്ടോ. 2006 ഷാജി കൈലാസിന്റെ ബാബ കല്യാണിയിൽ താഹിർ മുഹമ്മദ് എന്ന ഉജ്ജ്വല കഥാപാത്രത്തെ അവതരിപ്പിച്ചു. സൈജുവിന് ബാഹ്യരൂപം കൊണ്ട് ആ കഥാപാത്രം നന്നായി ഇണങ്ങി. അഭിനയം കൂടി പൊടി പൊടിച്ചതോടെ സിനിമാ ലോകം ഈ നടനെ ശ്രദ്ധിച്ചു തുടങ്ങി. പിന്നീടങ്ങോട്ട് അശ്വാരൂഢൻ മുതൽ ഹലോ വരെ നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി സൈജു.
4: നിങ്ങള് സംസാരിച്ചു, ഞാൻ മൂക്ക് മുട്ടായി മേടിച്ചു കൊടുത്തിട്ട് വരാം.
5: ഇനിയെന്നാ തിരിച്ച്?
1: അറിയില്ല.
5: ഞാൻ കാരണമാണല്ലേ?
1: അല്ലടാ, പോണം.
5: ഷർണെ, ഞാൻ ഇങ്ങനെയൊക്കെ ആവുമെന്ന് പറ്റിപ്പോയി.
1: കുഴപ്പമില്ലടാ, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല.
6: ദയവായി ശ്രദ്ധിക്കുക, ട്രെയിൻ നമ്പർ 163
1: പാച്ചിക്ക.
5: ശരണെ, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ലൈല മജ്നുവിന്റെ കഥയിലെ ലൈല വേറൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കും, പക്ഷേ മജ്നുവിന് സ്നേഹിക്കുന്നത് നിർത്താൻ പറ്റില്ലല്ലോ. നമുക്ക് ശ്വസിക്കുന്നത് നിർത്താൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് മജ്നുവിനെ സ്നേഹിക്കുന്നതും. അത് മൂപ്പർക്ക് ശീലമായി പോയി. അതുപോലെ ഒരു ശീലമാണ് എനിക്ക് നിന്നോടുള്ള ഇഷ്ടവും ഷിർണ്. എട്ടാം ക്ലാസ്സിലെ നാടകത്തിനന്ന് ഹെഡ് മാഷ് നിന്റെ തട്ടം പുതപ്പിച്ചപ്പോ ആ സമയത്ത് ഉണങ്ങി ഇഷ്ട. ആ തട്ടത്തിന്റെ മണം പോലെ എന്നെ അത് വിട്ടുപോയില്ല. ഞാനത് പറയാൻ ഒരുപാട് നോക്കിയതാ. അമീറിൻ്റെ എന്ന് അറിഞ്ഞിട്ടോ ഒരിക്കലും കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടോ ഞാൻ നിന്നെ സ്നേഹിക്കുമായിരുന്നു ഷർണെ. കാരണം എനിക്കത് ശീലമായിപ്പോയി. അമ്മ പറയും ചില ഇഷ്ടങ്ങൾ ശീലമായി കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന്. ആ ഇഷ്ടത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഷർണെ. അത് നീ ഒന്ന് അറിഞ്ഞാൽ മതി. എനിക്ക് അത് മാത്രം മതി.

0: എനിക്ക് നിന്റെ ലൈലയെ അവൻ പറ്റില്ല അഭിലാഷ്, അത് നിനക്ക് മനസ്സിലാവുമല്ലോ.
1: നടൻ എന്ന നിലയിൽ സൈജുവിൻ്റെ ഉള്ളിലെ ഫയർ സിനിമാ ലോകവും പ്രേക്ഷകരും ആഴത്തിലറിഞ്ഞത് അനൂപ് മേനോൻ തിരക്കഥ എഴുതിയ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന സിനിമയോടെയാണ്. ശരിക്കും സൈജു കസറി ഒരു പടം. ഹ്യൂമർ മുതൽ ശൃംഗാരം വരെ ഏത് ഭാവത്തിലും ഒരു സൈജു ടച്ച് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.
2: ഇതൊരു ദൈവനിശ്ചയമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വീണ്ടും കണ്ടുമുട്ടില്ലായിരുന്നു.
3: എല്ലാം പുള്ളിയല്ലേ ശിവേട്ടൻ നിശ്ചയിക്കുന്നത്. അല്ല ചേട്ടൻ, എത്ര ശമ്പളം കിട്ടും?
2: ഓ, അത്ര വരെയൊക്കെ ചിന്തിച്ചു തുടങ്ങി. ഒരു പെണ്ണിനെ പോറ്റാനുള്ള ശമ്പളമോ കിട്ടുമെന്ന് കൂട്ടിക്കോ.
3: ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അല്ല ഇവിടെ ഇങ്ങനെ ഇരുന്ന വല്ലവരൊക്കെ കണ്ട,
2: നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം വേണം. ആരും കാണാത്ത നമുക്ക് മാത്രമായ ഒരു സ്ഥലം.
3: ഈ കുട്ട ലോഡ്ജൊന്നും വേണ്ട. അല്ല എന്റെ ഈ കൂട്ടുകാരികളുടെ ബോയ് ഫ്രണ്ട്സ് ഒക്കെ സംസാരിക്കാൻ ലോഡ്ജിൽ കൊണ്ടുപോവാറുണ്ടേ, അത് വേണ്ടെന്നാ ഞാൻ പറഞ്ഞേ.
2: അയ്യേ, അങ്ങനെ ഞാൻ ചെയ്യോ? നമുക്കിരിക്കാൻ മിനിമം ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ മുറിയെങ്കിലും വേണം. കുടിക്കേ. അല്ല, അബ്ദു കന്യകയുടെ ചേട്ടനാണോ അനിയനാണോ?
3: ഞങ്ങളാ പിന്നെ ഒരേ പ്രായക്കാരാ. ആദ്യം പുറത്തു വന്ന് ഞാനായതുകൊണ്ടാ അങ്ങനെ ചേച്ചി എന്ന് വിളിക്കുന്നത്.
2: അതാ കണ്ടാ പറയത്തില്ല.
3: അതാ വെറുതെ.
2: അപ്പോ നമ്മളിനി കാണുന്നത് വലിയൊരു ഹോട്ടലിൽ വെച്ച്, നമ്മൾ മാത്രമായിട്ട്.
3: എനിക്ക് 2000 രൂപ. അല്ല അങ്ങോട്ടൊക്കെ വരുമ്പോ നല്ല ഉടുപ്പൊക്കെ ഇടണ്ടേ?
2: എന്നാ പിന്നെ ഇത് വാങ്ങിച്ചു തന്നിട്ട് തന്നെ ബാക്കി കാര്യം.
3: ചേട്ടൻ വാങ്ങിച്ചേരണ്ട, കാശന്നാ മതി, ഞാൻ പോയി വാങ്ങിച്ചോളാം. ചേട്ടനെ ഈ ജൗളിക്കടയിലൊക്കെ വന്ന് കൊച്ചാവുന്നൊന്നും എനിക്കിഷ്ടല്ല. ഏതാ ഇഷ്ടമുള്ള കളറ്?
2: പിങ്ക്.
3: പിങ്കാ?
4: ഗുഡ് മോർണിംഗ്, മേ ഹെൽപ് യു സർ?
2: ഗുഡ് മോർണിംഗ്. ഒരു 1 room.
4: ഹൗ മെനി ഡേയ്സ് വുഡ് യു ലൈക്ക് ടു സ്റ്റേ ഹിയർ സർ?
2: ഞങ്ങള് രണ്ടുപേരേ ഉള്ളൂ. സാധാരണ ഒരു ഡബിൾ റൂം മതി.
4: അതല്ല സാറ്, എത്ര ദിവസം താമസിക്കാനാണ് പ്ലാൻ?
2: 1 ദിവസം.
4: ഓക്കെ.
2: സത്യം പറഞ്ഞാൽ എനിക്ക് 9 മണിയുടെ ബോംബെ ഫ്ലൈറ്റിന് പോകാനുള്ളതാ. 1.5 ദിവസം മതിയാവും. അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് കുളിച്ച് ഫ്രഷ് ആവേണ്ട കാര്യമുള്ളു. പിന്നെ എൻ്റെ വൈഫിനൊന്ന് ടോയ്ലറ്റിൽ പോകണം. അതാ പാതി ദിവസം നടക്കുമോ?
4: സോറി സർ, പാതി ദിവസത്തേക്ക് ഒരു ബുക്കിംഗ് ഇല്ല, ഫുൾ ഡേ ബുക്കിംഗേ ഉള്ളൂ.
2: എന്നാൽ പിന്നെ അത് തന്നെ.
4: ജസ്റ്റ് റൈറ്റ് ഡൗൺ ദ ഡീറ്റെയിൽസ്. സാറിൻ്റെ പേരും വിലാസവും എഴുതിക്കോളൂ.
2: ഓ,
4: 602. ഹാവ് എ നൈസ് ഡേ സർ.
2: അവിടെ
4: അവിടെ റൈറ്റിലേക്ക് പോയാൽ മതി, ലിഫ്റ്റ് ഉണ്ട്.
2: ജോർജേട്ടോ,
4: ഇവിടുന്ന് ഏതാ ഈ 9 മണിക്ക് ബോംബെ ഫ്ലൈറ്റ്? എനിക്കിന്നും മനസ്സിലാവാത്തതേ, യവന്മാർക്കൊക്കെ പണി ഒപ്പിച്ചങ്ങ് പോയാൽ പോരെ, ഒരു ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വരൂ. കേൾക്കുന്ന നമ്മളിത് വിശ്വസിക്കില്ല എന്ന് യവന്മാർക്കറിയാം, എന്നാലും വെറുതെ ഒരു സീൻ എഴുതും.
3: മറ്റിടത്ത് തണുപ്പാ. ഓ, ഇത്രയും കാശും കൊടുത്ത് ചുമ്മാ അതല്ല പച്ചാള സുമ പറയുന്നത്. ഈ വലിയ ഹോട്ടലൊക്കെ പത്രാസിയേ ഉള്ളൂ, കിടക്കാ സുമ ഹൈവേ ലോഡ്ജ് തന്നെയാ.
2: നീ എന്തോന്നാടി പറയുന്നത്?
3: അല്ല അതെന്റെ അകന്ന ബന്ധത്തിലുള്ള ചേച്ചിയാ, ബിസിനസ്സാ. അവര് പറയാറുണ്ട് ഈ വലിയ ഹോട്ടലൊക്കെ വെറുതെയാ, നമ്മുടെ വീടിന്റെ സുഖമൊന്നും വരത്തില്ലെന്ന്.
2: ഹോട്ടലിലൊന്നും അല്ലല്ലോ കാര്യം കുഞ്ഞിക്ക്, മനസ്സല്ലേ? നീ സത്യാണോ പറയണേ? നീ ഇതുവരെ ആരുടെയും കൂടെ?
3: ഇതില് ഞാൻ എങ്ങനെയാ കള്ളം പറയാ? എന്നെ തൊട്ടപ്പോ മനസ്സിലായില്ലേ, ബസ്സിലൊക്കെ കയറുമ്പോ ചില അലവലാദികൾ തൊടയും പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ കോളേജിലെ ഓട്ടത്തിലും ചാട്ടത്തിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും.
2: ഓ, എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ കുറെ കാലത്തെ മോഹമായിരുന്നു. ഒരു കൂട്ടുകാരന്റെ ചേച്ചിയെ.
3: അത് ഇതും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട വല്ലതും തിന്നാൻ മേടിച്ചോണ്ടു വാ, വിശന്ന് കൊടരെ തള്ളക്കി വിളിക്കുന്നു.
2: അയ്യേ, ഇതെന്ത് ഭാഷ?
3: അതങ്ങനെയാ വിശന്നാ ഞാൻ അങ്ങനെയാ, ഈ ഭാഷയാ.
2: ഇവിടുത്തെ ഭക്ഷണം കൊള്ളില്ല. ഞാൻ പോയി ഇതിന് തൊട്ടപ്പുറത്ത് ഇതിലും വലിയൊരു ഹോട്ടലുണ്ട്, നല്ല പൊറോട്ടയും ബീഫ് ഇറച്ചിയും വാങ്ങിച്ചോണ്ട് വരാം.
1: തനത് ശൈലിയിലുള്ള ഒരു നടൻ എന്നാൽ അയാൾ സിനിമയിൽ തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാണല്ലോ. അങ്ങനെ സ്വന്തം സ്റ്റൈൽ കൊണ്ട് മുന്നേറിയ മുൻഗാമികളുടെ ഗണത്തിൽ സൈജുവിൻ്റെ പേരും എഴുതി ചേർക്കപ്പെട്ടു. 1983 മുന്നറിയിപ്പ്, ആക്ഷൻ ഹീറോ ബിജു, ആൻമരിയ കലിപ്പിലാണ്, ഹാപ്പി വെഡ്ഡിംഗ്, അലമാര, തീവണ്ടി എന്നിങ്ങനെ നിരവധി വിജയ ചിത്രങ്ങളുടെ ഭാഗമായതോടെ സൈജു കുറുപ്പ് എന്ന നടനും താരവും മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നായി. അനിരുദ്ധ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പേര്. നർമ്മം പല പുതുകാല നായക നടന്മാർക്കും വഴങ്ങുന്നില്ലെന്ന ആരോപണം ശക്തമാണ്. ഞെക്കിപ്പിഴിഞ്ഞ ഹാസ്യം അവതരിപ്പിച്ച് ചിലർ അപഹാസ്യരാകുന്ന കാഴ്ചയും നാം കണ്ടു. എന്നാൽ സൈജുവിൻ്റെ നർമാഭിനയത്തിൽ അദ്ദേഹത്തിൻ്റെ തനത് സ്പർശം അനുഭവിക്കാൻ കഴിഞ്ഞു എന്നിടത്താണ് പ്രേക്ഷകർ അദ്ദേഹത്തിന് മാർക്ക് നൽകിയത്. ഉപചാരപൂർവം ഗുണ്ടാ ജയൻ, ജാനകി ജാനെ എന്നിങ്ങനെയുള്ള പടങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം വിമർശകരുടെ പോലും വായടപ്പിച്ചു. മാളികപ്പുറം, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നീ ചിത്രങ്ങളിലൊക്കെ തന്നെ നായകനല്ലാതെ തന്നെ ശ്രദ്ധേയമായ പ്രകടനത്തിലൂടെ സൈജു നമ്മെ അതിശയിപ്പിച്ചു.
5: ഇളയതലപതി വിജയനഗർ യൂട്ടിയർ 10 ഫ്ലക്സ് അടിച്ചാൽ നൌഷാദ് 20 ഫ്ലക്സ് അടിക്കും. അവന്മാർ എന്തൊക്കെ ചെയ്യുന്നു അതിന്റെ ഡബിൾ നമ്മൾ ഭീമാപ്പള്ളി ഗില്ലി യൂണിറ്റ് ചെയ്തിരിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ,
6: എന്തുകൊണ്ടാ
5: കേരളത്തിലെ ഫാൻസുകാർക്കിടയിൽ വിജയ് സാർ ഹൃദയം കൊണ്ട് അടുത്തുയർത്തി നിർത്തിയിരിക്കുന്നത് നൌഷാദിനെയാണ്. നേരിട്ട് കണ്ടാൽ ഏ നൌഷാദ് എന്ന് വിളിച്ച് തോളിലിട്ട് തട്ടുതട്ടി റൊമ്പ നാളാച്ച് എപ്പടി ഇരിക്കും തമ്പി എന്ന് ചോദിക്കുന്നു നൌഷാദിനോട്.
7: അറിയാം,
5: നിങ്ങൾക്കറിയാമെങ്കിലും നൌഷാദ് അത് പറയും. കേരളത്തിലെ വിജയ് സാറിന്റെ ഏറ്റവും വലിയ ഫാനായ നൌഷാദിന്റെ ഊത്ത് നിർത്താൻ മാത്രം വളർന്നോളാ നീ പോക്രി സൈമ. നൌഷാദ് കിട്ടി ഒരു വാട്ടി വാങ്ങിട്ടേനാ ഇങ്ങല്ല ഇന്ത ജില്ലാ വില ഇറക്ക മാട്ടോ.
7: ഇക്ക തടഞ്ഞല്ല ഈ സാധനം ഊതി ആകെ അലമ്പാണ്.
8: ദേവന്മാരിവിടെ അലമ്പുണ്ടാക്കുന്നു നോക്കാം. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനുണ്ടല്ലോ. ആ എന്റെ സ്വഭാവം അറിയാലോ.
9: ഡിയർ ഫാൻസ്, നമുക്ക് പോക്കിനുള്ള 10-ാം വർഷം എല്ലാവർക്കും ചെന്ന് അടിച്ചു പൊളിക്കണം.
10: ആദ്യം തന്തയെ പിടിച്ച് അകത്തിടാം. തന്തെ പോകാൻ വരും. തന്തെ കുറെ കാലം ഇട്ട് കാണാനില്ലേ അവന്. സാറെ കോഴി കൂടോടെ ഉണ്ട്.
5: വൈഫൈ ഉണ്ടോ അവിടെ?
10: വൈഫൈ ഇന്നാ
5: സാറേ.
11: പോലീസ് സ്റ്റേഷനിൽ നിന്ന് വൈഫൈ ചോദിക്കുന്നടാ പാട്ടി.
5: വേണ്ട സാറേ, നൌഷാദിന് വൈഫൈ വേണ്ട.
11: നീയൊക്കെ മന്ത്രിയുടെ വണ്ടി തടയല്ലടാ.
5: നൌഷാദല്ല സാറേ, യുവമാരാണ്. നൌഷാദ് പെട്ടുപോയതാ സാറേ.
11: ആരടേ നൌഷാദ്?
5: ഞാൻ.
11: എന്നാ പിന്നെ ഞാനിന്ന് അങ്ങ് പറഞ്ഞ പോരാടാ.
5: ശീലിച്ചു പോയി സാറേ.
11: എന്താടാ കിണിക്കുന്നത്? ചെള്ളയടിച്ച് പൊട്ടിച്ചെള്ളി. എന്തോടാ അതിന്റെ പണി?
5: നൌഷാദ് പ്രസിഡന്റാ സാർ.
11: ഏത് രാജ്യത്തിന്റെ?
5: സാറേ വിജയ് ഫാൻസ് ഭീമാപ്പള്ളി ഗില്ലി യൂണിറ്റിന്റെ.
11: എങ്ങനെ
5: ഗില്ലി യൂണിറ്റ്?
11: നിന്റെ കിണ്ടി യൂണിറ്റ് ഞാൻ ഉടച്ചു വിടുക.
1: രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ 100-ലധികം സിനിമകളിൽ അഭിനയിച്ച് തകർത്ത സൈജു മലയാളത്തിന് പുറമെ തമിഴിലും സാന്നിധ്യമറിയിച്ചു. ഒരു നടൻ സിനിമയിൽ ചിരപ്രതിഷ്ഠ നേടുന്നത് അയാളുടേത് മാത്രമായ അഭിനയശൈലി കണ്ടെത്തുമ്പോഴാണ്. അതേസമയം കഥാപാത്രങ്ങളുടെ വൈവിധ്യങ്ങൾക്കൊത്ത് അതിനെ വ്യാഖ്യാനിക്കാനും കഴിയണം. സൈജുവിൻ്റെ അഭിനയശൈലിയിൽ ആരുടെയും സ്വാധീനമില്ല. വിദൂരമായി പോലും അദ്ദേഹം ആരെയെങ്കിലും അനുകരിക്കുന്നുമില്ല. നാം ഇതുവരെ കണ്ടു ശീലിക്കാത്ത ഓൺ ആക്ടിംഗ് പാറ്റേൺ പരീക്ഷിക്കുന്നു സൈജു. സൈജു കുറുപ്പിൻ്റെ വിശേഷങ്ങളായിരുന്നു ശ്രോതാക്കൾ ഇതുവരെ താരസ്വരത്തിൽ കേട്ടുകൊണ്ടിരുന്നത്. ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാകുന്നു.
12: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
13: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

മധുര ഗീതങ്ങൾ എല്ലാ ശ്രോതാക്കൾക്കും മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. യാത്രകൾ. യാത്ര ചെയ്യുന്നതും യാത്രയുടെ ദൃശ്യങ്ങൾ വെള്ളിത്തിരയിൽ കാണുന്നതും ഏറെ ആസ്വാദ്യകരമാണ്. മിക്കവാറും സിനിമകളുടെ തുടക്കം ഒരു യാത്രയിലായിരിക്കും. ഒരു ടൈറ്റിൽ സോങ്ങായി സിനിമയുടെ തുടക്കത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. പഴയകാല സിനിമകളിലാണെങ്കിൽ ഒരു കാളവണ്ടിയിലോ മറ്റേതെങ്കിലും വാഹനങ്ങളിലോ യാത്ര നടത്തുന്ന കാഴ്ചയാണ് പലപ്പോഴും വെള്ളിത്തിരയിൽ നമുക്ക് ആദ്യമായി കാണാൻ സാധിക്കുന്നത്.

സിനിമയുടെ ഇതിവൃത്തത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആ യാത്രകളിൽ മനോഹരമായ ഗാനങ്ങളും ഉണ്ടാകാറുണ്ട്. മലയാള സിനിമകളിൽ യാത്രകളുടെ പശ്ചാത്തലത്തിലുള്ള ചില ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1980 പുറത്തിറങ്ങിയ ഒരു ജയൻ സിനിമയാണ് കരിമ്പന. ഇതിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമ്മർ ഈണം നൽകി യേശുദാസും സംഘവും പാടിയൊരു ഗാനമുണ്ട്. രവി മേനോനും ജയനും ചേർന്നാണ് ഈ ഗാനരംഗത്ത് അഭിനയിച്ചിരിക്കുന്നത്. 1980s നാട്ടിൻപുറങ്ങളും അവിടുത്തെ കച്ചവടവും കൃത്യമായി നമുക്ക് കാണാവുന്നതാണ്. കണ്ണിൽ വിളക്കും വെച്ച് കന്നിപ്പും പെണ്ണൊരുത്തി ദൂരെയൊരു കൂരയിൽ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ലാടം വെച്ച കാളയോട് വേഗത്തിൽ പോകുവാൻ പറയുകയാണ്. കരിപ്പെട്ടി വിൽക്കാൻ പോയ നായകൻ കുടിലിൽ കാത്തിരിക്കുന്ന നായികയെ ഓർത്ത് പാടുകയാണ്. കൊമ്പിൽ കിലുക്കും കെട്ടി പുള്ളരിങ്ങ പന്തുരുട്ടി ലാടം വെച്ച കുഞ്ഞിക്കുളം പടി ചോടിക്കോ കാളയെ.

ഈ ഗാനം 1990 പുറത്തിറങ്ങിയ പുറപ്പാട് എന്ന സിനിമയിലേതാണ്. മമ്മൂട്ടിയും മുരളിയും പാർവതിയും കവിയൂർ പൊന്നമ്മയും ജഗതി ശ്രീകുമാറും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഈ സിനിമയിലും ഒരു യാത്രാരംഗമുണ്ട്. ഒരു ഗ്രാമമൊന്നാകെ പലായനം ചെയ്യുന്ന മനോഹരമായ ദൃശ്യം, അവിടെ കഥയിലേക്ക് സൂചന നൽകുന്ന ഗാനവും, ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി, പി ബി ശ്രീനിവാസും ചിത്രയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ദൂരെ ദൂരെ ഏതോ

ഈ ഗാനം മൃഗയ എന്ന പടത്തിൽ യേശുദാസ് പാടിയതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, ശങ്കർ ഗണേഷിന്റെ സംഗീതം. ഈ സിനിമയിലും കാളവണ്ടിയാണ് പശ്ചാത്തലം. വണ്ടി ഓടിക്കുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മഹേഷാണ്. ചന്തയിൽ നിന്ന് ഗ്രാമത്തിലേക്ക് വരുന്ന ഒരു കാഴ്ച. ഗാനത്തിൻ്റെ ആരംഭത്തിലുള്ള ഹമ്മിങ് കേൾക്കുമ്പോൾ തന്നെ ഒരു യാത്രയുടെ പശ്ചാത്തലം നമ്മുടെ മനസ്സിൽ നിറയും. പിന്നീട് ശ്രീകുമാരൻ തമ്പിയുടെ മനോഹരമായ വരികളും, ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും ഒഴുകും പുഴ പോലെ ഇടയ്ക്ക് തളിർക്കും ഇടയ്ക്ക് വിളറും ഇവിടെ ജീവിതം.

1991 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം വിഷ്ണു ലോകത്തിലും യാത്രയുടെ പശ്ചാത്തലമുള്ള ഒരു ഗാനമുണ്ട്. പണ്ടുകാലത്ത് നാട്ടിൻപുറങ്ങളിൽ എത്തിച്ചേരുന്ന നാടോടി സർക്കസുകാരുടെ കഥ പറയുന്ന വിഷ്ണുലോകം പ്രദർശന വിജയം നേടിയ ഒരു ചലച്ചിത്രമായിരുന്നു. സിനിമ ആരംഭിക്കുന്നത് തന്നെ ഒരു ഗാനത്തിലാണ്. ആ ഗാനത്തിനും ആലാപനത്തിനും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഗാനരചയിതാവ് കൈതപ്രൻ തന്നെയാണ് ഗാനരംഗത്ത് അഭിനയിക്കുന്നത്. പാണന്റെ പൊന്നൊടുക്കുമായി നാടോടിത്താളത്തിൽ പാടി നടക്കുന്ന ആ പാണൻ ചൊല്ലാക്കഥയിലെ കണാപ്പൊരുളിലെ മേളങ്ങളാണ് തുയിലുണർത്തുന്നത്. ആ നന്ദുണിപ്പാട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ചലച്ചിത്രത്തിൻ്റെ ടൈറ്റിൽസ് സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നത്. ആലാപനം മലേഷ്യ വാസുദേവൻ, ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. പാണപ്പുഴ പാടി നിർത്തി നന്ദുണിപ്പാട്ട്.

ഈ ഗാനം തേന്മാവിൻ കൊമ്പത്ത് എന്ന പടത്തിലേതാണ്. 1994 പ്രിയദർശൻ ഒരുക്കിയ ഈ സൂപ്പർ ഹിറ്റ് സിനിമ പുറത്തിറങ്ങിയത്. മോഹൻലാൽ, നെടുമുടി വേണു, ശോഭന, കവിയൂർ പൊന്നമ്മ, ശ്രീനിവാസൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന ഈ സിനിമയിൽ മനോഹരമായ ഗാനങ്ങളേറെയുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബെണി ഇഗ്നീഷ്യസ് ഈണം നൽകി മാൽഗുടി ശുഭ പാടിയ ഒരു ഗാനമാണിത്. കുളമ്പച്ചമോളും തുടിത്താളമോടെ നടക്കൻ്റെ കാളേ വേഗം, വഴിക്കണ്ണുമായി തിരക്കുന്നു ദൂരെ എനിക്കിഷ്ടമേറുന്ന നാട്. ഇഷ്ടപ്പെട്ട നാട്ടിലേക്ക് പോകുന്ന ആ ഗാനം സിനിമയുടെ പശ്ചാത്തലത്തിലേക്ക് പ്രേക്ഷകനെയും കൂടെ കൂട്ടുകയാണ്. നിലാപൊങ്കിലായാലോ

നെൽകർഷകരുടെ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയാണ് ആയിരപ്പറ. 1993 വേണു നാഗവള്ളി സംവിധാനം ചെയ്ത മധുവും മമ്മൂട്ടിയും ഊർവശിയും ശ്രീനിവാസനും ജഗതി ശ്രീകുമാറും അഭിനയിച്ച ആയിരപ്പറ എന്ന സിനിമയിലെ ഒരു ഗാനമാണ് അടുത്തത്. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസും ജാനമ്മ ഡേവിഡും പാടിയ ഗാനം. ഗാനരംഗത്ത് മമ്മൂട്ടി ഒരു ലാഡന്റെ വേഷത്തിലാണ്. ഒരു കൂട്ടം ലാഡന്മാരുമായി പുഴകളും വയലുകളും നിറഞ്ഞ ഒരു ഗ്രാമഭംഗി ആസ്വദിച്ച് മുന്നേറുന്ന ആ സംഘത്തിന് പശ്ചാത്തലമായ ഒരു ഗാനം. അഞ്ഞാഴിത്തണ്ണിക്ക് അങ്കയും ഇങ്കയും എങ്കയുമുണ്ടേ അരനാഴി ചെളിമണ്ണ്.

നാടോടി എന്ന മോഹൻലാൽ ചിത്രത്തിലും യാത്രയുടെ പശ്ചാത്തലമുള്ളൊരു ഗാനമുണ്ട്. 1992 പുറത്തിറങ്ങിയ തമ്പി കണ്ണന്താനം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഈ സിനിമയിൽ മോഹൻലാലിനൊപ്പം സുരേഷ് ഗോപിയും മോഹിനിയും ജഗതി ശ്രീകുമാറും അഭിനയിക്കുന്നുണ്ട്. ഒ എൻ വിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് ഈണം നൽകിയ ഒരു ഗാനം. ആലാപനം എം ജി ശ്രീകുമാർ. സിനിമയിൽ നായകനെ അവതരിപ്പിക്കാനാണ് ഈ ഗാനരംഗം ഉപയോഗിക്കുന്നത്. യാത്രയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ളൊരു ഗാനം. ദൂരെ ദൂരെ പാറും വാനമ്പാടിയെ പോലെയാണ് നായകന്റെ യാത്ര. കളിച്ചും ചിരിച്ചും വഴിയിൽ കണ്ടവരോട് കുശലം പറഞ്ഞും ആ യാത്ര നീങ്ങുകയാണ്. കാലിക്കുടമണി ഏതൊരു ദുഃഖം മൂളുന്നു, കമ്പിളി വിൽക്കും കൈകൾ മഞ്ഞിൽ ചൂളുന്നു, വഴിയോര കാഴ്ചകൾ ഇങ്ങനെ ഏറെയാണ്. നമുക്ക് ആ ഗാനം ആസ്വദിക്കാം. ദൂരെ ദൂരെ പാറും വാനമ്പാടി, പോരൂ പോരൂ കാടിൻ തേങ്ങൽ കേൾക്കുന്നില്ല.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

മധുര ഗീതങ്ങൾ. മലയാള സിനിമകളിൽ യാത്രകളുടെ പശ്ചാത്തലത്തിലുള്ള ചില ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1998 പുറത്തിറങ്ങിയ ഒരു ദിലീപ് ചിത്രമാണ് സുന്ദരക്കില്ലാടി. ഒരു നാടിൻ്റെ വരൾച്ച മാറ്റാൻ കിണർ കുഴിക്കാനെത്തുന്ന ഒരു സംഘം ആളുകൾ. ദിലീപിനൊപ്പം നെടുമുടി വേണു, അശോകൻ, ശങ്കരാടി, കുതിരവട്ടം പപ്പു, ശാലിനി, ബാബു നമ്പൂതിരി, നന്ദു തുടങ്ങിയവരാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. ബിച്ചു തിരുമലയുടെ വരികൾ, ഔസപ്പച്ചൻ്റെ സംഗീതം, എം ജി ശ്രീകുമാറാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. പതിവ് തെറ്റിക്കാത്ത ഇതിലും ഒരു കാളവണ്ടിയിലാണ് നായകനും സംഘവും കിണറ് കുഴിക്കുക എന്ന ദൗത്യവുമായി ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നത്. വിശാലമായ വയൽപ്പരപ്പിനിടയിലെ മണ്ണ് റോഡിലൂടെ പോകുന്ന കാളവണ്ടി ഇടയ്ക്ക് പുഴയിലിറങ്ങിയും മരച്ചുവട്ടിൽ വിശ്രമിച്ചുമൊക്കെയാണ് നീങ്ങുന്നത്. പഞ്ചമുടി പുഴ താണ്ടി ചെറുപുഞ്ചിരി ചുണ്ടിൽ ചൂടി കാടുകുലിക്ക് വരുന്നേ സുരസുന്ദര.

ഇത് ധനം എന്ന സിനിമയിലൊരു ഗാനമാണ്. 1991 സിബി മലയിൽ ഈ സിനിമ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയത്. മോഹൻലാലും മുരളിയുമാണ് പ്രധാന വേഷങ്ങളിൽ. ഒപ്പം നെടുമിട് വേണു, കവിയൂർ പൊന്നമ്മ, ഇന്ദ്രൻസ്, ചാർമിള തുടങ്ങിയവരും അഭിനയിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായി വലിയൊരു തുക കൂട്ടുകാർക്ക് കിട്ടുകയും അതിനെ ചൊല്ലിയുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. സർക്കാരിൽ നിന്നും പാരിതോഷികം ലഭിച്ച വലിയ തുക തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനിടയുള്ള സന്തോഷ നിമിഷങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് കൂട്ടുകാർ ഈ ഗാനരംഗത്ത് അഭിനയിക്കുന്നത്. മുരളി വേഷമിടുന്ന കഥാപാത്രം ഒരു ടാക്സി ഡ്രൈവറാണ്. അതുകൊണ്ട് കാളവണ്ടിയിലോ പഴയ വാഹനങ്ങളിലോ അല്ല യാത്ര, പഴയൊരു ടാക്സി കാറിൽ തന്നെയാണ്. പി കെ ഗോപിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് ആലപിച്ച ഗാനം. ആനയ്ക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ, മാണിക്ക് കല്ല് കൊണ്ടേഴുന്നിലയുള്ള

1992 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ സൂര്യമാനസത്തിലുമുണ്ട് യാത്രയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു ഗാനം. വിജി തമ്പി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ബുദ്ധിയുറക്കാത്ത കരുത്തനായ ഒരു കഥാപാത്രമായാണ് മമ്മൂട്ടി വേഷമിടുന്നത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് MM കീരവാണി സംഗീതം നൽകി ചിത്രപാടിയ ഗാനം. ബുദ്ധിയുറക്കാത്ത മകനുണ്ടാക്കിയ പൊല്ലാപ്പുകളിൽ നിന്ന് അഭയം തേടി ആ അമ്മയും മകനും യാത്ര ചെയ്യുകയാണ്. അനാഥത്വത്തിൻ്റെ നൊമ്പനം ആ വരികളിലൂടെ നമുക്ക് അനുഭവിച്ചറിയാം. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതുമ്പിയോ

മമ്മൂട്ടി എന്ന മഹാനടൻ്റെ വേഷപ്പകർച്ചയിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു ഒരു ഗൃഹനാഥനും കർഷകനുമായി വത്സല്യം എന്ന സിനിമയിലുള്ള അഭിനയം. 1993 കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ ഈ കുടുംബ ചിത്രത്തിൽ മനോഹരമായ ഗാനങ്ങളുണ്ട്. വയലുകളുടെയും നെൽകൃഷിയുടെയും ഗൃഹാതുരത ഓർമ്മിപ്പിക്കുന്ന ദൃശ്യവും സാഹിത്യവും, ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ തിളനീരും ഗ്രാമീണ ജീവിതത്തിൻ്റെ നൈർമല്യവും തുളുമ്പുന്ന ഒരു ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് SP വെങ്കടേഷ് ഈണം നൽകി യേശുദാസും ചിത്രയും സംഘവും പാടിയ ഗാനം. ഇന്നീ കൊച്ചു വരമ്പിൻമേലെ കൊയ്തെടുക്കണ കതിരുണ്ട്, നാടാകെ കല്യാണ സദ്യ ഒരുക്കണ്ടേ.

പഴയതും പുതിയതുമായ ഒട്ടേറെ സിനിമകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഗാനങ്ങൾ ഏറെയുണ്ട്. മധുരഗീതങ്ങളുടെ സമയം തീരാറാകുമ്പോൾ ഒരുപക്ഷെ ശ്രോതാക്കൾ കാത്തിരിക്കുന്നൊരു ഗാനമുണ്ടാവും. വഴിതെറ്റി വന്നാരോ പകുതിക്കു വച്ചൻ്റെ വഴിയെ തിരിച്ചു പോകുന്നു എന്ന വരികളുള്ളൊരു ഗാനം. വഴിമാറി പൂക്കാലം പലവട്ടം പോയിട്ടും ഒരു നാളും പൂക്കാത്ത മാവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. അതെ, മണിച്ചിത്രത്താഴ എന്ന സിനിമയിൽ മധുമുട്ടത്തിൻ്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി ചിത്രപാടിയ ഗാനം. വരുവാനില്ല ആരും ഈ വഴിയെ ഇന്നൊരു നാളും, അറിയാം അതെന്നാലും എന്നും, പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നും ഞാൻ വെറുതെ മോഹിക്കും.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

എത്രയെത്ര സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങാൻ. ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിജയ് യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം സ്പിരിറ്റ്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 29, ഹിജറാവർഷം 1448, സഫർ 30, ശകവർഷം 1948, ശ്രാവണം 23. 2026 ഓഗസ്റ്റ് 14, വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.